കായബലമാണോ മനോബലമാണോ ഏറെ പ്രധാനം? മനോബലം ആണെന്ന് നിസ്സംശയം പറയാം. കായബലത്തിൻ്റെ അഹന്തയിൽ മേലധികാരം സ്ഥാപിക്കുന്നവരുണ്ട്. കായബലവും വാചാലതയും കൊണ്ട് അധികാരവും അടിമത്തവും സ്ഥാപിച്ച് പദവിയും പ്രശസ്തിയും നേടാറുണ്ട്. എന്നാൽ തനിക്കുണ്ടാകുന്ന വൈകാരികമായ വളരെ ചെറുതായ പ്രശ്നങ്ങൾ പോലും ഇക്കൂട്ടർക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം പുറംമോടിയിലെ കോലാഹലങ്ങൾ പൊള്ളയാണ് എന്നതാണ് വാസ്തവം. കായിക മികവ് കാട്ടുന്ന ഇവർക്ക് വിരൽ ഒന്ന് തട്ടിയാൽ മതി അടിപതറും. അത്രമാത്രം ശുഷ്കമായ മനോബലത്തിന് ഉടമകളാകാം. മനോബലം കൊണ്ട് ഒരു വിരൽ ചലിപ്പിച്ച് വലിയ പാലം നിർമ്മിച്ച ചരിത്രമുണ്ട്. ആയതിനാൽ കായബലത്തിനേക്കാൾ ഒരു പടി മുന്നിൽ വേണ്ടത് മനോബലം തന്നെയല്ലേ? ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ വിട്ടയക്കുക എന്ന കവിത കേൾക്കാം. ആലാപനം രേഖ, തുടർന്ന് ചരിത്രപദം വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ, ഇതിൽ കല്ലൂർ നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ, ഇതിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ നഗരസഭാതല പ്രവേശനോത്സവത്തിന്റെ ശബ്ദലേഖനം കേൾക്കാം. 7:50 പയ്യാരം പപ്പിനി, 8:00 പുത്തൻ പാട്ടുകൾ, 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ, ഇതിൽ കല്ലൂർ നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിക്കുന്നു. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ കവിത വിട്ടയക്കുക ആലപിക്കുന്നു രേഖ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രേഖ ആലപിച്ച ബാലാമണി അമ്മയുടെ കവിത വിട്ടയക്കുക. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം സജീവമായിരിക്കുക. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുക. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വിധി മറ്റുള്ളവർക്ക് സമർപ്പിക്കുകയാണ്.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ജൂൺ 4. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 4 വർഷത്തിലെ 155-ാം ദിനമാണ്. ജൂൺ 4 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. BCE 780 ലോകത്താദ്യമായി രേഖപ്പെടുത്തിയ സൂര്യഗ്രഹണം ചൈനയിൽ നിരീക്ഷിച്ചു. 1039 ഹെൻറി 3 വിശുദ്ധ റോമൻ ചക്രവർത്തിയായി സ്ഥാനമേറ്റു. 1944 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി റോം സഖ്യകക്ഷികൾക്ക് മുൻപാകെ കീഴടങ്ങി. കീഴടങ്ങിയ ആദ്യ അച്ചുതണ്ട് ശക്തി തലസ്ഥാനമാണ് റോം. 1989 ചൈനയിൽ ടിയാനൻമൻ സ്ക്വയർ കൂട്ടക്കൊല നടന്നു. 1950-60 കാലഘട്ടത്തിലെ ബോളിവുഡ് നടിയായിരുന്ന നൂതന്റെ ജന്മദിനവും ഡാനിഷ് ചിത്രകാരനായിരുന്ന നിക്കോളോയ് എബ്രഹാം അബിൽഗാർഡ്, പ്രസിദ്ധ മലയാള സിനിമാ ചരിത്രകാരനും ചലച്ചിത്ര നിരൂപകനും പത്രപ്രവർത്തകനുമായിരുന്ന ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ, മലയാള ചെറുകഥാകൃത്ത് മുണ്ടൂർ കൃഷ്ണൻകുട്ടി എന്നറിയപ്പെട്ടിരുന്ന അനുപുരത്ത് കൃഷ്ണൻകുട്ടി പിഷാരടി തുടങ്ങിയവരുടെ ചരമദിനവും ജൂൺ 4.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: ഡോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഡോൾട്ടൺ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന തുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: നമസ്കാരം. ഇന്ന് June 4, എടവം 21, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ആക്രമണ പ്രത്യാക്രമണ പരമ്പരകളുമായി പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. കുവൈത്തിൽ 13 ഇന്ത്യക്കാരടക്കം 63 പേർക്ക് പരിക്ക്. ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. പരിക്കേറ്റവരിൽ 3 മലയാളികൾ. കുവൈത്തിലെയും ബഹ്റൈനിലെയും US താവളങ്ങൾ ലക്ഷ്യമിട്ട് ബുധനാഴ്ച പുലർച്ചെ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തു. മറുപടിയായി ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന ഗഷം ദ്വീപിലെ ഇറാൻ സൈന്യത്തിന്റെ ഗ്രൌണ്ട് കൺട്രോൾ സ്റ്റേഷൻ US ആക്രമിച്ചു. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാൻ മരിച്ചു. ഇതോടെ February 28 ആരംഭിച്ച യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 10. രാജ്യതലസ്ഥാനത്തെ നടുക്കിയ വൻ തീപിടുത്തത്തിൽ 21 പേർക്ക് ദാരുണാന്ത്യം. 11 വിദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചത്. സൗത്ത് ഡൽഹിയിലെ മാളവ്യ നഗറിലുള്ള ഫ്ലറിസ്റ്റെ B&B എന്ന ഹോട്ടലിലാണ് ബുധനാഴ്ച രാവിലെ 8:30 തീപിടുത്തമുണ്ടായത്. പൊള്ളലേറ്റും രക്ഷപ്പെടാൻ മുകൾ നിലയിൽ നിന്ന് ജനൽ വഴി ചാടിയും പരിക്കേറ്റ 30 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റ 10 പോലീസുകാരെയും ആശുപത്രിയിലാക്കി. മരിച്ചവരിൽ നൈജീരിയ, മൊസാംബിക്, ലൈബീരിയ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഉണ്ട് എന്നാണ് വിവരം. 6 മുറികൾക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ 25 മുറികൾ അനധികൃതമായി നിർമ്മിച്ചാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത്. സംഭവത്തിൽ ഹോട്ടലുടമ ലൗകേഷ് ബജാജിനെ നരഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ഉൽപാദന മേഖലയിൽ ആളുകളെ നിർബന്ധിതമായി പണിയെടുപ്പിക്കുന്നുവെന്നും ഇതിനെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെ 50 രാജ്യങ്ങൾക്ക് പുതിയ തീരുവ ചുമത്താൻ നീക്കവുമായി അമേരിക്ക. ഇത് സംബന്ധിച്ച് US റെപ്രസെന്റേറ്റീവ് 10 മുതൽ 12.5% വരെ തീരുവ ചുമത്താനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ആരവല്ലി മലനിരകളുടെ നിർവചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കാനായി സുപ്രീംകോടതി ഉന്നതാധികാര വിദഗ്ധ സമിതിയെ നിയമിച്ചു. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ജനറൽ കാഞ്ചൻ ദേവിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയോട് ഓഗസ്റ്റ് 31 സമഗ്രമായ റിപ്പോർട്ട് നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. 1991 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥയായ കാഞ്ചൻ ദേവിയുടെ അധ്യക്ഷതയിലുള്ള സമിതി പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ സ്വയംഭരണ സ്ഥാപനമായി പ്രവർത്തിക്കും. തൃണമൂൽ കോൺഗ്രസിന്റെ 28 ചരിത്രത്തിലാദ്യമായി പാർട്ടി പിളർന്നു. നിയമസഭയിൽ പാർട്ടിയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത 58 വിമത MLA അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ മമതാ ബാനർജി പുറത്താക്കിയ ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി നാമനിർദ്ദേശം ചെയ്തു. പിന്നാലെ എല്ലാ തൃണമൂൽ കമ്മിറ്റികളെയും പോഷക സംഘടനകളെയും മിന്നൽ നീക്കത്തിലൂടെ മമതാ ബാനർജി പിരിച്ചുവിട്ടു. കർണാടകത്തിൽ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. G. പരമേശ്വരയാണ് ഉപമുഖ്യമന്ത്രി. മലയാളികളായ KJ ജോർജ്, TU ഖാദർ എന്നിവരുൾപ്പെടെ 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണമാറ്റത്തിന് ശേഷം സർക്കാർ ജീവനക്കാരെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സ്ഥലം മാറ്റുന്നതിനെ ചൊല്ലി പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട് പ്രതിഷേധം. പ്രശ്നത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ആവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇറങ്ങിപ്പോക്ക്. ഗുരുതര രോഗമുള്ളവർ, വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളവർ, സ്ത്രീകൾ, Class 4 ജീവനക്കാർ തുടങ്ങി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളെപ്പോലും ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ V. ജോയ് ആരോപിച്ചു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയെന്നും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 2000 മാറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികൾക്കായി പോലീസ് നടത്തിയ തെരച്ചിലിൽ 300 പേർ കസ്റ്റഡിയിൽ. ഇവരിൽ 166 പേർ ബംഗ്ലാദേശികളാണ്. ഓപ്പറേഷൻ ഡെൽറ്റ എന്ന പേരിൽ ചൊവ്വാഴ്ച രാത്രി മുതൽ നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടികൂടിയത്. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രഖ്യാപിച്ച 66,100 പദ്ധതിക്ക് കേരളത്തിലെ നഗരങ്ങൾക്ക് അർഹതയില്ല. 2011 സെൻസസ് അടിസ്ഥാനത്തിൽ 1,000,000 ജനസംഖ്യയുള്ള നഗരങ്ങൾക്ക് മാത്രമാണ് പദ്ധതിക്ക് അർഹത. കേരളം തന്നെ ഒറ്റ നഗരമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിലെ കേരളത്തിന്റെ അർഹത കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ ഊർജിതമായി ശ്രമിക്കണമെന്ന് ഡോക്ടർ KN ഹരിലാൽ അധ്യക്ഷനായ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്ക് തമിഴക വെട്രി കഴകം മത്സരിക്കില്ല. TVK സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസിന് രാജ്യസഭാ സീറ്റിൽ മത്സരിക്കാമെന്ന് മുഖ്യമന്ത്രി വിജയ് അറിയിച്ചു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഇന്ന് കേരളത്തിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. അടുത്ത ചൊവ്വാഴ്ച വരെ ശക്തമോ അതിശക്തമോ ആയ മഴ തുടരാൻ സാധ്യതയുണ്ട്. അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. മറ്റ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയുടെ തുടർ പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ കോട്ടയത്തെ ഹോസ്റ്റലിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് ടൗണിൽ ഐജ ആർ മഹേഷിനെയാണ് പാലാ ചേർപ്പുങ്കലിലെ സ്വകാര്യ ഹോസ്റ്റലിൽ ചൊവ്വാഴ്ച ഉച്ചയോടെ ഫാനിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. രക്ഷാപ്രവർത്തന കേസിൽ പോലീസ് ചിത്രീകരിച്ച സംഭവ ദൃശ്യങ്ങളും അതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലവും ഹാജരാക്കാൻ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി നിർദ്ദേശം. സംഭവത്തിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരടക്കം 5 പോലീസുകാരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ജഡ്ജി ഹണി എം വർഗീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മെഡിക്കൽ റിപ്പോർട്ട് കിട്ടും മുൻപ് വധശ്രമത്തിനുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി SIT കേസെടുത്തത് എന്തിനാണെന്ന് ജഡ്ജി ചോദിച്ചു. പ്രതിഭാഗത്തിന്റെ ഈ വാദം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. നവകേരള യാത്രയിൽ ആലപ്പുഴയിൽ വെച്ച് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരടക്കം മർദ്ദിച്ചെന്നാണ് കേസ്. നെന്മാറ കണിമംഗലം പുഴയ്ക്കൽ തറ മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ BJP വനിതാ നേതാവ് റിമാൻഡിൽ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നെന്മാറ പഞ്ചായത്തിലെ 17 വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന കണിമംഗലം പുഴയ്ക്കൽ തറ ചെരുവിൽ പ്രഭാവതിയാണ് പിടിയിലായത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു മോഷണം. തിരുവോണം ആരാധനയ്ക്ക് കൊട്ടിയൂർ ഒരുങ്ങുന്നു. വെള്ളിയാഴ്ചയാണ് വൈശാഖോത്സവത്തിലെ ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന നടക്കുക. 4 ആരാധനകളാണ് വൈശാഖോത്സവത്തിൽ പ്രധാനമായും ഉള്ളത്. തിരുവോണം ആരാധനയുടെ ഭാഗമായി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യക്കാണ് ആരാധനാ പൂജ നടക്കുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. ദേശീയപാതയിൽ മുഴപ്പിലങ്ങാട് മൊയ്തൂപ്പാലത്തിന് സമീപം KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 5:30 കണ്ണൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന KSRTCയും മധുരയിൽ നിന്ന് വരികയായിരുന്ന ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. വൈദ്യുത മന്ത്രി സണ്ണി ജോസഫ് സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തത് വിവാദമായതോടെ നിയമനം റദ്ദാക്കേണ്ടി വരും. ശനിയാഴ്ച ചേരുന്ന KPCC നേതൃയോഗത്തിൽ ഇക്കാര്യത്തിൽ കടുത്ത വിമർശനം ഉയരുമെന്നാണ് സൂചന. കൃഷിമന്ത്രി ടി സിദ്ദിഖിനോടൊപ്പം പത്രസമ്മേളനത്തിനെത്തിയ കൃഷിവകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കടരാമൻ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇറങ്ങിപ്പോയി. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയാണ് ശ്രീറാം. തങ്ങളിൽ ഒരാളെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പങ്കെടുത്ത വാർത്താസമ്മേളനത്തിൽ ഇരിക്കാനില്ലെന്ന് മാധ്യമപ്രവർത്തകർ മന്ത്രിയെ അറിയിച്ചു. മാധ്യമപ്രവർത്തകർ വഴങ്ങാതിരുന്നതോടെ ശ്രീറാം വെങ്കടരാമൻ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും അനുമോദിക്കാനായി ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന വിജയോത്സവത്തിന് നാളെ തുടക്കം. നാളെ രാവിലെ 10 കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ ജോൺ ബ്രിട്ടാസ് MP ജില്ലാതല വിജയോത്സവം ഉദ്ഘാടനം ചെയ്യും. മിഥുനമാസ പൂജകളുടെ ഭാഗമായി ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാം. 14 വൈകിട്ട് 5 നട തുറക്കും. ജില്ലയിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പഴശ്ശി ബാരേജിന്റെ ഷട്ടറുകൾ ഇന്ന് പകൽ 11 തുറന്ന് ജലവിതാനം ക്രമീകരിക്കുമെന്ന് പഴശ്ശി ഇറിഗേഷൻ പ്രൊജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മട്ടന്നൂർ നഗരസഭയുടെ പരിസ്ഥിതി ദിനാചരണവും ശുചിത്വ വിദ്യാലയ പുരസ്കാര സമർപ്പണവും നാളെ വൈകിട്ട് 3 മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. കലക്ടർ P വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്യും. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 1 ശ്രീശങ്കര വിദ്യാപീഠം 2 കരസ്ഥമാക്കി. LP UP വിഭാഗത്തിൽ പഴശ്ശി ഈസ്റ്റ് LP സ്കൂൾ 1 മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ 2 അയ്യലൂർ LP സ്കൂൾ 3 നേടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു. സെമിഫൈനലിൽ ഭൂട്ടാനെ 1-0 തോൽപ്പിച്ചു. ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിന്റെ നായക സ്ഥാനത്തു നിന്ന് സൂര്യകുമാർ യാദവിനെ മാറ്റുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
5: 9447-371-836,
0: 8078-502-836. Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
6: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-205630, 7592-942817, 8547-922-0020.
0: കുഞ്ഞികൃഷ്ണൻ കൊതേരി ആലപിച്ച ഗാനം ചിത്രപീഠത്തിലെ ചൈതന്യമേ. രചന അനിയൻ ആലക്കോട്, സംഗീതം ജോബി പഴശ്ശി.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. ഇന്ന് നന്ദി പ്രമേയ ചർച്ച പുനരാരംഭിക്കുന്നതിന് മുൻപായി സർക്കാരിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയുടെ മേശപ്പുറത്ത് വെക്കും. പുതിയ മന്ത്രിസഭ അധികാരമേറ്റ ഉടൻ തന്നെ ഇങ്ങനെ ഒരു ധവളപത്രം അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. വടക്കൻ ജില്ലകളിൽ കെ എസ് ആർ ടി സി സേവനം വിപുലമാക്കുന്നതിനെ കുറിച്ച് വി ടി ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് ജൂൺ 19 അവതരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.
2: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു. വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ എംഎൽഎമാരുടെ യോഗമാണ് ചേർന്നത്. യോഗത്തിൽ മന്ത്രിമാരായ സണ്ണി ജോസഫ്, ടി സിദ്ദിഖ്, മുൻമന്ത്രി കെ രാജൻ എന്നിവരുൾപ്പെടെ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി യോഗത്തിൽ പ്രഖ്യാപിച്ചു. വന്യജീവി ശല്യം രൂക്ഷമായ വയനാട്, ആറളം, കോതമംഗലം മേഖലകൾക്ക് അടിയന്തര മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇരുളത്ത് വിജയകരമായി നടപ്പാക്കിയ ത്രീ ടയർ ഡിഫൻസ് സിസ്റ്റം വന്യജീവി ശല്യം നേരിടുന്ന മേഖലകളിൽ വ്യാപിപ്പിക്കുമെന്നും ഷിബി ബേബു ജോൺ പറഞ്ഞു. കാട്ടുപന്നികളെ ഉപദ്രവകാരികളായ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയില്ലെന്ന് യോഗത്തിൽ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വന്യജീവി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ ചേരും. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞർ, നയരൂപീകരണ വിദഗ്ധർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരാണ് വാരണാസിയിൽ ഒത്തുചേരുന്നത്. 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ ശ്രദ്ധേയ പരിവർത്തനങ്ങളാണ് രാജ്യത്തുണ്ടായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങൾ നടപ്പാക്കി. പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടപ്പാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
4: രാജ്യത്തെ ബിസിനസ് നിയന്ത്രണ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും എളുപ്പമാക്കുന്നതിനും സുസ്ഥിര പരിഷ്കാരങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തത്. നിക്ഷേപകരുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും കഴിഞ്ഞു. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബിസിനസ് കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിച്ചു. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം നവീകരണത്തെ പരിപോഷിപ്പിച്ച് നിക്ഷേപാധിഷ്ഠിത വളർച്ച സാധ്യമാക്കി. 2016 വെറും 500 സ്റ്റാർട്ടപ്പുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം മാർച്ചിൽ അത് 223,000 ഉയർന്നു. നികുതിദായക സൌകര്യം ആധുനികവും സുഗമവുമാക്കുന്നതിന് ആദായനികുതി വകുപ്പ് 2021 ജൂണിൽ പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചു. 2017 രാജ്യം GST നടപ്പാക്കി.
2: റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി യോഗ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. 3 ദിവസത്തെ യോഗം ഇന്നലെയാണ് മുംബൈയിൽ ആരംഭിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകന യോഗം ചേരുന്നത്. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ഗവൺമെന്റ് സൌജന്യ ബസ് പാസുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത DK ശിവകുമാറിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാസുകൾ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ബംഗളൂരുവിൽ മാധ്യമങ്ങളെ അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ എത്തും. ചരിത്രപ്രസിദ്ധമായ പുഷ്പബന്ദ കൊട്ടാരത്തെ ഹെറിറ്റേജ് 5-സ്റ്റാർ ഹോട്ടലാക്കി മാറ്റുന്ന നവീകരണ പദ്ധതിക്ക് അമിത്ഷാ തറക്കല്ലിടും. സമുദ്രോൽപ്പന്ന കയറ്റുമതിയെക്കുറിച്ച് 2 ദിവസത്തെ ദേശീയ ശില്പശാലയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കമാകും. കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹി മാൽവിയ നഗർ ഹോട്ടലിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 21. ഇതിൽ 9 ഇന്ത്യക്കാരും 12 വിദേശികളും ഉൾപ്പെടുന്നതായി ഡൽഹി പോലീസ് അറിയിച്ചു. 49 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹി തീപിടുത്ത സംഭവത്തിൽ UAE വിദേശകാര്യ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ UAE ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ നടപ്പാക്കുന്ന കതിർ പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മന്ത്രി രമേശ് ചെന്നിത്തല പുനരന്വേഷണം പ്രഖ്യാപിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി TFarashinte നേതൃത്വത്തിൽ 9-അംഗ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിച്ച വാട്സാപ്പ് സന്ദേശങ്ങളാണ് കേസിനിടയാക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ കണ്ണൂർ സർവകലാശാല അധ്യാപക ബാങ്ക് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാല അധ്യാപക ബാങ്കിന് രൂപം നൽകുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
5: ഗവൺമെന്റ് കോളേജുകൾക്കും എയ്ഡഡ് സ്വാശ്രയ കോളേജുകൾക്കും താൽക്കാലിക നിയമനത്തിന് അധ്യാപകരെ കണ്ടെത്തുന്നതിനായാണ് സർവകലാശാല അധ്യാപക ബാങ്ക് രൂപീകരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യരായ അധ്യാപകരെ കണ്ടെത്തുന്നതിന് കോളേജുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആശയം നടപ്പാക്കുന്നത്. ഇതിനായി പ്രത്യേക പോർട്ടലിന് രൂപം നൽകിയിട്ടുണ്ട്. സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ചെയ്തിരിക്കുന്ന കോളേജുകൾക്ക് അധ്യാപകരുടെ ആവശ്യമുണ്ടാകുന്ന പക്ഷം ഈ പോർട്ടലിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാവും. UGC നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതയുള്ള ആർക്കും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. വിവിധ വിഷയങ്ങളിൽ അധ്യാപക യോഗ്യതയുള്ളവരുടെ വിശദാംശങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ പോർട്ടലിലൂടെ സാധിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു അറിയിച്ചു.
2: പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെർച്വലായി പങ്കെടുക്കും. ലോകമെമ്പാടും യോഗയ്ക്ക് ജനപ്രീതി വർദ്ധിച്ചു വരികയാണെന്ന് ഇതോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ നൽകിയ കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. USA, ജപ്പാൻ, നെതർലാൻഡ്സ്, ഒമാൻ, മൌറീഷ്യസ്, ഉഗാണ്ട, സാംബിയ, ശ്രീലങ്ക, നേപ്പാൾ, കെനിയ ഉൾപ്പെടെ 70 രാജ്യങ്ങളിൽ നിന്ന് 400 പേരാണ് 5 ദിവസത്തെ പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഗോവയിൽ സാഫ് വനിതാ ഫുട്ബോളിൽ സെമിഫൈനലിൽ ഭൂട്ടാനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇന്ത്യ ഫൈനലിലെത്തി. എതിരില്ലാത്ത 1 ഗോളിനാണ് ഇന്ത്യയുടെ ജയം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 14 വൈകിട്ട് തുറക്കും. വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ദർശനത്തിന് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. June 28 പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 5-ൽ താഴെ പ്രായക്കാരായ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ മക്കളായ 1260 കുട്ടികളും ഇതിൽ ഉൾപ്പെടും. ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിലായി 2187 ബൂത്തുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ക്യാമ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ച് 27 മൊബൈൽ യൂണിറ്റുകളാണ് തുള്ളിമരുന്ന് നൽകുക. വിദ്യാലയങ്ങളിലും പരിസരങ്ങളിലും പുകയില ഉൾപ്പെടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും നിയന്ത്രിക്കുന്നതിന് കോഴിക്കോട്ട് ജില്ലാതല ഏകോപന യോഗം ചേർന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, കോട്ട്പ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ്, വിദ്യാലയങ്ങളിലും പരിസരത്തും ജാഗ്രതാ സമിതികളുടെ നിരീക്ഷണം തുടങ്ങിയവ ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. കോട്ടയം ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാതല ഇന്റർ സെക്ടറൽ യോഗം വിലയിരുത്തി. പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്താൻ യോഗം തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
6: अथ वार्ताः. केन्द्रीय मन्त्रिमण्डलेन विमानन परिवहन मार्ग आधारभूत संरचना क्षेत्रेषु महत्वपूर्णाः योजनाः अनुमोदिताः. पश्चिम एशिया संकट कारणेन वर्धितेषु इन्धन मूल्येषु भारतीय विमान सेवानां कृते विमान इन्धनस्य अर्थात् ATF मूल्यस्य स्थिरीकरणार्थं तैल विपणन समवायेभ्यः 1000 कोटि रूप्यकाणां आय व्यय सहायतां प्रदातुं प्रशासनं निर्णयं कृतवत्. सूचना प्रसारण मंत्री अश्विनी वैष्णव अवोचत् यत् एतेन विमानन क्षेत्र संबद्धाः प्रायः 770,00,000 आजीविकाः सुरक्षिताः भविष्यन्ति. सहायता योजनेयं 36 मास पर्यन्तं प्रवर्तयिष्यते. मन्त्रिमण्डलेन दिल्ली निकटवर्ति क्षेत्रे वायु प्रदूषण नियन्त्रणार्थमपि एकस्याः योजनायाः अनुमोदनं कृतम्. द्विवर्षीय योजनायां प्रायः 2,00,000 ट्रक यानानि 16,000 बस यानानि च प्रतिष्ठापयितुं लक्ष्यं निर्धारितम्. मन्त्रिमण्डलीय समित्या ओडिशा राज्ये रामेश्वरात् पारादी पर्यन्तं 63,00,000 किलोमीटर परिमितस्य नूतन तटीय राजमार्ग निर्माणाय अनुमतिः प्रदत्ता. एतदतिरिच्य समित्या बिहार राज्ये राष्ट्रिय राजमार्गयोः 31 तथा 31,200 च इत्येतयोः खगड़िया पूर्णिया खण्डस्य चतुर्पथ परियोजना अपि अनुमोदिता.

0: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഓൺലൈനായി admissions.ihrd.ac.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിച്ച ശേഷം പ്രിൻ്റൌട്ടും മാർക്ക് ലിസ്റ്റുകളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ബന്ധപ്പെട്ട പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 20-ാം തീയതി 4 മണിക്ക് മുൻപായി സമർപ്പിക്കണം. അപേക്ഷാ ഫോറം നേരിട്ട് പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കും. വിളിക്കേണ്ട ഫോൺ നമ്പർ 8547005000. നമ്പർ ഒരിക്കൽ കൂടി 8547005000. ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ, മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ആൺ, ഓഫീസ് സ്റ്റാഫ്, പെൺ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തും. SSLC, +2 ഏതെങ്കിലും ബിരുദ യോഗ്യതയുള്ള താൽപ്പര്യമുള്ളവർ തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 300 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെൻ്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0479727610, അല്ലെങ്കിൽ 6282949206. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ ബിരുദ ബിരുദാനന്തര തലത്തിൽ കമ്മ്യൂണിറ്റി സ്പോർട്സ് ക്വാർട്ടറുകളിൽ പ്രവേശനം നടത്തുന്നു. യോഗ്യരായവർ കണ്ണൂർ സർവകലാശാല ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പ് സഹിതം കോളേജിലെത്തി അപേക്ഷ നൽകണം. PG യിലേക്കുള്ള അപേക്ഷ June 11 UG യിലേക്കുള്ള അപേക്ഷ June 15 ലഭിച്ചിരിക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9444

0: 7 3 5 5 5 0 7 നമ്പർ ഒരിക്കൽ കൂടി 9 4 4 7 3 5 5 5 0 7. കാലിക്കറ്റ് സർവകലാശാലയിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങി. ഈ മാസം 12-ാം തീയതി വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് www.admission.uoc.ac.in ആണ്. ഓൺലൈൻ സമർപ്പണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ക്യാപ് ഐഡിയും പാസ്വേഡും മൊബൈലിൽ ലഭിക്കാൻ അപേക്ഷകർ admission.uoc.ac.in/ug/apply എന്ന ലിങ്കിൽ അടിസ്ഥാന വിവരങ്ങൾ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0494240706 അല്ലെങ്കിൽ 0494240707. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ.
1: ജനസമക്ഷം.
0: തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ സോഷ്യൽ സയൻസിൽ ഒഴിവിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9188900212. നമ്പർ ഒരിക്കൽ കൂടി 9188900212. കണ്ണൂർ പെരിങ്ങോം ഗവൺമെന്റ് കോളേജിൽ ജീവനി പദ്ധതിയുടെ ഭാഗമായി സൈക്കോളജിസ്റ്റിനെ നിയമിക്കും. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. വിളിക്കേണ്ട ഫോൺ നമ്പർ 9188900211 അല്ലെങ്കിൽ 0498529540. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 ആശാ വർക്കറെ നിയമിക്കും. അഭിമുഖം ഈ മാസം 9-ാം തീയതി രാവിലെ 10:30 കണ്ണപുരം പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0497286024. നമ്പർ ഒരിക്കൽ കൂടി 0497286024. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ CDPO ഓഫീസിൽ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കും. യോഗ്യരായവർ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഈ മാസം 11-ാം തീയതി രാവിലെ 10:30 ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. തില്ലങ്കേരി കാവുംപടി CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST ഹിന്ദി ജൂനിയർ വിഷയങ്ങളിൽ ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 18-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9020508070. നമ്പർ ഒരിക്കൽ കൂടി 9020508070. ഇരിട്ടി പായം ഗവൺമെന്റ് UP സ്കൂളിൽ പാർട്ട് ടൈം ജൂനിയർ ഹിന്ദി തസ്തികയിലേക്ക് അധ്യാപക ഒഴിവുണ്ട്. കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹിന്ദി, സംസ്കൃതം, തയ്യൽ എന്നിവയിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. കൊട്ടിയൂർ തലക്കാണി ഗവൺമെന്റ് UP സ്കൂളിൽ LPST UPST അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഗണിതം, ഫിസിക്കൽ സയൻസ്, ഹിന്ദി അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മലയാളം, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ് ജൂനിയർ, ഹിന്ദി, UP ഫുൾ ടൈം അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിൽ അറിയിപ്പുകൾ.
1: ജനസമക്ഷം.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. തോട്ടട കിഴുന്ന മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ദിനാഘോഷം നാളെ നടക്കും. കടമ്പൂർ പൂത്രിക്കോവിൽ ബാലഭദ്രക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ദിനാഘോഷം ഇന്ന് നടക്കും. പള്ളിക്കുന്ന് കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തന്ത്രി കാട്ടുമാടം ഇളയടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നാളെ നവകാഭിഷേകത്തിനു പുറമെ ഉദയാസ്തമന പൂജയും ഉണ്ടാകും. മലബാർ ക്യാൻസർ സെന്ററിന്റെ കീഴിലുള്ള ആന്റി ടുബാക്കോ സെല്ലും പള്ളൂർ വിനായക കലാക്ഷേത്രവും വർണ്ണം ചിത്രരചന പരിശീലന കേന്ദ്രവും ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പുകയില വിരുദ്ധ ബോധവൽക്കരണ ചിത്രരചനാ മത്സരം നടത്തുന്നു. ഈ മാസം 7-ാം തീയതി രാവിലെ 9:30 പള്ളൂർ സ്കോളർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് മത്സരം. മാഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും 6-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ

0: ഉള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9745448170. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
6: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
7: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
8: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: ഇന്ന് സംസാരിക്കുന്നു കല്ലൂർ നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ. കല്ലൂർ മഠം കാരണവർ ശ്രീ ബാലകൃഷ്ണൻ.
3: കല്ലൂർ നെയ്യമൃത മഠം എന്ന് പറയുന്നത് എത്ര അതിൻ്റെ പഴക്കം എന്ന് അറിയാം. നമ്മളെല്ലാം പിൻതലമുറക്കാരാണ്. അങ്ങനെ വന്ന് എന്നിൽ കൈ വന്നതാണ് കാരണവർ സ്ഥാനം. ഇതിൻ്റെ പഴക്കം ഇതുവരെ പറയാൻ ആർക്കും കഴിഞ്ഞില്ല. പുല്ലുമേഞ്ഞൊരു തുറന്നു കിടന്നൊരു ഷെഡ് പോലെയുള്ള സ്ഥലമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ശേഷം താവഴികളിങ്ങനെ കടന്ന് കടന്ന് വന്ന് നമ്മളതിൽ കയ്യിലെത്തിയിരിക്കുകയാണ്. നമ്മൾ നെയ്യമൃതം എന്ന ഈ വ്രതം എന്ന് പറയുന്നത് ഇത്രയും കടുപ്പമുള്ള ഒരു വ്രതം വേറെ ഒരു ഒരു ഇതിനുമില്ല. അത്രയും കടുപ്പപ്പെട്ടൊരു വ്രതമാണ് ഈ വ്രതം എന്ന് വെച്ചാൽ.

മഴയാന്ന് മഴ, വെയിലാന്ന് വെയിൽ, ഡ്രസ്സ് മാത്രം, നെയ്ക്കിണ്ടി മാത്രം. ഇതിൻ്റെ പരിശുദ്ധത എന്ന് പറയുന്നത് നമ്മളെ ഈ കൊണ്ടുപോകുന്ന നെയ്യിടെ ഇതിൻ്റെ പവിത്രം വെച്ചാൽ ഏത് ക്ഷേത്രത്തിലും കൊണ്ടുപോയാൽ അതിനൊരു പുണ്യാഗമുണ്ട്. നമ്മളിത് ആരും സ്പർശിക്കാതെ അത്രയും ശ്രേഷ്ഠമായി കൊണ്ടുപോകുന്നതുകൊണ്ട് നേരിട്ട് ഭഗവാൻ അഭിഷേകമാണ്. അതിൽ വേറെ ഇതൊന്നുമില്ല. അത്രയും ശ്രേഷ്ഠമായ വ്രതം. ഇതിൻ്റെ വ്രതത്തിൻ്റെ കടുപ്പം ഇത് തന്നെ. 10 ദിവസം നമ്മൾ വേറെ വീടുകളിൽ വെച്ചും, 10 ദിവസം നമ്മൾ വളരെ നമ്മൾ തന്നെ പാകം ചെയ്ത് കഴിക്കും. 5 ദിവസം ഇവിടെ വ്രതാനുഷ്ഠാനം ജപം ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിട്ട് ഇവിടെ സന്ധ്യയ്ക്ക് രാവിലെ ഇതെല്ലാം പ്രത്യേകിച്ച് ഒരു കുളിച്ച് ചന എന്ന് പറയുന്ന ഓങ്കാരം മുഴക്കിയിട്ടുള്ള കുളിച്ച് കഴിഞ്ഞ അവിടെ കുളക്കടവിൽ അത് കഴിഞ്ഞ് എന്നിട്ട് വന്നിട്ട് നമ്മളിത് എന്തെങ്കിലും കഴിക്കും. അതും ഭഗവാൻ്റെ ശ്രേഷ്ഠമായ പാനകം. അതാണ് ഭഗവാൻ്റെ ഇഷ്ട വഴിപാട്. അത് ചിലവർ വഴിപാട് വരെ അത് നമ്മൾ പ്രാർത്ഥിച്ച് അവർക്കും ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ കഴിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വ്രതത്തിൻ്റെ ഇതാണ് അതിൻ്റെ ചുരുക്കം പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. പൂർവികന്മാർ എത്രയോ കടന്നുപോയതാണ്. ഇതിൻ്റെ പഴക്കം പോലും പറയും. നമ്മളിവിടെ നിന്നൊരു പുതിയ ഒരു ഉരുളി ഓട്ട വന്നിട്ട് നന്നാക്കം കൊണ്ടുവരും. അതിൻ്റെ പഴക്കം അവർ പറഞ്ഞത് 200 വർഷത്തിന് മേലുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും പഴക്കം അവർക്ക് മനസ്സിലാവുന്നത് അത്രയും പൂർവികമാണെന്ന് അർത്ഥം. അതാണ് ഈ മഠത്തിൻ്റെ ശ്രേഷ്ഠത. ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചവർക്കും ഇവിടെ നിന്ന് നിയമം എഴുന്നള്ളിച്ചവർക്കും എല്ലാം അഭിവൃദ്ധി. അല്ലാതെ ഒരിതും വന്നില്ല. തൊഴിലില്ലാതെ വന്നവർ ഇവിടെ നെയ്യമൃതനെ വന്നിട്ട് അവർ തൊഴിലിലേക്ക് എത്തിയതുണ്ട്. അല്ലെങ്കിൽ പെരുമാളെ കടക്ഷം ഇതിൽ വേറെ ഒന്നും പറയാം. എത്ര കാലം പോയി എത്രയെന്നും പറയാൻ ഞാൻ അർഹനല്ലാതെ പറയാൻ പാടില്ലാത്തതാണ്. കാരണം ഇത്ര കാലം പോയി എന്നൊന്നും പറയാൻ പാടില്ല. ഇതിൻ്റെ അവിടുത്തെ വളക്കിനും അങ്ങനെയുണ്ട്. ആ അടുത്തെ മണിത്തറയിൽ വയ്ക്കുന്ന വളക്കിൻ്റെ കരി ഒരിക്കലും തുടക്കില്ല. ഈ മുള്ളുള്ള ഒരു കൈത എരപ്പക്കൈത എന്നാണ് പറയുക. ഈ ചുണ്ണാമ്പ് തേക്കുന്ന കാലത്ത് ഈ ഇത് ചുമരിലടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ സാധനം ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ നാര് അത് പ്രത്യേകിച്ച് കൊത്തി കൊണ്ടുവന്നിട്ട് കുളക്കടവിൽ വെച്ച് പറയാൻ ഉന്തി ആ നാരാണ് ഇതിലേക്ക് കാണുന്ന നാര്. ഈ നാര് മടഞ്ഞ് ഇത് വളരെ വ്രതശുദ്ധിയോടെ ഈ സമയത്ത് മാത്രമേ ഇത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയാൽ ഈ നാരിങ്ങനെ ഇതേ വീട്ടിൽ പൊട്ടി പൊട്ടി പോകും. അങ്ങനെ പറയപ്പെടുന്നു. നമ്മൾ പരീക്ഷിച്ചിട്ടില്ല. പെരുമാളെ ശക്തിയാണ്. ഇത് മടഞ്ഞ് ഇത് നമ്മൾ നെയ്യ് അമൃതം മുരടേക്ക് ഇങ്ങനെ ചുറ്റി അത് ഭംഗിയിൽ ചുറ്റി അത് തൂക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പോവുക. ഇതിൻ്റെ ബലം നമ്മൾ ഇപ്പോഴത്തെ നൈലോൺ കാരന് പോലും കിട്ടും. അത്രയും വലിയ ഇത് നനഞ്ഞാൽ പിന്നെയും കൂടുതൽ കടുപ്പം വരുക. മുറുകുവയ്യ അഴിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ഇതാണ് ഇതിൻ്റെ ശ്രേഷ്ഠത. ഇതാണ് നമ്മളെ ഇത് എത്ര അതിൻ്റെ ശക്തി എന്ന് പറയാൻ കഴിയില്ല. അതാണ് നമ്മൾ ഇത് ഇതിൻ്റെ പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി 2 കാരണവരായ നമ്മളെ വീട്ടിൽ ഈ മഠത്തിൽ 13 പേരായി ഇപ്രാവശ്യമുള്ളത്. പുത്തനായിട്ടുള്ള ആൾക്കാരും വരും. പക്ഷേ ഇപ്രാവശ്യം പുത്തനായിട്ടുള്ള ആരും ഇല്ല. പഴമക്കാർ മാത്രമേ ഉള്ളൂ. നെയ്മുരടക്ക് ചുറ്റിക്കെട്ട് അതിന് പ്രത്യേക ചടങ്ങുണ്ട്. നെയ്യമൃതം നിറയ്ക്കുന്നതിന് ഗോപ്യമായിട്ട് വളരെ ആരും പുറത്ത് കാണാതെ നമ്മൾ ഇതിൻ്റെ അത് വേറെ അടുപ്പ് കൂട്ടി നെയ്യ് ഒരുക്കി അത് പ്രാർത്ഥിച്ചുകൊണ്ട് നെയ്യിലും മുരട നിറച്ച് എന്നിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നത്. നാടൻ പശുവിൻ്റെ ഗോശാലയിൽ നിന്നുള്ള നെയ്യുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരണം. പക്ഷെ അതിൻ്റെ ശുദ്ധത കാണുന്നില്ല. അത് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ പ്രധാനം കിട്ടി നോക്കുമ്പോൾ അതെല്ലാം ഒരു പ്രത്യേകമാണ്. അതിൽ കൃത്യമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ നെയ്യല്ലേ അല്ലേ നെയ്യാന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ വന്ന് പരിശുദ്ധ പാചകം ഇത് കഴിച്ച് അത് അവർ നെയ്യാന്ന് നിറയ്ക്കുക.

രാമചന്ദ്രൻ. രണ്ടാം കാരണം പറഞ്ഞ മഠത്തിൻ്റെ കുറച്ച് വർഷങ്ങളായി നിൽക്കുന്നു. മുന്നേ അച്ഛനായിരുന്നു നിന്നത്, പിന്നെ അവർ എനിക്ക് വേണ്ടി ഒരു നേർച്ച കൂട്ടി അങ്ങനെ നിന്ന് വന്നെയാണ്. ഇതുവരെ ഒന്നും വിഷമമൊന്നുണ്ടായി. മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ 10 ദിവസം നമ്മൾ പെണ്ണുങ്ങളെ കഞ്ഞി എന്ന് പറയും, അത് 10 ദിവസം. അത് കഴിഞ്ഞ വേറെ വെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പാകം ചെയ്ത് കഴിക്കുന്നത്. നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ വീടുകളിൽ പോയി വെക്കും, അല്ലെങ്കിൽ കാരണവരുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് നമ്മൾ കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 5 ദിവസം മഠത്തിൽ, 6-ാമത്തെ ദിവസം നമ്മൾ സന്നിധാനത്തേക്ക് പുറപ്പെടും. കാൽനടയായിട്ട് പുറപ്പെടും. പുറപ്പെടുന്ന അന്ന് വൈകുന്നേരം മണത്തണ ചപ്പാരത്തിൽ പിറ്റേന്ന് അവിടെ നിന്ന് കൊട്ടിയൂർ ഇതിലേക്ക് പോയി. വാഹനത്തിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ട് കാൽനടയായിട്ടാണ്. എല്ലാവരും സഹകരിച്ച് അങ്ങനെ പോകുന്നു. 13 ആളുള്ള ഇപ്രാവശ്യം അവരെല്ലാവരും നല്ല സഹകരണത്തിൽ തന്നെ പോകുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാക്കുഴം മുതൽ ചടങ്ങ് തുടങ്ങും. പ്രധാനുഷ്ഠാനം തുടങ്ങുന്നത് പ്രാക്കുഴം. അത് 10 ദിവസം അവിടെ നിന്നാണ്.

0: പെണ്ണുങ്ങളെ കഴിഞ്ഞ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇത്രട്ടാതിക്ക് വേറെ വെക്കും. ചില ഓരോ സ്ഥലത്ത് ഓരോ നക്ഷത്ര ഓരോ മഠത്തിൻ്റെ ഇത് വേറെ വെപ്പ്. ഭരണിക്ക് വെക്കുന്നവരുണ്ട്, നമ്മൾ ഉത്രട്ടാതിക്കാന്ന് കല്ലൂരി മഠം വെക്കൽ. ആയില്യത്തിന് മഠത്തിൽ കയറും, ചിത്രക്ക് ഉറപ്പെടും. നക്ഷത്ര ഇത് കണക്കൂട്ടിയിട്ടാണ് നമ്മൾ ഈ വഴി ഇങ്ങനെ വഴുത്തി തന്നെ ചാവശ്ശേരി വഴി, അങ്ങനെ തില്ലങ്കരി മുഴക്കുന്ന് വഴി അങ്ങനെ.
1: എൻ്റെ പേര് ഷേണു, മറ്റൊരു തന്നെയാണ് താമസം. നമ്മൾ ഇവിടെ എല്ലാവരും തൊട്ടടുത്ത ആൾക്കാർ തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ 5-6 വർഷം ആയിട്ടുള്ളൂ ഇവിടെ നിയമത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്.
2: ഞാൻ അനിരുദ്ധൻ, മട്ടന്നൂരാണ്. നിയമവ്രത വ്രതമായിട്ട് തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി. എൻ്റെ അച്ഛനായിരുന്നു മുന്നേ നിന്നിരുന്നത്. അതിനു മുന്നേ അച്ഛൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. തവഴിയായിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നു. വ്രതം എന്ന് പറയുന്നത് കഠിന വ്രതം തന്നെയാണ്. നമ്മൾ തന്നെ വെച്ച് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു വ്രതം തന്നെയാണ്. മറ്റുള്ള വ്രതം അല്ലാത്തവർ സ്പർശിക്കാതെ തന്നെ നമ്മൾ സ്വന്തമായി പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു വ്രതം. ഇതുപോലെയുള്ള ഒരു വ്രതം മറ്റുള്ള ഒരു ക്ഷേത്രത്തിലും ഒരു ആചാരത്തിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകതയുള്ളത്. ചിലവ് കാര്യങ്ങളെല്ലാമായിട്ട് പ്രാർത്ഥനയിലൂടെ വരുന്നുണ്ട്. പിന്നെ ഈ വ്രതത്തിൽ നിൽക്കുന്നവരും അതിൻ്റെ പങ്കുവഹിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. വേറെ വകുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പണിക്ക് പോകാൻ കഴിയില്ല. 10 ദിവസം വേറെ വകുപ്പ് തുടങ്ങും. മഠത്തിൽ കയറിയാൽ 5-6 ദിവസം, ഈ തവണ മാത്രമേ 5 ദിവസമുള്ളൂ. ചില ദിവസം 6 ദിവസം 7 ദിവസം വരുന്നതുണ്ടാവും. അപ്പോൾ അത്രയും ദിവസം പണിക്കൊന്നും പോകാൻ കഴിയില്ല. അപ്പോൾ അതും കൂടി നമ്മൾ ത്യാഗം കൂടി ചെയ്തിട്ടാണ് ഇതിൽ നിൽക്കുന്നത്.
3: ശങ്കര ശംഭുവേ ചന്ദ്രകലാധര പമ്പണിഞ്ഞിടുന്ന തമ്പുരാനേ, ശങ്കരാശംഭുവേ ചന്ദ്രകലാധര പമ്പണിഞ്ഞിടുന്ന തമ്പുരാനേ.
4: പിന്നെ പ്രാർത്ഥിച്ചവർക്കെല്ലാം കൊട്ടിയൂർ പെരുമാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഈ മഠത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, പൂർവികന്മാരുടെ എല്ലാ ക്ഷേത്രത്തിൻ്റെയും പരിസരങ്ങളിലാണ് ചില മഠങ്ങൾ. ഈ മട്ടന്നൂർ പ്രദേശം വെള്ളിയാമ്പറമ്പ് ഇവിടെയെല്ലാം ഉണ്ട്. അവിടെയെല്ലാം അടുത്ത് ഒരു കോട്ടം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടാവും. അപ്പം നമ്മളെ എന്താ വെച്ചാൽ ഈ കല്ലൂർ മഠത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുവരെ ഈ ഒരു ക്ഷേത്ര പരിസരം, ക്ഷേത്രം അപ്പുറമുണ്ട് കല്ലൂർ അമ്പലം ഉണ്ടെങ്കിലും കൃഷ്ണൻ അവിടെ ഉണ്ട്, പക്ഷേ ഇത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെടാത്ത ഒരു പ്രത്യേകത. ഇതെന്ന് വെച്ചാൽ നമ്മൾ പൂർവികന്മാർ പറഞ്ഞു കേട്ടെല്ലാം ജ്യോതിഷ പ്രശ്നപ്രകാരം പറഞ്ഞ് കൊട്ടിയൂർ പെരുമാളോട് നേരിട്ടുള്ള ദർശനമുള്ള ഒരു മഠമാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് കുളിച്ചുകൂടിയായിരിക്കും പ്രാർത്ഥിച്ചവർക്കും അതിൻ്റെ സ്ഥിര ബലങ്ങളും. ചില സന്താനഭാഗ്യമില്ലായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതിൻ്റെ ബലം കിട്ടലുണ്ട്. ചിലവരിപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ പ്രാർത്ഥന വന്ന് കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ബലം കിട്ടിയവർ ഇവിടെ വന്ന് നമുക്ക് നേർച്ചകൾ തന്നെ. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു കല്ലൂർ ദേശത്തുള്ള ഒരു മഠമാണിത്. ഇതിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ നേരിട്ട് ഇതിൻ്റെ ഉടമ കുട്ടിയൊരു തൃച്ചെറുമന്ന എന്ന് പറയുന്ന നമ്മളെ ദേവസ്വാമിയാണ്. അതാണ് അത് മറ്റേതൊരു മഠം അങ്ങനെ നാല് കൂട്ടുകാർ. ആ കുട്ടിയൂരുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്. ഇതെങ്ങനെ വന്നു എന്താണെന്ന് പറയില്ല. അത്ര അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടുത്തെ വെച്ചാൽ നമ്മളിതിപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, ശിവലിംഗം പോലെ ഇങ്ങനെ ഇങ്ങനെ ഉറ്റു വന്നു വരും. ഈ മൂലൊക്കെ ഉണ്ട്, ഇപ്പോൾ ഇങ്ങനെ ഉറ്റു വന്നുണ്ട്. നമ്മൾ പോയി ഇറങ്ങി കഴിഞ്ഞാൽ അത് ഇവിടെ നടുക്ക് വരും, വാതിക നേരെ ഇങ്ങനെ വരും. അങ്ങനെ വെച്ചാൽ ഇവിടെ അതിക്രമിച്ചിട്ട് ആയിരിക്കും കടക്കാൻ കയ്യിൽ കടന്നവർക്കെല്ലാം അതിൻ്റേതായ തിരിക്ത ഫലങ്ങൾ. അങ്ങനെയുള്ളൊരു ശിവാലയം തന്നെ, ശിവാലയം എന്ന് പറയുന്നത് ശരിയാ ശിവൻ്റെ നിത്യം വിളക്ക് വെക്കണമെന്ന് പറയും. പക്ഷേ നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരും വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ശ്രേഷ്ഠതയുള്ള ഒരു മഠം ഈ ഉണ്ടെങ്കിൽ നമ്മളെ ഈ മഠം മാത്രമേ ഉള്ളൂ. അതാണ് ഇതിനൊരു പ്രത്യേകത. ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെ ഇപ്രാവശ്യം ഈ നടയിൽ വന്ന് പ്രാർത്ഥിച്ചവർക്ക് അടുത്ത പ്രാവശ്യം അതിൻ്റെ ഫലം കിട്ടുന്നു. എത്രയോ സന്താനഭാഗ്യം ഇല്ലാണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവർക്ക് സന്താനഭാഗ്യം വന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ജോലികളില്ലാണ്ട് വന്ന് ചിലവർ കുളിച്ചുകൂടിയൊരു ജോലി ആയവരുണ്ട്. അതാണ് ഈ മഠത്തിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ എല്ലാ ഉടമ കുട്ടി പെരുമാൾ മാത്രം. അതാണ് ഈ നിന്ന വർഷം പറയില്ല എന്ന് പറയുന്നത്. നിന്ന വർഷം പറയാൻ വല്ല അത് പെരുമാളെ കണക്കിൽ പെരുമാൾക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെയാണ് പല പല അത്ഭുതങ്ങളുള്ള നടന്ന ഒരു മഠാണിത്. പ്രാർത്ഥിച്ചവർക്കും ഇവിടെ കയറാൻ ശ്രമിച്ചവർക്കും ഇവർക്കെല്ലാം അതിൻ്റെ തിക്ത ഫലങ്ങൾ ഭഗവാൻ അപ്പപ്പോട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന് നന്ദി, നമസ്കാരം.
5: കല്ലൂർ നെയ്യമൃത മഠത്തിലെ നെയ്യമൃത വ്രതക്കാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. തുടർഭാഗം അടുത്ത ദിവസം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നീതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ്, ആരോഗ്യ സംരക്ഷണം, ഗതാഗതം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ ചർച്ച ചെയ്യും. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ശ്രീമതി റോഡ്രിഗസ് ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.05 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യയും ലാവോ പീപ്പിൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക നാഗരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 10-ാമത് ഇന്ത്യ ലാവോ PDR ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദി നടത്തിയ ലാവോസ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: Our relations go back in history. It is based on deep cultural and people-to-people linkages. Our own Prime Minister visited Lao PDR in October 2024. On that occasion, a number of agreements and MOUs were signed. And today, we have an opportunity to review them, to explore a wide-ranging agenda.
0: മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഇന്ന് നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വികസനത്തിനായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. രണ്ട് ദിവസത്തെ ത്രിപുര സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഗർത്തലയിലെത്തും. ലേങ്കാമുറയിലെ അതിർത്തി സുരക്ഷാ സേനയുടെ അതിർത്തി ഔട്ട്പോസ്റ്റ് കേന്ദ്രമന്ത്രി സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഉന്നതതല യോഗം ചേരും. യോഗയ്ക്ക് ലോകമെമ്പാടും ഏറെ പ്രചാരം ലഭിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന 1-ാമത് ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കുമെന്നും സമൂഹമാധ്യമത്തിലൂടെ അദ്ദേഹം അറിയിച്ചു. ചാമ്പ്യൻഷിപ്പ് ലോകമെമ്പാടുമുള്ള യോഗാപ്രേമികളെ ഒന്നിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യുകെയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അവറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അവർ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. വടക്കൻ ജില്ലകളിൽ KSRTC സേവനം വിപുലമാക്കുന്നതിനെക്കുറിച്ച്, വി ടി ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. മാഹിയിലും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഓറഞ്ച് ജാഗ്രതയാണ് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഉള്ളത്. 20 സെന്റിമീറ്റർ വരെ മഴയാണ് ഇവിടെ പ്രവചിക്കുന്നത്. കൊച്ചി, കാക്കനാട്, ആലപ്പുഴ, കുമരകം, കോട്ടയം എന്നിവിടങ്ങളിൽ പുലർച്ചെ മുതൽ 15 സെന്റിമീറ്റർ മഴയും 40 കിലോമീറ്ററിൽ താഴെ വരുന്ന വേഗത്തിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. June 7 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യത.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്നലെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3-ാം സ്ഥാനം നേടി. പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ തങ്ങളുടെ പഞ്ചായത്തിന് സാധിച്ചതായി ദേശീയ പഞ്ചായത്ത് പുരസ്കാരം സ്വന്തമാക്കിയ പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ ശ്രമകരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പുരസ്കാരം ഞങ്ങൾക്ക് ലഭിച്ചത്. ആരോഗ്യ മേഖലയിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ തുക ഞങ്ങളെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരെ, അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, ഞങ്ങളുടെ നാട്ടിലുള്ള അംഗങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ധാരാളം പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കുവാൻ സാധിച്ചത്.
0: ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. 6 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യ സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യൻമാരായ ബംഗ്ലാദേശിനെ നേരിടും. ഉലാൻ ബത്തർ ഓപ്പൺ റാങ്കിംഗ് സീരീസ് ഗുസ്തി ടൂർണമെന്റ് ഇന്ന് മംഗോളിയയിൽ ആരംഭിക്കും. 4 ദിവസമായി നടക്കുന്ന ടൂർണമെന്റിൽ പുരുഷ, വനിതാ, ഫ്രീ സ്റ്റൈൽ, ഗ്രേക്കോ റോമൻ വിഭാഗങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കും.

കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്ന് ഈ വർഷം മാർച്ചിൽ 2.23 ലക്ഷമായി ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അന്തിമ കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റച്ചി പറഞ്ഞു. ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെയും ലെബനനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെയും പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനെയും ആശ്രയിച്ചായിരിക്കും തുടർ ചർച്ചകളെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള പ്രതിരോധ നടപടികൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. വൈറസ് വലിയ തോതിൽ പടർന്നു പിടിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴും രോഗബാധിതരാണെന്നും അദ്ദേഹം പറഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് 60 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ അറ്റ് സ്കൂൾ. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം.
1: പാട്ടുപാടുന്നാണോ അല്ലെ കഥ പറയാന്നോ?
2: കവിത.
1: കവിത, വീണ്ടും കവിത. ഏത് കവിത?
2: ഈ മധുസൂദനന്റെ ഇവിടെയുണ്ടെന്ന കവിതയാണ്.
1: വി മധുസൂദനൻ നായരുടെ ഇവിടെയുണ്ട്
2: എന്ന കവിതയാണ്.
1: ഓക്കേ, അപ്പൊ പാടിയല്ലേ. ഓക്കേ, തുടങ്ങാം നമുക്ക്.
2: എന്റെ പേര് ജിയോന മനോജ്. ഞാൻ എളമ്പാറ എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ഇനി 4ാം ക്ലാസ്സിലേക്കാണ് പോകേണ്ടത്. പി മധുസൂദൻ സാറിൻ്റെ ഇവിടെയുണ്ട് എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്.

അവരുടെ ഹൃദയവും നിങ്ങളുടേതിനും ഒത്തു പിടിക്കട്ടെ. അവരുടെ ഹൃദയവും നിങ്ങളുടേതിനും ഒത്തു പിടിക്കട്ടെ. അവരുടെ ശബ്ദവും നിങ്ങളുടേതിനും ഒത്തു മുഴങ്ങട്ടെ. അവരുടെ ശബ്ദവും നിങ്ങളുടേതിനും

0: താങ്ക് യു.
1: കഴിഞ്ഞോ? ട്രോട്ടുന്ന് കഴിഞ്ഞല്ലോ.
2: വേഗം തീർന്നു പോയി,
1: വേഗം തീർന്നു പോയി. നല്ല രസമുണ്ടായിരുന്നല്ലോ പാടുന്നേക്കാൻ. സൂപ്പറാണ് കേട്ടാ. ആരാ പഠിപ്പിച്ചെന്നേ?
0: അമ്മ.
1: അമ്മ പഠിപ്പിച്ചു. അങ്ങനെ പഠിച്ചു. എല്ലാരും പഠിക്കുന്നതിന്റെ പിന്നിലും അമ്മയാണ് അല്ലേ ആള്, മെയിൻ ആള്. ഓക്കെ, വേറെ എവിടുന്നൊക്കെയാ കവിത പാടാറ്? സ്കൂളിലത്തെ പരിപാടിക്കൊക്കെ പാടാറുണ്ടോ? എന്തൊക്കെ പാട്ടാ? ഇതുപോലെയുള്ള കവിതകളാണോ പാടുന്നേ?
0: പാട്ട് പാടും.
1: എല്ലാം പാടും. ഓക്കെ, ക്ലാസ്സിൽ പഠിച്ച ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ?
0: ക്ലാസ് പഠിച്ചെന്നെ എപ്പം പാടിയേ.
1: വേറെ ഓർമ്മയുണ്ടോ? ഇല്ല. കഥ ഓർമ്മയുണ്ടോ? കഥ ഓർമ്മയില്ല. ഓക്കെ, ക്ലാസ് ടീച്ചർ ആരായിരുന്നു കഴിഞ്ഞ വർഷം?
0: കഴിഞ്ഞ വർഷം വിശാഖ് മാഷി.
1: വിശാഖ് മാഷ്. ഏത് വിഷയ മാഷി പഠിപ്പിക്കല്?
0: എല്ലാം
1: പഠിപ്പിക്കുന്നത് മാഷി തന്നെയാണ്. ഓക്കെ, സൂപ്പറായിട്ട് പഠിപ്പിക്കുക. ആള് കൂട്ടം കൂടുവോ? കൂടം കൂടുകയും ചെയ്യും. എല്ലാം ഉണ്ട്, പഠിപ്പിക്കുകയും ചെയ്യും, കൂട്ടം കൂടുകയും ചെയ്യും. ഓക്കെ, ആരാ ഇഷ്ടപ്പെട്ട ടീച്ചർ?
0: ശ്രീജിഷ ടീച്ചർ.
1: ശ്രീജിഷ ടീച്ചർ. ടീച്ചർ അങ്ങനെ വഴക്കൊന്നും പറയില്ലല്ലോ?
0: പറയും, കുറ്റക്കേട് അടിച്ചാ പറയും.
1: അതെയാ? ടീച്ചറെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അടുത്ത വർഷം ഇനി വരുമ്പോ നാലാം ക്ലാസ്സിൽ ആരായിരിക്കും ക്ലാസ് ടീച്ചർ?
0: പ്രീഷ ടീച്ചർ.
1: പ്രജിഷ.
0: പ്രീഷ. പ്രീഷ.
1: പ്രീഷ ടീച്ചർ. ഓക്കെ, ഇപ്പോ നേരത്തെ ലച്ചുനോട് ചോദിച്ച പോലെ പാട്ട്, സിനിമാ പാട്ടെല്ലാം കേൾക്കാറുണ്ടോ? എങ്ങനെ? ഈ ഇപ്പോ ടി വിയിലാന്നോ അല്ലെ ഫോണിലാന്നോ? ഫോണില് തന്നെയാ. ഫോണില് ഗെയിം കളിക്കുക?
0: ഗെയിമില്ല.
1: പിന്നെ ഫോണിൽ എന്തെല്ലാമാണ്?
0: യൂട്യൂബ് മാത്രം.
1: യൂട്യൂബ് മാത്രം. അതിലെ പാട്ട് കേൾക്കുവാന്ന് വെച്ചാൽ ഇയാളെ നമ്മളെ കാർട്ടൂൺസ് ആണോ?
0: റീൽസ്.
1: റീൽസ് ആണോ? ആ, റീൽസിന്റെ ആളാ അല്ലേ. സിനിമ ആണോ? ടി വിയില്? ഇവിടെ തിയേറ്റർ പോയിട്ട് കാണോ? ഏത് സിനിമ ലാസ്റ്റ് കണ്ടെന്ന് ഓർമ്മയുണ്ട?
0: ലോക.
1: ലോക കണ്ടു. മോക്ക് പാട്ട് ഇഷ്ടല്ലേ. ഏത് പാട്ടാണ് ഇപ്പോ ഒരു പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാട്ട് വെച്ചു തരും? ഏതെങ്കിലും ഒരു പാട്ട്. സിനിമാ പാട്ടൊന്നും ഓർമ്മയില്ല? ഏത് പാട്ടാ? ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട പാട്ട് നമുക്ക് സ്കൂളിലത്തെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. പക്ഷെ ഏത് പാട്ടാന്ന്
0: പറയണം?
1: നമ്മളിന്നേരം എല്ലാ പാട്ടും കേൾപ്പിച്ചു കൊടുക്കണ്ടേ? ഏതെങ്കിലും ഒരു പാട്ട്. അങ്ങനെ ഒരു പാട്ടില്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ കേൾപ്പിച്ചു തരട്ടെ, അത് കേട്ടാ ഹാപ്പി ആവുക? ഓക്കെ. അതിനിടയിൽ ഒരു കാര്യം, വലുതാകുമ്പോ ആരാവാൻ ആഗ്രഹം? ശരിയാണല്ലോ. അമ്മ പറയലുണ്ട നീ വലുതായിട്ടാകുമ്പോ ഇങ്ങനെ ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഡാൻസർ ആവണം, അങ്ങനെ എന്തെങ്കിലും പറയലുണ്ട? എന്താവാനാ പറയല്?
0: എനിക്ക് ടീച്ചർ ആവാൻ ഇഷ്ടം.
1: എന്താവാനാ പറയല്?
0: പോലീസിലാവാൻ മതിയോ?
1: പിന്നെ
0: പിന്നെ അങ്ങനെ പറഞ്ഞില്ല.
1: പോലീസ് ആവാ അമ്മ പറയും, പക്ഷെ ജീവനെ കുട്ടിക്ക് ഇഷ്ടം ടീച്ചർ ആവാനാ. എന്തായാലും വലുതാവട്ടെ അല്ലേ, നമുക്ക് നോക്കിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.

0: അപ്പൊ റോ ചേച്ചി, ഈ ജിയോനെ കുട്ടിയും നല്ല പാട്ടൊക്കെ പാടി, ആൾക്കാരും നല്ല സ്മാർട്ടാണ് ഇവരെല്ലാരും അല്ലേ?
1: പെട്ടെന്നായതുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷനേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര
0: ഒന്നും കൂടെ ഒന്ന് പരിചയപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ. എത്ര വർഷമായി ഈ ബാലസഭ തുടങ്ങിയിട്ട്? ഒരു വർഷം ആയത്. ഇതിന്റെ ആദ്യത്തെ തുടക്കം എങ്ങനെയാണ്, ആരുടെ മൈൻഡിലാണ്?
1: നമുക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു
0: നിർബന്ധമായിട്ട്
1: കീഴില് ഒരു ബാലസഭ രൂപീകരിക്കണം എന്ന് പറയുന്നതാ.
0: നിർബന്ധമായിട്ടും
1: ഒരു കുറച്ച് കുട്ടികൾ എന്തായാലും അതിലേക്ക് ആക്കണം.
0: അപ്പോ ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ടോ മെമ്പർഷിപ്പ്?
1: ഇപ്പൊ പറയുന്നുണ്ട് കുട്ടികൾ, ഇവരെ ഈ എന്താ പറയാ
0: ആക്ടിവിറ്റീസ്
1: കാണുമ്പോ അവർക്കും കൂടി ചേരണം എന്നുള്ള
0: ആഗ്രഹമുണ്ട്. എത്ര വയസ്സ് വരെയുള്ളവർക്ക് പങ്കെടുക്കുക ഇതിനകത്ത്?
1: 15 വയസ്സ് വരെയാണ്.
0: 15 വരെ,
1: അത്ര വരെ 10th വരെ കുട്ടികളെല്ലാം വരുള്ളൂ, പിന്നെ അവർക്കെല്ലാം പിന്നെ പ്ലസ് വൺ അല്ലെ പിന്നെ വരാൻ പറ്റില്ല. അത്ര വരെ ഉള്ളൂ ബാലസഭ എന്ന് പറയുന്ന കുട്ടികൾ, അത്ര വരെയാ വരുന്നത്.
0: ഓക്കെ. ഇപ്പൊ ഒരു കൂട്ടായ്മ ആകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടാവില്ലേ, ഇപ്പൊ സെക്രട്ടറി അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്കിടയിൽ?
1: അതുപോലെ ചെയ്യണം, നമ്മളെ കുടുംബശ്രീ ചെയ്യുന്ന പോലെ തന്നെ ഇതിലും ഒരു സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം ഉണ്ടാവും.
0: ആരാണ് സെക്രട്ടറിയും പ്രസിഡന്റും?
1: ശ്രാവണി, ആദിഷ്, അമിയ. എല്ലാരെയും പേര് വേറെയാ വിളിക്കുന്നത്. അമ്മയുടെ പേര് മിന്നു എന്നാ വിളിക്കുന്നത്. നമുക്ക് അതാ വരുന്നത് ആദ്യം.
0: റെക്കോർഡിക്കൽ നെയിം ആരും വിളിക്കുന്നില്ല,
1: വിളിക്കുന്നില്ല.
0: അപ്പൊ അതില് ഈ പറഞ്ഞ മൂന്ന് പേരിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ?
1: ആ, ആദിഷുണ്ട്, അമിയുണ്ട്.
0: അപ്പൊ ഇതില് നമ്മൾ അടുത്തായിട്ട് ആരെയാ വിളിക്കണ്ടേ? അമിയെ വേണോ ആദിഷ് വേണോ?
1: ആരെയാ വിളിക്കേണ്ടത്?
0: നമുക്ക്
1: വേറൊരു കുഞ്ഞു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, ശിവശ്രീയ.
0: ശിവശ്രീയ, ഓക്കെ.
1: അപ്പൊ ശിവശ്രീയനെ വിളിക്കാം.
0: ശിവശ്രീയക്ക് വന്നൂടെ, പേടിണ്ട. ശിവശ്രീയ, രണ്ട് പേരുണ്ടല്ലോ ഒരു പേരില്, ശിവയും ഉണ്ട് ശ്രീയും ഉണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് എന്താ വിളിക്കുക?
2: ചിമ്പു.
0: ചിമ്പു, ശിവശ്രീയ. അതിനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നിട്ട് ചിമ്പു എന്ന് വിളിക്കുന്ന. അപ്പൊ സ്കൂളിന്നോ?
2: സ്കൂളിന്ന് ഫ്രണ്ട്സ് ശിവശ്രീയ എന്ന് വിളിക്കും.
0: അങ്ങനെ തന്നെ വിളിക്കും. ഓക്കെ. ഏത് സ്കൂളിലാ പഠിക്കുന്നത്?
2: തെരൂർ പാലോട് യു പി സ്കൂൾ.
0: എത്രാം ക്ലാസ്സിലാ?
2: 3ാം ക്ലാസ്സിലേക്ക്.
0: ഇനി 4ാം ക്ലാസ്സിൽ. കഴിഞ്ഞ കൊല്ലത്തെ പരീക്ഷ എല്ലാം എളുപ്പമായിരുന്നോ? എല്ലാം നന്നായിട്ട് എഴുതി. മുഴുവൻ മാർക്ക് ഉണ്ടാവുക? ഉണ്ടാവുമായിരിക്കുപ്പാ, നന്നായിട്ട് പഠിക്കുന്ന ആളല്ലേ. അപ്പൊ എന്തായാലും കിട്ടൂലേ. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? കഥയാണോ?
2: കഥ.
0: കഥ ഏത് കഥയാ?
2: വാനമ്പാടിയുടെ ആത്മത്യാഗം.
0: ആരെ ഈ കഥ പറഞ്ഞെന്നെ പഠിപ്പിച്ചെന്നേ?
2: അത് അമ്മ പഠിപ്പിച്ച തന്നെയാ.
0: ആ, അമ്മക്ക് എങ്ങനെയാ കഥ അറിയുന്നേ?
2: അത് പണ്ട് എനിക്ക് ടീച്ചർ കലോത്സവത്തിന് പഠിപ്പിച്ചു, അത് പഠിപ്പിച്ചു അമ്മ.
0: എന്നിട്ട് അമ്മേനോട് പറഞ്ഞിട്ട് അമ്മ പഠിപ്പിച്ചു തന്നു. ഓക്കെ, എന്നാ കഥ പറയല്ലേ, തുടങ്ങിക്കു.
2: വാനമ്പാടിയുടെ ആത്മത്യാഗം. മാന്യ സദസ്സിന് നമസ്കാരം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ കഥ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണല്ലേ. എന്നാൽ കേട്ടോളൂ, ഞാനൊരു കഥ പറയാം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വാനമ്പാടിയുടെ ആത്മത്യാഗം. പണ്ട് പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട്, ഒരു അറേബ്യൻ സുൽത്താൻ കൊട്ടാരം ഉണ്ടായിരുന്നു. അവിടെ സുന്ദരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ ധാരാളം പക്ഷികളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ മധുരമായ പാട്ടുപാടുന്ന ഒരു വാനമ്പാടിയും ഉണ്ടായിരുന്നു. ഹോ, അവളോട് പാട്ട് കേൾക്കാൻ എന്തു രസമാണെന്നോ. അങ്ങനെ ഒരിക്കെ അവിടെ അവൾ നിൽക്കുമ്പോൾ ഒരു പ്രാപ്പിടിയാണ് അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ അവൾ അവിടെ ഇരിക്കുമ്പോഴാണ് ആ പ്രാപ്പിടിയൻ ഒരു

0: சின்ன தாத்தா நெல்கதிர் கொத்தி தின்னும்போ சின்ன தத்தையே ராஞ்சி எடுத்து தத்த கீ கீ உறக்கே கரஞ்சு தத்தையோட கரைச்சல் கேட்டு வானம்பாடி அடுத்தெத்தி வானம்பாடி பண்ணு ஐயோ பாவம் தத்த எங்கனெங்கிலும் ரஷிக்கணும் தத்த தத்தனை ரஷிக்க வேண்டி வானம்பாடி தீர்மானிச்சு வானம்பாடியோட முன்பில் பெட்டான வனதேவத ரஷ வந்தது அப்போ பெட்டன் வனதேவத பண்ணு வானம்பாடியோட நினைக்கு நாம் மூணு வயம் நல்கும் அது நினைக்கு எப்போ வேணும் உபயோகிக்காம் இத்தரையும் பண்ணு கொண்டு தேவத அப்பிரதிஷமாய் வானம்பாடி சிந்திக்கன் தொடங்கி எனிக்கு எதினான ஈ வரம் எனக்கு நல்லொரு வீடுண்டு ஆவசியத்தின் பட்சணம் உண்டு கூடாது குறையே கூட்டக்காரும் இனி எனிக்கெந்தின் ஈ வரங்கள் இது நான் எந்த கூட்டக்காருக்கு வேண்டி உபயோகிக்கும் இத்தரையும் பண்ணு கொண்டு வானம்பாடி தீர்மானிச்சு சின்னத்தத்தை நெல்கதி கொத்தி தின்னும்போ பிராப்பிடிகள் வந்து சின்னத்தத்தை ராஞ்சி எடுத்து தத்த கீ கீ ஓர்க்கே கரஞ்சு പ്രാപിടിയൻ തത്തയെ കൊല്ലാൻ നോക്കുമ്പോഴാണ് വാനമ്പാടി വന്നത് വാനമ്പാടി തത്തേനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് തൻ്റെ വരം ഉപയോഗിച്ച് തത്തേനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് തത്ത രക്ഷപ്പെടട്ടെ തത്ത വീർത്തു വീർത്തു വലുതാവാൻ തുടങ്ങി ഭാരം താങ്ങാനാവാതെ പ്രാപിടിയൻ തത്തയെ താഴെയിട്ടു ഹോ വല്ല വിധിയേക്കാതെ രക്ഷപ്പെട്ടു തത്ത പോയി പിന്നെ ഒരു ദിവസം ഒരു മഞ്ഞക്കിളിയെ പ്രാപിടിയൻ റാഞ്ചെടുത്തു അതിനെയും തൻ്റെ വരം ഉപയോഗിച്ച് രക്ഷിച്ചു രണ്ട് വരങ്ങൾ തീർന്നു ഇനി ഒരു വരം കൂടിയേ ബാക്കിയുള്ളൂ അതും കൂടി തീർന്നാൽ നമ്മളെല്ലാവരും പ്രാപിടിയൻ്റെ ഇരകളായിത്തീരും കിളികളെല്ലാം വിഷമത്തോടെ ഇരുന്നു പെട്ടെന്നാണ് വാനമ്പാടി പറഞ്ഞത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ വേലി കൊടുക്കാനും ഞാൻ തയ്യാറാണ് വാനമ്പാടി ഇത്രയും പറഞ്ഞുകൊണ്ട് വാനമ്പാടി പറന്ന് മറ്റൊരു മരത്തിലേക്ക് പോയി അവിടെ നിന്ന് ഇതുവരെ പാടിയ പാട്ടിനേക്കാൾ മനോഹരമായൊരു പാട്ടുപാടി അന്നേരമാണ് അതുവഴി പ്രാപിടിയൻ വന്നത് പ്രാപിടിയൻ അപ്പോൾ ആ വനമ്പടിയെ കണ്ടു അപ്പോഴാണ് പ്രാപിടിയൻ ഇങ്ങനെ ചിന്തിച്ചത് എല്ലാ ദിവസവും എൻ്റെ ഇരകളെ രക്ഷിക്കുന്ന ഇവൻ തന്നെ ഇവൾ തന്നെ ആവട്ടെ എൻ്റെ ഇന്നത്തെ ഇര ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാപിടിയൻ വേഗം പാറിപ്പോയി വാനമ്പാടിയെ എടുത്തു റാഞ്ചെടുത്ത് വാനമ്പാടിയുടെ ശരീരത്തിലേക്ക് പ്രാപിടിയൻ്റെ കൂർത്ത നഖങ്ങൾ തറിച്ചു കയറി വേദന കൊണ്ട് പുഴയുമ്പോഴും വാനമ്പാടി ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ ഈ ഒരു വരം മാത്രം ബാക്കിയുണ്ട് ഇതെൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കണോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഉപയോഗിക്കണോ വാനമ്പാടി തീരുമാനിച്ചു പെട്ടെന്ന് പറഞ്ഞു വാനമ്പാടി എൻ്റെ മാംസം വിഷമുള്ളതാവട്ടെ പെട്ടെന്ന് വാനമ്പാടി പിടഞ്ഞു മരിച്ചു അതൊന്നും അറിയാതെ വാനമ്പാടിയുടെ മാംസം പ്രാപിടിയൻ ആർത്തിയോടെ കൊത്തി തിന്നു പ്രാപിടിയനും മരിച്ചു വീണു കൂട്ടുകാരെ നമ്മൾ ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മളുടെ ജീവൻ വരെ സ്വന്തം ബലി കൊടുക്കാൻ വരെ തയ്യാറാണ് ഈ കൊടുക്കുന്ന സ്വന്തം ജീവനാണ് ശരിക്കുള്ള യഥാർത്ഥ സ്നേഹം എല്ലാവരും പ്രാപിടിയനെ എന്തായാലും പറയണം നമ്മളെ വാനമ്പാടിയെ പോയ എല്ലാവരും ആയിത്തീരാൻ നിങ്ങളും നിങ്ങളെല്ലാവരും കുഞ്ഞിക്കുരുന്ന ഹൃദയത്തിന് ദൈവം രക്ഷിക്കട്ടെ നന്ദി നമസ്കാരം
1: അടിപൊളി കഥയാണല്ലോ ഈ കഥ മോൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണ് അമ്മയെ പഠിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞ ഈ കഥയിൽ നമ്മളോട് എന്താ പറയുന്നേ
0: മറ്റുള്ളവരെ എങ്ങനെയല്ലേ ഉണ്ടാവുക അപ്പോ വനമ്പഴിയെ പോലെ ആയിത്തീരാൻ വേണ്ടിട്ട് പറയുന്നു
1: എന്തെങ്കിലും മറ്റുള്ളവർക്ക് സങ്കടം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സഹായിക്കണ്ടേ വേണ്ടേ നമുക്കിപ്പോ ഒരാൾ വന്നിട്ട് നമ്മളോടൊരു സഹായം ചോദിക്കുകയാണ് അല്ലെ ഒരാൾ വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ
0: അവരെ രക്ഷിക്കണം
1: അവരെ സഹായിക്കണം എന്നാ ചേച്ചി ഒരു ചോദ്യം ചോദിക്കട്ടെ ശിവശ്രീയൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ
0: അങ്ങനെയൊന്നുമില്ല
1: ബിരിയാണി ഇഷ്ടമാണോ
0: ബിരിയാണി
1: ഇഷ്ടം അപ്പൊ ഇങ്ങനെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് വന്നിട്ട് ശിവശ്രീയോട് പറയാ ഞാൻ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറയാം അപ്പൊ എന്ത് ചെയ്യാ
0: കൊടുക്കൂ
1: ഫുഡ് കൊടുക്കൂ അതല്ലേ വേണ്ടത് അപ്പൊ ശിവശ്രീയെ പറഞ്ഞ കഥ മൂക്ക് മനസ്സിലായി എന്നല്ലേ അപ്പൊ എല്ലാരോടും എല്ലാരും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നല്ല കഥയാണ് കേട്ടാ അമ്മേനോടും പറയണം സൂപ്പറായിന്ന് ടീച്ചറോടും പറയണം നല്ല കഥയാന്ന് പറഞ്ഞു എന്ന് പറയണം കേട്ടാ സിനിമയൊക്കെ കാണാറുണ്ടോ
0: സിനിമ ഇടക്കിടക്ക് പോയി കാണാറുണ്ട്
1: ഇടക്ക് പോയി കാണാറുണ്ട് പാട്ട് കേക്കോ
0: പാട്ട് കേട്ടിട്ട് പാട്ട് വെച്ചിട്ട് പാടും
1: പാടും അപ്പൊ ഇപ്പൊ ഒരു പാട്ട് പാടിത്തരുവോ ഏതെങ്കിലും ഒരു പാട്ട് ഏതെങ്കിലും പറ്റൊന്ന് അറിയുന്ന

0: ഇത്ര വരെ മതി, രണ്ട് വരി. ആ അത്രേ ഉണ്ടോ?
1: അത് മറ്റേ ഫസ്റ്റത്തെ രണ്ടത് വേറെ ആ പാടി, അത് പിന്നെ എനിക്ക് ഉള്ളതാണ് ഞാൻ.
0: ഓക്കെ, അത് മാത്രം പാടിയാൽ മതി.

0: നിന്റെ പാട്ട പാട്ടൊക്കെ നേരായി നിലരാവിൻ്റെ ബിലര പാടി പാട്ടിലെ കുടമെന്നെൻ്റെ മനസ്സായി.
1: ഇത്ര അറിയുള്ളൂ? എന്ത് രസമായിട്ട പാടിയെ? ഒറ്റക്ക് കേട്ട് പഠിച്ചതാ? ടി വി ഫോണിൽ. അപ്പൊ നിങ്ങളെല്ലാരും ഫോണിന്റെ ആൾക്കാരാണ് അല്ലേ? ഫോണിൽ എന്താ കാണുക? നേരത്തെ ജിയോനെ പറഞ്ഞല്ല, റീൽസാ?
0: റീൽസും കാണാറുണ്ട്, ഇടക്കിടക്ക് ഉപ്പുമുളക് അങ്ങനത്തെ വീഡിയോ.
1: ഉപ്പുമുളക് കാണലുണ്ട്. വേറെ
0: എന്തെല്ലാം? പാട്ടെല്ലാം പറ്റി കേൾക്കുകയും ചെയ്യും, ഡാൻസ് കളിക്കുകയും ചെയ്യും.
1: ഡാൻസ് കളിക്കോ? ഡാൻസ് പഠിക്കുന്നുണ്ടോ?
0: പണ്ട് പഠിക്കുന്നുണ്ട്, ഇപ്പൊ നിർത്തി.
1: എന്താ ഇപ്പൊ പോവാത്ത?
0: അതാരും ഉണ്ടാക്കാനൊന്നുമില്ല.
1: അതുകൊണ്ടാ? സാരില്ലേ,
0: ജോലിക്കുണ്ട്.
1: അതെ, കൊഴപ്പില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം അമ്മയോട് പറയാം, ഉണ്ടാക്കണം ഡാൻസിനൊന്ന്. വേണ്ടേ? ഓക്കെ. ഇപ്പോ മോക്ക് ഏതെങ്കിലും പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ? ഏതെങ്കിലും സിനിമ പാട്ട്?
0: അങ്ങനെയൊന്നുമില്ല.
1: ഇപ്പൊ പാടിയ പാട്ട് തന്നെ കേട്ടാലോ. ഈ പാട്ട് ഇഷ്ടല്ലേ? ഈ പാട്ട് ഫോണിലൂടെ പഠിച്ചെന്ന് പറഞ്ഞില്ലേ? അമ്മ വഴക്കു പറയോ ഫോൺ നോക്കുമ്പോ?
0: ഇടക്കിടക്ക് വാങ്ങിക്കൊണ്ടോ?
1: ഇടക്ക് വാങ്ങിക്കൊണ്ടോ ഇല്ലേ? എന്നിട്ട് അടിക്കുക? മോളെ അടിക്കുക അമ്മ?
0: നിങ്ങൾ
1: അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാന്നല്ലേ? അന്നേരം അമ്മ എന്താ പറയാ? അമ്മ പിന്നെയും ദേഷ്യം പിടിക്കുവോ?
0: അമ്മ ഇടക്കിടക്ക് വലിയ പേരക്കന്റെ വടിയെല്ലാം എടുത്തു തരും.
1: അന്നേരം പേടിയാവൂല്ലേ?
0: നല്ല പേടിയുണ്ട്. അപ്പൊ ഓടിയിട്ട് വീട്ടിന്റെ ഉള്ളിലുള്ള റൂമിൽ അടച്ചുകൂട്ടി.
1: അതെയാ? പിന്നെ എപ്പോ ഇത് ഡോറ് തുറക്കുന്നേ?
0: അമ്മ എങ്ങോട്ടെങ്കിലും പോയാല്?
1: അമ്മ പോയിന്നിപ്പോ എങ്ങനെ നമ്മള് മനസ്സിലാക്കുക?
0: അത് അടിയിലുള്ള വടവിലോട്ട് കാലുണ്ടാ.
1: എന്നിട്ടാന്ന് പുറത്തേക്ക് ഇറങ്ങുക? അപ്പൊ അമ്മ പോയി വന്നിട്ട് അമ്മ പിന്നെ അടിക്കൂലേ?
0: ഞാൻ എങ്ങോട്ടെങ്ങോടി രക്ഷപ്പെടും.
1: അപ്പത്തേക്ക് ദേഷ്യം മറന്നു പോയിട്ടുണ്ടാവും അല്ലേ?
0: ഇടക്കിടക്ക് ഞാൻ വന്ന അമ്മ സോപ്പിടും.
1: എന്ത് പറഞ്ഞാ സോപ്പിടുക?
0: എന്തെങ്കിലും ചായ അല്ലേ അക്കുമ്മേ, അങ്ങനെ
1: അങ്ങനെ പറയോ. അമ്മനെ ഹെൽപ്പ് ചെയ്യലുണ്ടാ? ചായ ആക്കുമ്പോ എന്തെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്നേ?
0: ഇടക്കിടക്ക് പച്ചക്കറിയെല്ലാം മുറിച്ചു കൊടുക്കും, പിന്നെ ഗ്യാസെല്ലാം ആക്കിയിട്ട് ഫുഡിനാക്കുന്ന പൊടിയെല്ലാം ഇട്ട് കൊടുക്കും, എല്ലാം ആക്കും.
1: അങ്ങനെയല്ല ആക്കൂ? എന്നാ വേണ്ടേ? ഇങ്ങനെല്ലാം ചെയ്യുമ്പോ ഇടക്ക് ചെറുങ്ങനെ അടിയെല്ലാം കൂടണ്ടേ അല്ലേ? പാവ അമ്മയാന്ന് അല്ലേ? പാവാന്നപ്പാ, ഇഷ്ടം കൊണ്ടല്ലേ കൂട്ടം കൂടുന്നുണ്ടാവുക? ഫോൺ നോക്കിയിട്ട് കണ്ണെല്ലാം അഥവാ നമുക്ക് പ്രശ്നമായാലോ എന്നെല്ലാം വിചാരിച്ചിട്ടേരിക്കൂലേ. ആ, ഇനി പോയിട്ടാ അമ്മേനോട് പറഞ്ഞോട്ടെ, ഞാൻ അധികം ഒന്നും അങ്ങനെ ഫോൺ നോക്കൂല അമ്മേ. അങ്ങനെ നമുക്ക് ഇനി അടി കൂടണ്ടെന്നെല്ലാം പറയൂലേ?
0: പറയാ. ഇപ്പൊ എനിക്ക് അത്ര ഫോൺ കിട്ടാറില്ല. എന്റെ ഏച്ചിന്റെ
1: ഇപ്പൊ ഏച്ചിന്റെ ടൈമല്ല. ഏച്ചി എന്താ ചെയ്യുന്നേ?
0: ഏച്ചി ഇനി 9-ാം ക്ലാസ്സിലേക്ക് പോക്കാം.
1: 9-ൽ ഏത് സ്കൂളില്?
0: അത് കൂടാളി സ്കൂളില്.
1: ആരല്ല വീട്ടിലുള്ള? നമ്മള് പറഞ്ഞില്ലല്ലോ ആരല്ലേ.
0: എന്റെ അച്ഛൻ ദുബായിലാണ്, പിന്നെ അമ്മേന്റെ പേര് ഷിമ.
1: ഷിമ?
0: ഷിമ.
1: ആ,
0: ഏച്ചിന്റെ പേര് ശ്രാവണി.
1: ശ്രാവണി. ഓക്കെ. അപ്പൊ ഇനി പോയിട്ടാകുമ്പോ ഏച്ചിനോട് പറയൂലേ, ഏച്ചി അധികം ഫോണൊന്നും നോക്കരുത്, പഠിക്കേണ്ട സമയാന്ന് പറയാൻ പറഞ്ഞു ഒരു ഏച്ചി എന്ന് പറയണം. ഓക്കെ. അപ്പൊ മോള് നേരത്തെ പാടിയ പാട്ട് നമുക്ക് ഏച്ചിക്ക് വേണ്ടിട്ട് തന്നെ കേൾപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു പാട്ടൊക്കെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയണം. ഓക്കെ, താങ്ക് യു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പുത്തൻ പാട്ടുകൾ

0: പുതിയ സിനിമയിലെ ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുത്തൻപാട്ടുകളിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലത്താണ് ഏറ്റവും കുറച്ച് സിനിമകൾ മാത്രം റിലീസ് ചെയ്ത വർഷം. വർഷത്തിന്റെ ആദ്യ പാദങ്ങളിൽ മികച്ച സിനിമകൾ വന്നെങ്കിലും കോവിഡ് കാരണം ചിത്രങ്ങൾ ഭീഷണി നേരിടുകയായിരുന്നു. മികച്ച സിനിമകൾക്കൊപ്പം നിരവധി ഹിറ്റ് ഗാനങ്ങളും ആ വർഷം പുറത്തിറങ്ങിയിരുന്നു. മലയാളത്തിൽ ആ വർഷം ഇറങ്ങിയ ഗാനങ്ങളിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത കുറച്ച് ഗാനങ്ങളാണ് ഇന്ന് പുത്തൻപാട്ടുകളിലൂടെ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത്. ആദ്യ ഗാനം അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ കലക്കാത്ത സന്തനമേറെ എന്ന പാട്ടാണ്. നഞ്ചിയമ്മ എന്ന കലാകാരിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ ഗാനമായിരുന്നു കലക്കാത്ത സന്തനമേറെ എന്ന ഗാനം. അട്ടപ്പാടി സ്വദേശിനിയായ നഞ്ചിയമ്മയെ സച്ചി തന്റെ ചിത്രത്തിനായി കണ്ടെത്തുകയായിരുന്നു. നഞ്ചിയമ്മ തന്നെ രചിച്ച് ഈണമിട്ട് പാടിയിരിക്കുന്ന ഗാനം അറേഞ്ച് ചെയ്തത് ജേക്സ് ബിജോയി ആയിരുന്നു. ആ വർഷത്തെ വൈറൽ ഗാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ചിത്രത്തിലെ തന്നെ ദൈവമകൾ തുടങ്ങിയ ഗാനങ്ങളും നഞ്ചിയമ്മയുടേതായി പുറത്തിറങ്ങിയിരുന്നു. നമുക്കത് കേൾക്കാം.

മമ്മൂട്ടിയെ നായകനാക്കി അജയ് വാസുദേവ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഷൈലോക്ക്. ചിത്രത്തിലെ ബാറ് സോങ്ങായ കണ്ണേ കണ്ണേ വീസാതെ എന്ന ഗാനത്തിന് സംഗീതം പകർന്നത് ഗോപിസുന്ദറായിരുന്നു. സീം കേരളം ചാനലിന്റെ റിയാലിറ്റി ഷോയായ സരിഗമയിലെ മത്സരാർത്ഥികളായ ശ്വേത അശോക്, നാരായണി ഗോപൻ, നന്ദാജയ ദേവൻ എന്നിവരായിരുന്നു ഗാനം ആലപിച്ചത്. വിവേകായിരുന്നു ഗാനത്തിന്റെ വരികൾ എഴുതിയത്. കണ്ണേ കണ്ണേ വീസാതെ എന്ന ഗാനത്തിലേക്ക് ശ്രോതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു.

നീരജ് മാധവനെ നായകനാക്കി നവാഗതനായ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഗൗതമന്റെ രഥം. ചിത്രത്തിൽ സിദ് ശ്രീരാം പാടിയ ഉയിരേ കവരും എന്ന ഗാനത്തിന്റെ വരികൾ വിനായക ശശികുമാറായിരുന്നു എഴുതിയത്. അങ്കിത് മേനോൻ ആയിരുന്നു ഗാനത്തിന് സംഗീതമൊരുക്കിയത്. ഇതാ പാട്ട് കേട്ടോളൂ.

സത്യനന്ദിക്കാടിന്റെ മകൻ അനൂപ് സത്യൻ ആദ്യമായി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു വരനെ ആവശ്യമുണ്ട്. സുരേഷ് ഗോപിയുടെ ഒരു തിരിച്ചുവരവായി വിലയിരുത്തിയ ചിത്രത്തിൽ ശോഭന, കല്യാണി, പ്രിയദർശൻ, ദുൽഖർ സൽമാൻ എന്നിവരായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയത്. ചിത്രത്തിലെ മതി കണ്ണ ഉള്ളത് ചൊല്ലാൻ എന്ന് തുടങ്ങുന്ന ഗാനം ഉണ്ണികൃഷ്ണൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് അൽഫോൺസ് ജോസഫ് ആയിരുന്നു സംഗീതം.

ഒരിടവേളയ്ക്ക് ശേഷം അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ട്രാൻസ്. ചിത്രത്തിൽ നസ്രിയയുടെ കഥാപാത്രത്തിന്റെ ഇൻട്രോയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഗാനമായിരുന്നു രാത്. വിനായക് ശശികുമാറും കമൽ കാർത്തികും ചേർന്ന് രചിച്ച ഗാനത്തിന് സംഗീതം പകർന്നത് റെക്സ് വിജയനായിരുന്നു. നേഹ എസ് നായർ, സ്നേഹ ഗാൻവാൽക്കർ എന്നിവരായിരുന്നു ഗാനം ആലപിച്ചത്. നമുക്ക് കേൾക്കാം.

0: 2020 ആദ്യമായി മിനി സ്ക്രീൻ വഴി റിലീസ് ചെയ്ത ചിത്രമായിരുന്നു കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ജിയോ ബേബി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ടോവിനോ തോമസ് ആയിരുന്നു നായകൻ. ചിത്രത്തിൽ സൂര്യജ് കുറുപ്പ് സംഗീതം പകർന്ന് വിനായക ശശികുമാർ വരികൾ എഴുതിയ ഗാനമായിരുന്നു.
1: കുടുകുടുകുടു

നരണിപ്പുഴ ഷാനവാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമായിരുന്നു സൂഫിയും സുജാതയും. എം ജയചന്ദ്രനായിരുന്നു ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത്. ബി കെ ഹരിനാരായണനായിരുന്നു ഗാനത്തിന്റെ വരികൾ. നിത്യയും അർജുൻ കൃഷ്ണയുമായിരുന്നു ഗാനം ആലപിച്ചത്. വാതുക്കലെ വെള്ളരിപ്രാവ് എന്ന ഗാനം ആസ്വദിച്ചോളൂ.

സുഡാനി ഫ്രം നൈജീരിയയ്ക്കു ശേഷം സക്രിയ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഹലാൽ ലവ് സ്റ്റോറി. ചിത്രത്തിലെ സുന്ദരനായവനെ സുബ്ഹാനല്ല എന്ന ഗാനം എഴുതിയത് മുഹ്സിൻ പരാരിയായിരുന്നു. ഷഹബാസ് അമൻ ആയിരുന്നു ഗാനത്തിന് സംഗീതം പകരുകയും ആലപിക്കുകയും ചെയ്തത്.

0: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-0, 7-5-9-2-9-4-2-8-1-7, 8-5-4-7-9-2-2-0-20.
1: Summer Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974.

0: 141. പാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
1: മൃദുല വാര്യർ ആലപിച്ച ശരത് വയലാറിന്റെ ഗാനരചനയിൽ സച്ചിൻ ബാലി ഈണമൊരുക്കിയ ഗാനമാണ് അടുത്തത്. ഷൈജു അന്തിക്കാടിന്റെ സംവിധാനത്തിൽ, രാജീവ് കുമാറിന്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഭൂമിയിലെ മനോഹര സ്വകാര്യം. ലാൽ, ഇന്ദ്രൻസ് എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. നമുക്ക് ആസ്വദിക്കാം എന്തിനൻ പ്രണയമേ എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം പെൻഗിൻ എന്ന ചിത്രത്തിൽ നിന്നാണ്. ദീപക് രാമനാണ് ഗാനരചന. സന്തോഷ് നാരായണന്റെ സംഗീതം സുഷ ആലപിക്കുന്നു. കീർത്തി സുരേഷും ലിംഗയുമാണ് ഇതിലെ പ്രധാനമായിട്ടും അഭിനയിക്കുന്നത്. ഈശ്വർ കാർത്തികാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഇതിലെ ഒരു ഗാനം മാത്രമേ ഉള്ളൂ, ആ ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: നടന്നതിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നീ ഇപ്പോ ഏത് മാനസികാവസ്ഥയിലായാലും നിന്നെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്.
1: എനിക്ക് എല്ലാം മറന്നിട്ട് മോണാവാൻ പറ്റുന്നില്ല.
0: നീ ഇപ്പോ ഏത് വിശ്വാസത്തോടെയാണോ ജീവിക്കുന്നത്, അതൊട്ടും കളങ്കപ്പെടുത്താതെ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ലെറ്റ്സ് ക്രിയേറ്റ് എ ന്യൂ ലൈഫ്. മോൻ എന്നെ അച്ഛാന്ന് തന്നെ വിളിച്ചോളൂ.

ജാസി ഗിഫ്റ്റ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ആറുമുഖൻ വെങ്കിടങ്ങാണ് ഗാനരചന. അർജുൻ വി അക്ഷയുടെ സംഗീതത്തിൽ ഒരുങ്ങിയ ഈ ഗാനം കിഷോർ കുമാറിന്റെ സംവിധാനത്തിൽ 2020 പുറത്തിറങ്ങിയ കുമ്മാട്ടിക്കഥ എന്ന ചിത്രത്തിൽ നിന്നാണ് കേൾക്കാം.

ബിപിൻലാൽ, രഞ്ജിനി അച്യുതൻ എന്നിവർ ആലപിച്ച റഫീഖ് അഹമ്മദിന്റെ ഗാനമാണ് അടുത്തത്. ഗോവിന്ദ് വസന്താണ് സംഗീതമൊരുക്കിയത്. ഗാനം ജയ് ജനാർദ്ദനും ആർ രാഹുലും പി ജിംഷറും സംവിധാനം ചെയ്ത് 2020 പുറത്തിറങ്ങിയ ചിത്തി മന്ദാരം തുളസി എന്ന ചിത്രത്തിൽ നിന്നാണ്. സണ്ണി വെയിനാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്നത്. ഹൃതിക് കുമാറും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. കേൾക്കാം വീഴുമീ എന്നാരംഭിക്കുന്ന ഗാനം.

0: കാര്യം ചോദിക്കട്ടെ. ഈ മഞ്ഞു മുഴുവൻ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്?
1: എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല, ഞാൻ തന്നെ സൃഷ്ടിച്ചതാ.

2020 പുറത്തിറങ്ങിയ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഗൗതമന്റെ രഥം. നീരജ് മാധവ്, പുണ്യ എലിസബത്ത്, ബേസിൽ ജോസഫ്, രഞ്ജി പണിക്കർ, വത്സല മേനോൻ, ദുന്ദു, രഞ്ജീവ്, രാധ എന്നിവർ അഭിനയിച്ച ചിത്രം. ഇതിലെ തീരാഖഥ എന്ന അങ്കിത് മേനോനും പ്രീത മധു മേനോനും അശ്വിൻ ആര്യനും ആലപിച്ച ഗാനമാണ്. വിനായക ശശികുമാറിന്റെ വരികൾക്ക് അങ്കിത് മേനോനാണ് ഈണമൊരുക്കിയത്.

നോ എവിഡൻസ് എന്ന ചിത്രത്തിൽ നിന്ന് അടുത്ത ഗാനം കേൾക്കാം. താരാദാസാണ് ചിത്രം സംവിധാനം ചെയ്തത്. അനൂപ് കപൂർ ഗാനരചന നിർവഹിച്ച് സംഗീതമൊരുക്കിയ ഗാനം ബിജു നാരായണനും വിൻസി വിശ്വവും ആലപിക്കുന്നു.

0: 2020 പുറത്തിറങ്ങിയ കുറച്ച് ചിത്രങ്ങളിലെ ഗാനങ്ങളായിരുന്നു ഇന്ന് പുത്തൻ പാട്ടുകളിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് ശാസ്ത്രവീഥി. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ.

0: ഇതിലേക്ക് ഒരു മണിക്ക് റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ, രണ്ടു മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം, വൈകിട്ട് അഞ്ചു മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഇതിൽ കല്ലൂർ നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിക്കുന്നു. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് ജൂൺ 4, എടവം 21, വ്യാഴാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ആക്രമണ പ്രത്യാക്രമണ പരമ്പരകളുമായി പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. കുവൈത്തിൽ 13 ഇന്ത്യക്കാരടക്കം 63 പേർക്ക് പരിക്ക്. ഒരു ഇന്ത്യക്കാരൻ മരിച്ചു. പരിക്കേറ്റവരിൽ 3 മലയാളികൾ. കുവൈത്തിലെയും ബഹ്റൈനിലെയും US താവളങ്ങൾ ലക്ഷ്യമിട്ട് ബുധനാഴ്ച പുലർച്ചെ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തു. മറുപടിയായി ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന ഗഷം ദ്വീപിലെ ഇറാൻ സൈന്യത്തിന്റെ ഗ്രൌണ്ട് കൺട്രോൾ സ്റ്റേഷൻ US ആക്രമിച്ചു. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാൻ മരിച്ചു. ഇതോടെ February 28 ആരംഭിച്ച യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 10. രാജ്യതലസ്ഥാനത്തെ നടുക്കിയ വൻ തീപിടുത്തത്തിൽ 21 പേർക്ക് ദാരുണാന്ത്യം. 11 വിദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചത്. സൗത്ത് ഡൽഹിയിലെ മാളവ്യ നഗറിലുള്ള ഫ്ലറിസ്റ്റെ B&B എന്ന ഹോട്ടലിലാണ് ബുധനാഴ്ച രാവിലെ 8:30 തീപിടുത്തമുണ്ടായത്. പൊള്ളലേറ്റും രക്ഷപ്പെടാൻ മുകൾ നിലയിൽ നിന്ന് ജനൽ വഴി ചാടിയും പരിക്കേറ്റ 30 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റ 10 പോലീസുകാരെയും ആശുപത്രിയിലാക്കി. മരിച്ചവരിൽ നൈജീരിയ, മൊസാംബിക്, ലൈബീരിയ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഉണ്ട് എന്നാണ് വിവരം. 6 മാത്രം അനുമതി ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ 25 അനധികൃതമായി നിർമ്മിച്ചാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത്. സംഭവത്തിൽ ഹോട്ടലുടമ ലൗകേഷ് ബജാജിനെ നരഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ഉൽപ്പാദന മേഖലയിൽ ആളുകളെ നിർബന്ധിതമായി പണിയെടുപ്പിക്കുന്നുവെന്നും ഇതിനെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപിച്ച് ഇന്ത്യ ഉൾപ്പെടെ 50 രാജ്യങ്ങൾക്ക് പുതിയ തീരുവ ചുമത്താൻ നീക്കവുമായി അമേരിക്ക. ഇത് സംബന്ധിച്ച് US റെപ്രസെന്റേറ്റീവ് 10-12.5% വരെ തീരുവ ചുമത്താനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ആരവല്ലി മലനിരകളുടെ നിർവചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കാനായി സുപ്രീംകോടതി ഉന്നതാധികാര വിദഗ്ധ സമിതിയെ നിയമിച്ചു. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ജനറൽ കാഞ്ചൻ ദേവിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയോട് August 31 സമഗ്രമായ റിപ്പോർട്ട് നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. 1991 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥയായ കാഞ്ചൻ ദേവിയുടെ അധ്യക്ഷതയിലുള്ള സമിതി പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ സ്വയംഭരണ സ്ഥാപനമായി പ്രവർത്തിക്കും. തൃണമൂൽ കോൺഗ്രസിന്റെ 28 വർഷത്തെ ചരിത്രത്തിലാദ്യമായി പാർട്ടി പിളർന്നു. നിയമസഭയിൽ പാർട്ടിയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത 58 വിമത MLA അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ മമതാ ബാനർജി പുറത്താക്കിയ ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി നാമനിർദ്ദേശം ചെയ്തു. പിന്നാലെ എല്ലാ തൃണമൂൽ കമ്മിറ്റികളെയും പോഷക സംഘടനകളെയും മിന്നൽ നീക്കത്തിലൂടെ മമതാ ബാനർജി പിരിച്ചുവിട്ടു. കർണാടകത്തിൽ മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജി പരമേശ്വരയാണ് ഉപമുഖ്യമന്ത്രി. മലയാളികളായ കെ ജെ ജോർജ്, ടി യു ഖാദർ എന്നിവരുൾപ്പെടെ 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണമാറ്റത്തിന് ശേഷം സർക്കാർ ജീവനക്കാരെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സ്ഥലം മാറ്റുന്നതിനെ ചൊല്ലി പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട് പ്രതിഷേധം. പ്രശ്നത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ആവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇറങ്ങിപ്പോക്ക്. ഗുരുതര രോഗമുള്ളവർ, വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളവർ, സ്ത്രീകൾ, ക്ലാസ് 4 ജീവനക്കാർ തുടങ്ങി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളെപ്പോലും ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ വി ജോയ് ആരോപിച്ചു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയെന്നും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 2000 പേരെ മാറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികൾക്കായി പോലീസ് നടത്തിയ തെരച്ചിലിൽ 300 പേർ കസ്റ്റഡിയിൽ. ഇവരിൽ 166 പേർ ബംഗ്ലാദേശികളാണ്. ഓപ്പറേഷൻ ഡെൽറ്റ എന്ന പേരിൽ ചൊവ്വാഴ്ച രാത്രി മുതൽ നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടികൂടിയത്. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രഖ്യാപിച്ച 66,100 പദ്ധതിക്ക് കേരളത്തിലെ നഗരങ്ങൾക്ക് അർഹതയില്ല. 2011 സെൻസസ് അടിസ്ഥാനത്തിൽ 1,000,000 ജനസംഖ്യയുള്ള നഗരങ്ങൾക്ക് മാത്രമാണ് പദ്ധതിക്ക് അർഹത. കേരളം തന്നെ ഒറ്റ നഗരമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിലെ കേരളത്തിന്റെ അർഹത കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ ഊർജിതമായി ശ്രമിക്കണമെന്ന് ഡോക്ടർ കെ എൻ ഹരിലാൽ അധ്യക്ഷനായ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് ഒഴിവു വന്ന രാജ്യസഭാ സീറ്റിലേക്ക് തമിഴക വെട്രി കഴകം മത്സരിക്കില്ല. ടി വി കെ സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസിന് രാജ്യസഭാ സീറ്റിൽ മത്സരിക്കാമെന്ന് മുഖ്യമന്ത്രി വിജയ് അറിയിച്ചു. തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഇന്ന് കേരളത്തിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. അടുത്ത ചൊവ്വാഴ്ച വരെ ശക്തമോ അതിശക്തമോ ആയ മഴ തുടരാൻ സാധ്യതയുണ്ട്. അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. മറ്റ് ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയുടെ തുടർ പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ കോട്ടയത്തെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് ടൗണിൽ ഐജ ആർ മഹേഷിനെയാണ് പാലാ ചേർപ്പുങ്കലിലെ സ്വകാര്യ ഹോസ്റ്റലിൽ ചൊവ്വാഴ്ച ഉച്ചയോടെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രക്ഷാപ്രവർത്തന കേസിൽ പോലീസ് ചിത്രീകരിച്ച സംഭവ ദൃശ്യങ്ങളും അതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലവും ഹാജരാക്കാൻ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി നിർദ്ദേശം. സംഭവത്തിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരടക്കം 5 പോലീസുകാരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ജഡ്ജി ഹണി എം വർഗീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മെഡിക്കൽ റിപ്പോർട്ട് കിട്ടും മുൻപ് വധശ്രമത്തിനുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി SIT കേസെടുത്തത് എന്തിനാണെന്ന് ജഡ്ജി ചോദിച്ചു. പ്രതിഭാഗത്തിന്റെ ഈ വാദം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. നവകേരള യാത്രയിൽ ആലപ്പുഴയിൽ വെച്ച് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരടക്കം മർദ്ദിച്ചെന്നാണ് കേസ്. നെന്മാറ കണിമംഗലം പുഴയ്ക്കൽ തറ മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ BJP വനിതാ നേതാവ് റിമാൻഡിൽ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നെന്മാറ പഞ്ചായത്തിലെ 17 വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന കണിമംഗലം പുഴയ്ക്കൽ തറ ചെരുവിൽ പ്രഭാവതിയാണ് പിടിയിലായത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു മോഷണം. തിരുവോണം ആരാധനയ്ക്ക് കൊട്ടിയൂർ ഒരുങ്ങുന്നു. വെള്ളിയാഴ്ചയാണ് വൈശാഖോത്സവത്തിലെ ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന നടക്കുക. 4 ആരാധനകളാണ് വൈശാഖോത്സവത്തിൽ പ്രധാനമായും ഉള്ളത്. തിരുവോണം ആരാധനയുടെ ഭാഗമായി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യക്കാണ് ആരാധനാ പൂജ നടക്കുക. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. ദേശീയപാതയിൽ മുഴപ്പിലങ്ങാട് മൊയ്തൂപാലത്തിന് സമീപം KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 5:30 കണ്ണൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന KSRTCയും മധുരയിൽ നിന്ന് വരികയായിരുന്ന ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. വൈദ്യുത മന്ത്രി സണ്ണി ജോസഫ് സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തത് വിവാദമായതോടെ നിയമനം റദ്ദാക്കേണ്ടി വരും. ശനിയാഴ്ച ചേരുന്ന KPCC നേതൃയോഗത്തിൽ ഇക്കാര്യത്തിൽ കടുത്ത വിമർശനം ഉയരുമെന്നാണ് സൂചന. കൃഷിമന്ത്രി ടി സിദ്ദിഖിനോടൊപ്പം പത്രസമ്മേളനത്തിനെത്തിയ കൃഷിവകുപ്പ് ഡയറക്ടർ ശ്രീരാം വെങ്കടരാമൻ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇറങ്ങിപ്പോയി. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയാണ് ശ്രീരാം. തങ്ങളിൽ ഒരാളെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പങ്കെടുത്ത വാർത്താസമ്മേളനത്തിൽ ഇരിക്കാനില്ലെന്ന് മാധ്യമപ്രവർത്തകർ മന്ത്രിയെ അറിയിച്ചു. മാധ്യമപ്രവർത്തകർ വഴങ്ങാതിരുന്നതോടെ ശ്രീരാം വെങ്കിട്ടരാമൻ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും അനുമോദിക്കാനായി ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന വിജയോത്സവത്തിന് നാളെ തുടക്കം. നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ ജോൺ ബ്രിട്ടാസ് MP ജില്ലാതല വിജയോത്സവം ഉദ്ഘാടനം ചെയ്യും. മിഥുനമാസ പൂജകളുടെ ഭാഗമായി ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാം. 14 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. ജില്ലയിൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പഴശ്ശി ബാരേജിന്റെ ഷട്ടറുകൾ ഇന്ന് പകൽ 11 മുതൽ തുറന്ന് ജലവിതാനം ക്രമീകരിക്കുമെന്ന് പഴശ്ശി ഇറിഗേഷൻ പ്രൊജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മട്ടന്നൂർ നഗരസഭയുടെ പരിസ്ഥിതി ദിനാചരണവും ശുചിത്വ വിദ്യാലയ പുരസ്കാര സമർപ്പണവും നാളെ വൈകിട്ട് 3 മണിക്ക് മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. കലക്ടർ P വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്യും. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 1st സ്ഥാനവും ശ്രീശങ്കര വിദ്യാപീഠം 2nd സ്ഥാനവും കരസ്ഥമാക്കി. LP UP വിഭാഗത്തിൽ പഴശ്ശി ഈസ്റ്റ് LP സ്കൂൾ 1st സ്ഥാനവും മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ 2nd സ്ഥാനവും അയ്യലൂർ LP സ്കൂൾ 3rd സ്ഥാനവും നേടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു. സെമിഫൈനലിൽ ഭൂട്ടാനെ 1-0 തോൽപ്പിച്ചു. ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിന്റെ നായകസ്ഥാനത്തു നിന്ന് സൂര്യകുമാർ യാദവിനെ മാറ്റുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
7: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
7: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
8: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
9: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
10: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു കിരിനിര, പുരളിമല.

0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാഗമാനന്ദ ഭൈരവി എന്ന ചിത്രത്തിലെ എസ് പി ബാലസുബ്രഹ്മണ്യം ആലപിച്ച ഗാനമാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, രമേശ് നായിഡുവിന്റെ സംഗീതം.

സുഖം സുഖകരം എന്ന ചിത്രത്തിലെ എസ് രമേശൻ നായർ, തിക്കുറിശ്ശി സുകുമാരൻ നായർ, കെ ജയകുമാർ എന്നിവർ രചിച്ച്, രവീന്ദ്ര ജെയിൻ സംഗീതമൊരുക്കി, എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും സംഘവും ആലപിച്ച ഗാനം.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836. 9447-371-836-8078-502-836.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558-1535-6.
3: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: കേൾക്കാം SP ബാലസുബ്രഹ്മണ്യം ഷിക്കാർ എന്ന ചിത്രത്തിന് വേണ്ടി ആലപിച്ച ഗാനം.

0: Najwana Zindaba!
1: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ

0: നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിക്കുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ.
2: കക്കാല കണ്ണമ്മ കൺമിഴിച്ചി പാരമ്മ,

ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഇനി കേൾക്കാം ആർദ്രഗീതങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762400.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിലൂടെ ഒപ്പോസത്തെ കുറിച്ച് കൂടുതൽ അറിയാം. അവതരിപ്പിക്കുന്നു വിജയകുമാർ ബ്ലാത്തൂർ.
1: അഭിനയിക്കുക എന്ന് ചില നടന്മാരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എല്ലാം മറന്ന് അഭിനയിക്കുക എന്ന് മാത്രമാണ് ഇവിടെ ചത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ ചത്തതുപോലെ അഭിനയിച്ച് കിടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ധാരാളം ജീവികളുണ്ട് നമ്മുടെ ലോകത്ത്. ഇത്തരത്തിലുള്ള ചത്ത അഭിനയത്തിന് തനാട്ടോസിസ് എന്നാണ് പറയുക. ഇക്കാര്യത്തിൽ അഭിനയ ചക്രവർത്തിയായിട്ട് കണക്കാക്കാവുന്ന, ഒന്നാം സ്ഥാനം കൊടുക്കാവുന്ന ഒരു ജീവിയാണ് അമേരിക്കക്കാരായിട്ടുള്ള വിർജീനിയ ഒപ്പോസോ. വലിയൊരു എലിയുടെയോ പിരിച്ചാഴിയുടെയോ ഒക്കെ മുഖത്തോട് സാമ്യമുള്ള മുഖവും ഒരു പൂച്ചയുടെ പോലെയുള്ള ശരീരവും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിയാണ് ഒപ്പോസോ. അപകടം മണത്താൽ ഉടനെ ചത്തതുപോലെ കിടക്കാൻ കഴിയുന്നതിനാൽ ഇത്തരത്തിലുള്ള നാട്യക്കാരെ പ്ലെയിങ് പോസം എന്ന ഒരു പ്രയോഗം കൊണ്ട് ഭാഷയിൽ സൂചിപ്പിക്കാറുണ്ട്. ഒപ്പോസം ഭയപ്പെട്ടാൽ, ജീവൻ അപകടത്തിലാവും എന്ന് തോന്നിയാൽ ആ നിമിഷം ചത്തതുപോലെയാവും. ഇത് മനഃപൂർവ്വം അഭിനയിക്കുന്നതൊന്നുമല്ല, അനൈച്ഛികമായിട്ട് ഇൻവോളണ്ടറി ആയിട്ട് സംഭവിക്കുന്നതാണ്. ഇരപിടിയന്മാരിൽ നിന്നും രക്ഷപ്പെടാൻ വലിയ കഴിവുകളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ പരിണാമപരമായിട്ട് ആർജിച്ച അതിജീവന അനുകൂലനമാണ് ഈ ചാവൽ നാടകം. നമ്മളിൽ ചിലർക്ക് ചില സാഹചര്യങ്ങളിൽ അറിയാതെ ബോധക്കേടുണ്ടാകുന്നില്ലേ, അതുപോലെയാണിത്. ചോര കണ്ടാലൊക്കെ കുഴഞ്ഞു വീഴുന്നത് പോലെ അറിഞ്ഞുകൊണ്ടല്ലാത്ത സൂപ്പർ അഭിനയം. നാവൊക്കെ അരിയിലേക്ക് വലിച്ച് വാ തുറന്ന് പല്ലൊക്കെ പുറത്ത് കാട്ടി ഉമിനീരും പതയും ഒക്കെ ഒഴുക്കിയുള്ള ഒരു കിടപ്പ്. കണ്ണുകൾ അടഞ്ഞോ പാതി അടഞ്ഞോ ഒക്കെ ഉണ്ടാകും. ശരീരം വിറങ്ങലിച്ചതുപോലെ ചുരുണ്ട് കിടക്കും. അതിനെ മറിച്ചും തിരിച്ചും ഇട്ടാലും ഒക്കെ ചത്തതുപോലെ കിടക്കും. ഇനി എടുത്ത് നടന്നാലും റിഗർ മോർട്ടിസൊക്കെ വന്നതുപോലെ വടിപോലെ അങ്ങനെ കിടക്കുന്നത് തുടരും. കൂടെ മലദ്വാരത്തിനടുത്തുള്ള ചില ഗ്രന്ഥികളിലൂടെ നാറുന്ന ഒരു ദ്രാവകം പുറത്തേക്ക് വിടുകയും ചെയ്യും. ശരിക്കും ചത്തഴുകിയ ഒരു ജീവിയുടെ എല്ലാ സ്വഭാവവും കാണിക്കും. പല ഇരപിടിയന്മാരും ചത്ത ജീവികളെ തിന്നാതെ ഒഴിവാക്കുന്ന സ്വഭാവമുള്ളവരാണല്ലോ. അങ്ങനെ ഇരപിടിയന്മാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണ് ഒപ്പോസവും പയറ്റുന്നത്. കൂടാതെ ഇവരിങ്ങനെ പാവമായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഭക്ഷണമായിട്ടല്ലെങ്കിലും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇവർ ഭീഷണിയാകില്ല എന്ന് കരുതിയിട്ട് ഇരപിടിയന്മാർ ഒഴിവാക്കുകയും ചെയ്യും. കുറേ വർഷം മുമ്പ് നാട്ടിൽ ഒരു രാത്രി ഒരു കള്ളൻ ഓടിറക്കി വീടിനുള്ളിൽ കയറി. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോൾ കള്ളൻ ഇറങ്ങി ഓടി. നിമിഷം കൊണ്ട് ചുറ്റുമുള്ള വീട്ടുകാരൊക്കെ ഉണർന്നു. ചെറുപ്പക്കാർ കള്ളൻ ഓടിച്ചിട്ട് പിടിച്ചു. വന്നവർ അറഞ്ചം പുറഞ്ചം അടി തുടങ്ങി. പെട്ടെന്നാണ് കള്ളൻ കുഴഞ്ഞ് ചലനമറ്റ് വീണത്. കൃഷ്ണമണിയൊക്കെ മുകളിലേക്ക് മറിഞ്ഞു. വായിൽ നിന്നും ഒരയും പതയും ഒക്കെ പുറത്തേക്ക് കിട്ടി. അങ്ങനെ കിടക്കുകയാണ്. തൊട്ടു നോക്കുമ്പോൾ പൾസില്ല, ശ്വാസമില്ല. കൂട്ടടി അടിച്ചവർക്കെല്ലാം ഉള്ളു കാളി. പലരും പതുക്കെ സ്കൂട്ടായി. വിവരമറിഞ്ഞ് പോലീസ് ജീപ്പ് തൊട്ടടുത്തെത്തി നിർത്തിയതും ചത്തുകിടന്നവൻ ചാടി എഴുന്നേറ്റ് രക്ഷിക്കണം സാറേ എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ഒരു ഓട്ടമാണ്. ഇങ്ങനെ പോലീസ് വരുന്നത് വരെയൊക്കെയാണല്ലോ അടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ കള്ളന്മാരൊക്കെ അഭിനയിക്കുക. എന്നാൽ ഒപ്പോസങ്ങൾ ഇങ്ങനെ കുറച്ച് സമയമൊന്നുമല്ല, മിനിറ്റുകൾ തൊട്ടിട്ട് 4 മണിക്കൂർ വരെ ഇങ്ങനെ ചത്തതായി കിടക്കും. ഈ അഭിനയം കൊണ്ട് ചില മണ്ടത്തരങ്ങളും സംഭവിക്കും. ഹൈവേകളിൽ വാഹനമിടിച്ച് ചത്ത മൃഗങ്ങളുടെ ശവമൊക്കെ തിന്നാൻ വേണ്ടിയിട്ടും ഒപ്പോസങ്ങൾ പലപ്പോഴും വരും. ഇങ്ങനെ മറ്റുള്ള ജീവികളുടെ അഴുകിയ ശവമൊക്കെ ഒപ്പോസങ്ങൾ തിന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വണ്ടികൾ കുതിച്ചു വരിക. ഇങ്ങനെ വണ്ടികൾ തൊട്ടടുത്തെത്തുമ്പോൾ പെട്ടെന്ന് ചാടി മറിഞ്ഞ് രക്ഷപ്പെടുന്നതിന് പകരം ഒപ്പോസങ്ങൾ അപ്പോഴും ഈ ചത്ത അഭിനയം പുറത്തെടുക്കും. അതായത് ചത്തതുപോലെ അവിടെ തന്നെ കിടക്കും. പിന്നെ എന്താണ് സംഭവിക്കാന്നറിയാമല്ലോ. അങ്ങനെ പുതിയൊരു റോഡ് കില്ല് കൂടി ഉണ്ടാവും. വണ്ടി കയറി അവർ ശരിക്കും ചാവും. ഒപ്പോസങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള അഭിനയമൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതായത് കറക്റ്റ് സമയത്തൊന്നും അവർക്കിങ്ങനെ ചത്ത് വീഴാൻ പറ്റില്ല. എങ്കിലും വേഗത്തിൽ തന്നെ അവരും ഇതൊക്കെ പഠിച്ചെടുക്കും. ഇത്തരത്തിൽ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് ചത്തതുപോലെ അഭിനയിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ധാരാളം ജീവികൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അവയെ പറ്റിയിട്ടൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒപ്പോസത്തെ കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഡൈഡെൽഫിഡെ എന്ന കുടുംബത്തിൽപ്പെട്ട ഒരു മർസൂപ്പിയൻ സസ്തനിയാണ് ഒപ്പോസം. ഡൈ എന്ന് പറഞ്ഞാൽ 2 എന്ന് നമുക്കറിയാം. ഡെൽഫസ് എന്ന് പറഞ്ഞാൽ ഗർഭാശയം എന്നാണ്.

0: അർത്ഥം. അതായത് രണ്ട് ഗർഭാശയമുള്ള തരം ജീവികൾ, ഇവർ കുഞ്ഞുങ്ങളെയൊക്കെ ഗർഭാശയത്തിൽ വളർച്ച പൂർത്തിയാകാതെയാണ് പ്രസവിക്കുക. ഇങ്ങനെ പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ വയറിനോട് ചേർന്നിട്ടുള്ള ഒരു സഞ്ചിയിലാണ് പിന്നീടുള്ള കുറേ കാലം വളരുക, നമ്മുടെ ആസ്ട്രേലിയയിലുള്ള കാംഗ്രൂകളെ പോലെ. ഡൈഡെൽഫിസ് വെർജീനിയാന എന്നാണ് ഈ വെർജീനിയൻ ഒപ്പോസങ്ങളുടെ ശാസ്ത്രനാമം. വടക്കേ അമേരിക്കയിൽ ദക്ഷിണ കാനഡ മുതൽ ഉത്തര കോസ്റ്റോറിക്ക വരെയുള്ള പ്രദേശങ്ങളിലാണ് സാധാരണയായിട്ട് ഇവരെ കാണുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂച്ചയുടെ വലിപ്പമുള്ള വലിയൊരു എലിയെ പോലെയാണ് ഒപ്പോസത്തെ കണ്ടാൽ തോന്നുക. ഒപ്പോസം എന്നതിലെ ഓ പലപ്പോഴും ഉപയോഗിക്കാതെ വെറും പോസം എന്ന് മാത്രമാണ് ഈ ജീവികളെ പലപ്പോഴും വിളിക്കുക. ആൺപോസങ്ങളായിരിക്കും വലിപ്പം കൂടിയവ. 2-3 കിലോയോളം ഭാരമുണ്ടാവും ഇവർക്ക്. 33 സെന്റിമീറ്റർ മുതൽ 55 സെന്റിമീറ്റർ വരെ ഉണ്ടാവും ഇവരുടെ ശരീരത്തിന്റെ നീളം. ഏകദേശം അത്ര തന്നെ, 25 മുതൽ 54 സെന്റിമീറ്റർ വരെ നീളമുള്ള ഒരു വാലും ഉണ്ടാവും. മുഖത്തെ രോമങ്ങളൊക്കെ വെളുപ്പ് നിറത്തിലും ബാക്കിയുള്ളതൊക്കെ ചാര നിറത്തിലും ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക. എങ്കിലും പ്രാദേശികമായിട്ട് ചില വർണ്ണ വ്യത്യാസങ്ങളൊക്കെ ഇവരിൽ ഉണ്ടാവും. നീണ്ട മൂക്ക്, അതിൽ രോമമില്ലാത്ത അഗ്രഭാഗം, വൃത്താകൃതിയില്ല, രോമമില്ലാത്ത ചെവികൾ, കറുത്ത കണ്ണുകൾ, അതുപോലെ രോമമില്ലാത്ത നീണ്ട വാല് ഒക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ. ഈ രോമമില്ലാത്ത വാല് ചുറ്റിപ്പിടിക്കാനും ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകാനും ഒക്കെ ഒപ്പോസങ്ങൾ ഉപയോഗിക്കാറുണ്ട്. രോമമില്ലാത്തതിനാൽ തന്നെ ഇവയുടെ വാലും അതേപോലെ ചെവിയുടെ അഗ്രങ്ങളും ഒക്കെ ചിലപ്പോൾ തണുപ്പിൽ മരവിച്ചു പോയിട്ട് സ്നോബൈറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇവയുടെ വാ നിറയെ പല്ലുകളുണ്ട് എന്നുള്ളതാണ്. 50 പല്ലുകളുള്ള ഒരു മാർസൂപ്യൻ ഇവർ മാത്രമാണ്. ഇത്രയധികം പല്ലുകളുള്ള ഈ താടിയെല്ലുകൾ ഇങ്ങനെ സ്ലോ മോഷനിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചലിക്കുന്നത് കാണുമ്പോൾ അല്പം തമാശ തോന്നും നമുക്ക്. ഇവരുടെ ശരീരവലിപ്പവുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ വളരെ ചെറുതാണ് ഇവയുടെ തലച്ചോറിൻ്റെ അളവ്. എൻകഫലൈസേഷൻ കോഷ്യൻ്റ് ഏറ്റവും കുറവുള്ള ഒരു മാർസൂപ്യൻ ജീവിയാണിത്. റാക്കൂണുകളുടെ തലച്ചോറിൻ്റെയൊക്കെ വലിപ്പത്തിൻ്റെ 1/5 മാത്രമാണ് ഒപ്പോസങ്ങളുടെ തലച്ചോറിൻ്റെ വലിപ്പം. മരപ്പൊത്തുകളിലും നാളങ്ങളിലും ഒക്കെ കഴിയുന്ന ഇവർ ഇപ്പോൾ ഈ നഗരങ്ങളോട് ചേർന്നിട്ടുള്ള വീടുകളുടെ പോർച്ചുകളിലടക്കം താമസിക്കുന്നുണ്ട്. രാത്രിയാണ് ഇവർ ഇര തേടുക. എന്തു കഴിക്കുന്ന ഒമ്നിവോറസ് സ്വഭാവമാണ് ഇവർക്ക്. പഴങ്ങൾ, പ്രാണികൾ, പലതരത്തിലുള്ള ജീവികൾ, അഴുകിയ വസ്തുക്കൾ, ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ഒക്കെ ഇവർ കഴിക്കും. ഈ ഒമ്നിവോറസ് സ്വഭാവം ഉള്ളതുകൊണ്ടായിരിക്കും ഇവരുടെ വംശം ഉറ്റിയറ്റു പോകാതെ ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ ഇപ്പോഴും ബാക്കിയായത്. നമ്മൾ മനുഷ്യരൊക്കെ പരിണമിച്ചുണ്ടായിട്ട് 3 ലക്ഷം വർഷത്തിനടുത്ത് മാത്രമല്ലേ കാലമായിട്ടുള്ളൂ. 2 കോടി വർഷം പഴക്കമുള്ള ഒപ്പോസത്തിൻ്റെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ലക്ഷക്കണക്കിന് വർഷമായിട്ട് വലിയ മാറ്റമൊന്നും ഇല്ലാതെ ഈ ജീവി ഈ ഭൂമിയിൽ ഇങ്ങനെ തന്നെ ജീവിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇവരെ ജീവിക്കുന്ന ഫോസിലുകൾ എന്നും വിളിക്കാറുണ്ട്. മാർസൂപ്യൻ സസ്തനികളും നമ്മളെപ്പോലെയുള്ള സസ്തനികളും തമ്മിൽ പ്രധാനമായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. ഇവർക്കും പ്ലാസന്റ മറുപിള്ളയുണ്ടെങ്കിലും നമ്മളെപ്പോലുള്ള സസ്തനികളിൽ ഉള്ളതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ ലഭ്യമാകും വിധത്തിൽ വികസിച്ചവയല്ല അത്. അതിനാൽ തന്നെ വളരെ നേരത്തെയാണ് പ്രസവം നടക്കുക. വളരെ കുറഞ്ഞ ഗർഭകാലം മാത്രമാണ് ഇവർക്കുള്ളത്, 12 മുതൽ 14 ദിവസം വരെ മാത്രം. മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം, ഡൈഡെൽഫിഡേ എന്ന് പറയുന്ന ഈ കുടുംബക്കാർക്കൊക്കെ 2 ജനനേന്ദ്രിയങ്ങളും കൂടി ഉണ്ടാവും. പെണ്ണിന് 2 ആയിട്ട് പിരിഞ്ഞ 2 വജൈനകൾ, അതുപോലെ 2 ഗർഭാശയം ഒക്കെ ഉണ്ടാവും. ആണിൻ്റെയും ലിംഗം പെൺ ഒപ്പോസത്തിൻ്റെ ഇരട്ട വജൈനക്ക് യോജിക്കുന്ന വിധത്തിൽ അഗ്രഭാഗം 2 ആയിട്ട് പിരിഞ്ഞ വിധത്തിലാണ് ഉണ്ടാവുക. വളരെ പെട്ടെന്ന് തന്നെ പ്രസവം നടക്കും എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ വളരെ നേരത്തെ പിറന്നു വീഴുന്ന ഈ ഇത്തിരി കുഞ്ഞന്മാർക്ക് ഒരു തേനീച്ചയുടെ വലിപ്പം മാത്രമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ജനിച്ച് വീണ ഉടനെ തന്നെ കണ്ണുകീറാതെ ഈ കുഞ്ഞുങ്ങൾ തപ്പിപ്പിടിച്ച് അമ്മയുടെ വയറിന് അടിയിലുള്ള ആ സഞ്ചി കണ്ടെത്തും. എന്നിട്ട് അതിനുള്ളിൽ കയറും. ആസ്ട്രേലിയയിലെ കാംഗ്രൂകളെ പോലെ പിന്നെ ഈ സഞ്ചിക്കുള്ളിലാണ് ഇവയുടെ വളർച്ച. ഈ സഞ്ചിക്കുള്ളിൽ നിന്നും പാൽ കുടിച്ച് 2-3 മാസം ഇവർ കഴിയും. ഒറ്റ പ്രസവത്തിൽ തന്നെ ചിലപ്പോൾ 20 കുഞ്ഞുങ്ങൾ ഉണ്ടാകും. പക്ഷെ അവർക്കെല്ലാം തപ്പിപ്പിടിച്ച് ഈ സഞ്ചിയിലെത്താൻ കഴിയില്ല. ഇനി എത്തിയിട്ടും കാര്യമില്ല, അവിടെ ആകെ 13 മുലക്കണ്ണുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു കുതിരലാടത്തിൻ്റെ രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന 12 മുലക്കണ്ണുകളും അതിൻ്റെ നടുക്ക് ഒരു ഒറ്റ മുലക്കണ്ണും. അതിലെത്തി മുലക്കണ്ണുകൾ കടിച്ചു പിടിച്ച് പാൽ കുടിക്കാൻ കഴിഞ്ഞവർ അതിജീവിക്കുമെന്ന് മാത്രം. ഇങ്ങനെ പാൽ കുടിച്ച് വളർന്ന കുഞ്ഞുങ്ങൾ പതുക്കെ പുറത്തിറങ്ങി അമ്മയുടെ പുറത്ത് കയറിയിട്ടൊക്കെയാണ് കുറേ കാലം സഞ്ചരിക്കുക. അമ്മ ഇരതേടുന്നതൊക്കെ നിരീക്ഷിച്ച് അങ്ങനെയാണ് അവർ പഠിക്കുക. നല്ല രസമായിരിക്കുമല്ലോ 13 കുഞ്ഞുങ്ങളും ഈ കുതിരപ്പുറത്ത് കയറിയതുപോലെ അമ്മയുടെ ദേഹത്ത് കയറി ഇങ്ങനെ സഞ്ചരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കരടികൾ, സ്ലോത്ത് ബെയറുകളും ഇതുപോലെ കുഞ്ഞുങ്ങളെ പുറത്ത് കയറ്റിയിട്ടാണ് ഇങ്ങനെ സഞ്ചരിക്കുക അമ്മമാർ. പക്ഷേ ഒപ്പോസങ്ങളുടെ 13 കുഞ്ഞുങ്ങളുമൊക്കെ അതിജീവിച്ച് വളർന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 10-ൽ 1 മാത്രമാണ് പലപ്പോഴും ബാക്കിയാവുക. 4 മാസം കഴിയുമ്പോഴേക്ക് തന്നെ ഇവർ അമ്മയെ വിട്ട് ഒറ്റയ്ക്കുള്ള ജീവിതം ആരംഭിക്കുകയും ചെയ്യും. ഇവർ പൂച്ചയുടെയൊക്കെ വലിപ്പമുള്ള വലിയ ജീവിയാണെങ്കിൽ കൂടി ഇവരുടെ ആയുസ് വളരെ കുറവാണ്. അതായത് ഇവർ വാർദ്ധക്യത്തിലേക്ക് വളരെ വേഗത്തിൽ നടന്നെടുക്കും. 2-3 വർഷം മാത്രമാണ് ഇവർ സ്വാഭാവികമായിട്ട് ജീവിക്കുക. അതോടുകൂടി അവർ ചത്തുപോകും. നമ്മൾ കൂട്ടിലിട്ടൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവ 4 വർഷം വരെ ജീവിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. മരണം ഇങ്ങനെ വേഗത്തിൽ എത്തുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഇവർ ഇങ്ങനെ ഒപ്പോസങ്ങൾ ഇങ്ങനെ മരണം അഭിനയിക്കുന്നതും. സ്വന്തം രോമത്തിലുള്ള ചെള്ളുകളെ ടിക്കുകളെയൊക്കെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് സമർത്ഥന്മാരാണ് ഒപ്പോസങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ചെളികൾ മൂലം പകരുന്ന ലൈം ഡിസീസ്, റോക്കി മൗണ്ടൈൻ സ്പോട്ടഡ് ഫീവർ പോലുള്ള രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പരോക്ഷമായിട്ട് ഒപ്പോസങ്ങൾ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പെരിച്ചാഴിയോടൊക്കെ നമുക്കുള്ളതുപോലെ വൃത്തിയില്ലാതെ ഉപദ്രവിക്കുന്ന ജീവിയാണ് എന്നുള്ള ഒരു തരം അകൽച്ച ഈ ജീവികളോട് ആ നാട്ടുകാർക്കുണ്ട്. സത്യത്തിൽ ഇവർ പാവങ്ങളാണ്. ജൈവാവശിഷ്ടങ്ങളൊക്കെ തിന്ന് നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കുന്നതിൽ സഹായിക്കുന്നവർ കൂടിയാണ്. എങ്കിലും ഇവർ നമ്മളെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു തരം ഹിസ്സിങ് സൗണ്ട് അല്ലെങ്കിൽ ഒരു മുരൽച്ച പോലെയുള്ള ഒരു ശബ്ദമൊക്കെ ആയി വായൊക്കെ തുറന്നു പിടിച്ച് നിൽക്കും. അത് കാണുമ്പോൾ ചിലപ്പോഴും നമുക്ക് ഇത് ചില പേപ്പട്ടിയുടെയൊക്കെ രൂപം പോലെയൊക്കെ തോന്നുന്നതുകൊണ്ട് തന്നെ പലരും ഇത് റാബീസ് പരത്തും എന്ന് ഭയപ്പെടുന്നവരാണ്. ശാരീരിക ഊഷ്മാവ് വളരെ കുറവുള്ളതിനാൽ തന്നെ ഇവയൊന്നും റാബീസ് വൈറസിൻ്റെ വാഹകരയല്ല. എങ്കിലും ക്ഷയം, എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ ഒപ്പോസങ്ങൾ വഴി പകരാറുമുണ്ട്. കൗതുകകരമായിട്ടുള്ള മറ്റൊരു കാര്യം, പല പാമ്പുകളുടെയും വിഷത്തോട് ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധമുണ്ട്. അതായത് നമ്മുടെ മൂർഖനും മണലിയും ഒന്നും കടിച്ചാലൊന്നും ഒപ്പോസങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. ആദ്യമായിട്ട് ഈ അത്ഭുത ജീവിയെ യൂറോപ്പിന് പരിചയപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് എക്സ്പ്ലോററായിട്ടുള്ള ക്യാപ്റ്റൻ ജോൺ സ്മിത്ത് ആണ്. 1601 അദ്ദേഹത്തിൻ്റെ സഹായിയുടെ കുറിപ്പുകളുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് പന്നിയുടെ തലയും പൂച്ചയുടെ ശരീരവും എലിയുടെ വാലുമുള്ള ഒരു ജീവിയെ കണ്ടു. അത് അതിൻ്റെ വയറിലുള്ള ഒരു സഞ്ചിയിലാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് എന്നാണ്. ആസ്ട്രേലിയയും കാംഗറുവും ഒന്നും അന്ന് യൂറോപ്പിന് അറിയാത്തൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു അത്ഭുത ജീവിയായിട്ട് തന്നെയാണ് അന്ന് കണക്കാക്കിയിരുന്നത്. അപ്പോൾ പോസത്തെപ്പോലെ ഇതേപോലെ മരണ അഭിനയ ജീവിതം നടത്തുന്ന മറ്റു കുറച്ച് ജീവികളുമുണ്ട്. അവയെ കൂടി പരിചയപ്പെടാം. പിസോറാം മിറബിലിസ് എന്ന ശാസ്ത്രനാമമുള്ള ഒരു ചിലന്തിയുണ്ട്. അതിലെ പെൺചിലന്തി ഇണചേരലിനിടയിൽ ആൺചിലന്തിയെ തിന്നുന്ന സ്വഭാവക്കാരാണ്. ഇണചേരലിനിടയിൽ പെൺചിലന്തി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ആൺചിലന്തി ചിലപ്പോൾ ഈ ചത്ത അഭിനയം പുറത്തെടുക്കാറുണ്ട്. ചിലന്തികളുടെ കൂട്ടത്തിൽ സാധാരണയായിട്ട് പെൺചിലന്തികളായിരിക്കും വലിപ്പം കൂടിയത്. ആൺചിലന്തികൾ വളരെ ചെറുതുമായിരിക്കും. ഇണചേരാനെത്തുന്ന പിസോറാം മിറബിലിസ് ആൺചിലന്തി വലിയ ന്യൂപിറ്റൽ ഗിഫ്റ്റ്, അതായത് സമ്മാനമൊക്കെ ആയിട്ടാണ്, ഭക്ഷണ സമ്മാനമൊക്കെ ആയിട്ടാണ് പലപ്പോഴും വരിക. എവിടെ നിന്നും പിടിച്ച ഏതെങ്കിലും ജീവിയെ ആദ്യം തിന്നാൻ കൊടുക്കും. ആർത്തിക്കാരായിട്ടുള്ള പെൺചിലന്തി ഈ സമാനമായിട്ട് കിട്ടിയിരിക്കുന്ന തീറ്റ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പതുക്കെ ആൺചിലന്തി പെൺചിലന്തിയുടെ ദേഹത്ത് വലിഞ്ഞു കയറി ബാഹ്യലൈംഗിക അവയവമായിട്ടുള്ള എപ്പിഗൈനിൽ ബീജം നിക്ഷേപിക്കും. അപ്പോഴും അതീവ ജാഗ്രതയോട് കൂടിയിട്ട് അതിൻ്റെ ഒരു കാലം നീട്ടി ഭക്ഷണ സമ്മാനത്തിൽ തന്നെ ആൺചിലന്തി ഇറുക്കി വെച്ചിട്ടുണ്ടാകും. പെൺചിലന്തി സമാനവുമായിട്ട് സ്ഥലം കാലിയാക്കാൻ ശ്രമിക്കുമ്പോഴോ ഇണയെ പിടിച്ച് തിന്നാൻ ശ്രമിക്കുമ്പോഴോ ഉടനെ തനോട്ടോസിസ് പരിപാടി പുറത്തെടുക്കും. അതായത് ചത്തുകിടക്കൽ, ചത്തു മലച്ചതുപോലെ കാലുകൾ നിവർത്തി പിടിച്ചങ്ങ് കിടക്കും. പെൺചിലന്തി സമാന ഭക്ഷണവും എടുത്തോടി എവിടെയെങ്കിലും വീണ്ടും നിന്ന് അത് തിന്നു തുടങ്ങുമ്പോൾ ഈ ചത്തഭിനയം മതിയാക്കി വീണ്ടും പതുക്കെ അടുത്തുകൂടും. എന്നിട്ട് മുകളിൽ കയറി ഇണചേരൽ തുടരും. അതീവ അപകടം പിടിച്ചതാണെങ്കിലും ഈ മരണ അഭിനയം മൂലം ഇണചേരാതെ ചാവാനുള്ള സാധ്യത വളരെയധികം കുറക്കാൻ ആൺചിലന്തികൾക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ കോമൺ ഹാക്കർ എന്ന് പറയുന്ന തരം തുമ്പികളിൽ ആൺതുമ്പികൾ മാരകമായിട്ട് ആക്രമിച്ചിട്ടാണ് പെൺതുമ്പികളുമായിട്ട് ഇണചേരുക. ഇത്തരത്തിൽ വളരെ ഭീകരമായിട്ട് ഇണചേരുന്ന തുമ്പികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പെൺതുമ്പികൾ പറക്കുന്നതിനിടയിൽ ചത്തതുപോലെ അഭിനയിച്ചിട്ട് താഴോട്ട് വീഴും. ഇതുപോലെ അക്വേറിയങ്ങളിൽ വളർത്തുന്ന ഗോൾഡ് ഫിഷ്, പാരഡൈസ് ഫിഷ് തുടങ്ങിയ പലതരത്തിലുള്ള മീനുകളും എന്തെങ്കിലും അപകടം വരുന്നു എന്ന് തോന്നിയാൽ ചത്തതുപോലെ കിടക്കുന്ന സ്വഭാവമുള്ളവരാണ്. ഈ അക്വേറിയങ്ങളുടെ ചില്ലുകൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇവ ഭയന്നിട്ട് ഇങ്ങനെ ചത്തതുപോലെ അടിമറിഞ്ഞ് ചിറകുകൾ അനക്കാതെ ശ്വാസമൊക്കെ കുറച്ച് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ജപ്പാനിൽ കാണുന്ന ഒരു തരം പിഗ്മി പുൽച്ചാടികളുണ്ട്. അവയുടെ ചത്തഭിനയം വളരെ രസകരമാണ്. തവളകളുടെയൊക്കെ മുന്നിൽ പെട്ടാലേ വൈപ്പ് വിഴുങ്ങും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കിടപ്പുണ്ട്. ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഓരോ ദിശയിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കാലുകൾ പല ദിശകളിലേക്ക് നീട്ടി നിവർന്ന് അങ്ങനെ അങ്ങ് കിടക്കും. കാലുകളും ശരീരത്തെ മൂടുന്ന പാളിയും പിൻഭാഗത്തെ മുനകളും ഒക്കെ ചറപറ നീട്ടി വടി പോലെ ഇങ്ങനെ വിറങ്ങലിച്ച് കിടക്കുന്ന ഇതിനെ എങ്ങനെ വിഴുങ്ങുമെന്നുള്ള ആശയക്കുഴപ്പത്തിലാവും തവള. അതായത് അതിൻ്റെ രൂപം അങ്ങനെയായിരിക്കും. ഇത് വായിൽ കൊള്ളില്ല എന്ന് കരുതിയിട്ട് തവള അതിനെ ഒഴിവാക്കും. ക്രിയോട്ടിറ്റിക്സ് ജപ്പോണിക്കസ് എന്ന് പറയുന്ന പുൽച്ചാടികളെ ഭക്ഷിക്കുന്ന റാണ നിഗ്രോ മെക്കുലേറ്റ എന്ന് പറയുന്ന തവളകൾ പക്ഷേ ഈ അഭിനയം കണ്ടാലും കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കും, ഇനി അനങ്ങുമോ എന്ന്, അഭിനയം നിർത്തുമോ എന്ന് നോക്കാൻ. ചിലയിനം കുഴിയാനകളും ഇത്തരത്തിലുള്ള ചത്തഭിനയം നടത്തുന്നവരാണ്. കുഴിയാനകൾ എന്ന് പറഞ്ഞാൽ തുമ്പികളുടെ ലാർവകളല്ല, ആൻലയൺ ലേസ്വിങ് എന്ന് പേരുള്ള മറ്റൊരു പ്രാണിയുടെ ലാർവയാണത്. ബ്രിസ്റ്റോൺ സർവകലാശാലയിൽ നടത്തിയ ഒരു പഠനത്തിൽ ഇങ്ങനെ കുഴിയാനകൾ ഒരു മണിക്കൂറോളം സമയം ചത്തതുപോലെ കിടക്കുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു തരം വണ്ടുകൾ ഇതുപോലെ 23 മിനിറ്റോളം ചത്തതായിട്ട് അഭിനയിച്ച് കിടക്കുന്നത് കണ്ടതായിട്ട് ഡാർവിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് എന്ന് സിനിമയിലെ ഡയലോഗ് മാത്രമല്ല അതിജീവനത്തിനുള്ള അവസാന ചാൻസ് എന്നുള്ള രീതിയിൽ പല ജീവികളും ഇങ്ങനെ ചത്തതായിട്ട് അഭിനയിക്കാറുണ്ട്. നമ്മുടെ തേരട്ടകൾ നുറുക്കുപോലെ ചുരുളുന്നതും ഈനാമ്പേച്ചികൾ എന്ന് വിളിക്കുന്ന ഉറുമ്പുതീനികൾ ഇങ്ങനെ ബോൾ പോലെ ചുരുളുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള അതിജീവനത്തിന് വേണ്ടിയിട്ടാണ്. മുയൽ കുഞ്ഞുങ്ങളൊക്കെ ഷോക്കടിച്ച് ഫ്രീസായതുപോലെ അനങ്ങാതെ ഒറ്റ നിൽപ്പ് പുൽമേടുകളിലൊക്കെ നിൽക്കും. അത് പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചത്തഭിനയമല്ല, അത് ഫ്രീസിംഗ് എന്ന് പറയുന്ന വേറെ തന്നെ അതിജീവന തന്ത്രമാണ്. ചുറ്റുപാടുകളിൽ നിന്നും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചലനം നിശ്ചലമാക്കൽ. ക്ലിക്ക് ബീറ്റിലുകൾ എന്ന് പറയുന്ന ഒരു തരം ബീറ്റിലുകൾ, ഇങ്ങനെ ചാടിത്തെറിച്ച് മുകളിലേക്ക് ഉയർന്ന് വീണ്ടും കവിഴ്ന്നൊക്കെ വീഴുന്ന ഒരു തരം വണ്ടുകൾ, അവയും ഇങ്ങനെ അപകടം മണത്തു കഴിഞ്ഞാൽ തെറിച്ച് വീണ് ചത്തതുപോലെ അങ്ങനെ അനങ്ങാതെ കിടക്കും. അപായമൊഴിഞ്ഞെന്ന് മനസ്സിലാക്കിയാൽ ഇവർ ഈ ഉള്ള മലർന്നുകിടപ്പ് പെട്ടെന്ന് മുകളിലേക്ക് തെറിച്ച് കമിഴ്ന്ന് വീണുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. സുഹൃത്തുക്കളായിട്ടുള്ള മല്ലനും മാധവനും പണ്ട് കാട്ടിൽ പോയപ്പോൾ കരടി വന്നപ്പോൾ മല്ലൻ ഓടി മരത്തിൽ കയറി നിന്നും മാധവൻ നിലത്ത് ചത്തതുപോലെ കിടന്ന് രക്ഷപ്പെട്ടു എന്നാണല്ലോ കഥ. കരടി വന്ന് മണത്തു നോക്കിയപ്പോൾ ഇയാൾ ചത്തുപോയി എന്ന് കരുതി ഉപേക്ഷിച്ചു എന്ന്. പല ജീവികളും ചത്ത ജീവികളെ തിന്നാറില്ല. അഴുകിയ മാംസത്തിൽ നിന്നും രോഗങ്ങൾ പകർന്നു കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവികളുടെ ഒരു സ്വസുരക്ഷാ രീതിയാണത്. എന്നാൽ നമ്മുടെ നാട്ടിലെ കരടികളായിട്ടുള്ള സ്ലോത്ത് ബെയറുകൾ, അവ അഴുകിയ ശരീരവും അതിലെ പുഴുക്കളെയും ഒക്കെ തിന്നാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്തായാലും കഥ കഴിയുമെന്ന അവസ്ഥ വന്നാൽ, ചത്തതുപോലെ കിടന്നാൽ, ചിലപ്പോൾ ഈ കിടക്കുന്ന ആൾ എൻ്റെ ശത്രുവും വെല്ലുവിളിയും അല്ല എന്ന് മനസ്സിലാക്കിയാൽ കരടി ചിലപ്പോൾ നമ്മളെ നോക്കി ഒഴിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടെന്നിരിക്കും. വേറൊരു കാര്യം, നമ്മുടെ നാട്ടിലെ സ്ലോത്ത് ബെയറുകൾ മനുഷ്യരെ കൊന്ന് തിന്നുന്നവരേ അല്ല.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഒപ്പോസത്തെക്കുറിച്ചാണ്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇതോടുകൂടി ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.
3: ഇനി നമുക്ക് കേൾക്കാം ആർദ്ര ഗീതങ്ങൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സൂറത്തിൽ 12,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. രണ്ടാമത് ബ്രിക്സ് കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഇന്നും നാളെയും. 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ ഏറ്റെടുക്കുന്നതായി സംസ്ഥാന ഗവൺമെന്റ് പുറത്തിറക്കിയ ധവളപത്രം. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ റോഡ്, വൈദ്യുതി, വ്യാവസായിക മേഖലകളിൽ 18,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. സൂറത്തിൽ 400 കിടക്കകളോടുകൂടിയ ESIC ആശുപത്രിയും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ദഹേജ് പെട്രോളിയത്തിലെ ആധുനിക വൈദ്യുതി നവീകരണം, മാലിന്യ നിർമാർജ്ജനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയുൾപ്പെടെ ഗുജറാത്ത് ഗവൺമെന്റിന്റെ നിരവധി പ്രധാന സംരംഭങ്ങളും അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, സിവിൽ ഏവിയേഷൻ, വിനോദസഞ്ചാരം, കണക്ടിവിറ്റി, പൊതുജനക്ഷേമം തുടങ്ങി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. 1,340 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച നമോ എയർപോർട്ടും ആശുപത്രിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രണ്ടാമത് ബ്രിക്സ് കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോളതലത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞർ, നയരൂപീകരണ വിദഗ്ധർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരാണ് വാരണാസിയിൽ ഒത്തുചേരുന്നത്. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ആവശ്യങ്ങൾക്കായാണ് ചെലവാകുന്നതെന്നും ധവളപത്രം വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾക്ക് മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലാണ്. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA DR കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതായി ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടി രൂപയുടെ കട വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിന്റെ കടങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നതായും KSRTC, KWA തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണമെന്നും ധവളപത്രത്തിലുണ്ട്. പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചുവെന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. രാവിലെ ചേർന്ന മന്ത്രിസഭായോഗം ധവളപത്രത്തിന് അംഗീകാരം നൽകിയിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ച ഇന്ന് നിയമസഭയിൽ അവസാനിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കും. ധവളപത്രത്തിൽ എതിർപ്പുമായി പ്രതിപക്ഷം. ധവളപത്രം പൊളിറ്റിക്കൽ രേഖയാണെന്നും തിരഞ്ഞെടുപ്പ് ജയത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തി ഗവൺമെന്റ് സംവിധാനത്തിന് പുറത്തു നിൽക്കുന്ന 3-അംഗ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇത് ഔദ്യോഗിക രേഖയല്ലെന്നും നിയമപരമായ പിന്തുണയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ പുറത്തുപോകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നം ഉന്നയിച്ചു. മുൻമന്ത്രി KN ബാലഗോപാലും ധവളപത്രം സംബന്ധിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തി. ഔദ്യോഗിക രഹസ്യരേഖകൾ പുറത്തു കൊടുത്തുവെന്നും AG പോലും കൊടുക്കാത്ത കണക്കാണ് പുറത്തു നൽകിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ധവളപത്രം സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ തള്ളി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും ഒരു രേഖയും പുറത്തുപോയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാവി കേരളം കെട്ടിപ്പടുക്കാൻ അടിസ്ഥാന രേഖയായി ധവളപത്രം മാറണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ജനങ്ങൾ അറിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ധവളപത്രത്തെ എതിർക്കുന്നതായി ബി ജെ പി അംഗം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം മധുര സ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം സി ബി ഐക്ക് വിടാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും യോഗത്തിൽ തീരുമാനമായി. കുടുംബത്തിന്റെ ദീർഘനാളത്തെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. എറണാകുളം മലയിടും തുരുത്തിനടുത്തെ പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് ഹൈക്കോടതി കൂടുതൽ സമയം അനുവദിച്ചു. ജൂൺ 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ പുതിയ ഉത്തരവ്. ജൂൺ 16 ഹർജി വീണ്ടും പരിഗണിക്കും. റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി യോഗ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. 3 ദിവസത്തെ യോഗം ഇന്നലെയാണ് മുംബൈയിൽ സമാപിച്ചത്. നാസയുടെ ചൊവ്വാ ദൗത്യമായ മേവൻ പേടകം ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതായി നാസ പ്രഖ്യാപിച്ചു. വർഷത്തിലേറെ നീണ്ട വിജയകരമായ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ദൗത്യം അവസാനിച്ചതായി ബഹിരാകാശ ഏജൻസി സ്ഥിരീകരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയെ തുടർന്ന് പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ജലവിതാനം ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. കഴിഞ്ഞ ദിവസം ഇക്കാര്യം ഉന്നയിച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി ബിനോയ് വിശ്വം ചർച്ച നടത്തിയിരുന്നു. ചർച്ചയുടെ വിശദാംശങ്ങൾ അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിക്കും. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പ്രവർത്തന രീതികളും ബിസിനസ് മാതൃകയും പഠിക്കാൻ ആന്ധ്രാപ്രദേശ് സിവിൽ സപ്ലൈസ് വകുപ്പിലെ 4 അംഗ പ്രതിനിധി സംഘം കൊച്ചി സപ്ലൈകോ സന്ദർശിച്ചു. സപ്ലൈകോയുടെ റീറ്റെയിൽ പ്രവർത്തനങ്ങൾ, പൊതുവിതരണ സംവിധാനങ്ങൾ, വിതരണ ശൃംഖല മാനേജ്മെന്റ്, ഉപഭോക്തൃ സേവന പ്രചാരണ പ്രവർത്തനങ്ങൾ, സുസ്ഥിര ബിസിനസ് മാതൃകകൾ എന്നിവയാണ് 2 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി സംഘം പഠിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി നഗരത്തിലെ പരിശോധനയിൽ 437 ഗ്രാം MDMA യുമായി 3 പേർ പിടിയിലായി. പാലക്കാട് കൈതക്കുഴി സ്വദേശി അർജുൻ, കാസർകോട് ചെർക്കള സ്വദേശി രതീഷ്, കളമശ്ശേരി സ്വദേശി ആസിഫ് എന്നിവരെയാണ് ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. പ്രതികളിൽ നിന്ന് 8 കാറും MDMA വിൽപ്പനയിലൂടെ ലഭിച്ച 1 ലക്ഷം രൂപ പിടിച്ചെടുത്തു. കൊച്ചിയിൽ H1N1 ബാധിച്ച് ഒരാൾ മരിച്ചു. ട്ടം അഞ്ചുമന സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ശ്വാസ തടസ്സം തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലായി ഇവർ. കഴിഞ്ഞ ദിവസമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ത്യ ബാസ്കറ്റ്ബോൾ ലീഗ് കേരള ഒന്നാം സീസൺ ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. റീജിയണൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്യും. 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് June 12 സമാപിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന നാളെ ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. ഞായറാഴ്ച ഇളനീർ വയ്പ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയുമാണ്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 14 വൈകിട്ട് തുറക്കും. വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ദർശനത്തിന് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ താഴ്ന്ന് 1,14,480 14,310 രൂപയാണ് ഗ്രാമിന്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സൂറത്തിൽ 18,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. 2nd ബ്രിക്സ് കൾച്ചറൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഇന്നും നാളെയും. 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ ഏറ്റെടുക്കുന്നതായി സംസ്ഥാന ഗവൺമെന്റ് പുറത്തിറക്കിയ ധവളപത്രം. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
2: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഇതിൽ കല്ലൂർ നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിക്കുന്നു. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 മണിക്ക് താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10 മണിക്ക് മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. നാട്ടുവിശേഷം. തോട്ടട കിഴുന്ന മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ദിനാഘോഷം നാളെ നടക്കും. കടമ്പൂർ പൂത്രിക്കോവിൽ ബാലഭദ്രക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ദിനാഘോഷം ഇന്ന് നടക്കും. പള്ളിക്കുന്ന് കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തന്ത്രി കാട്ടുമാടം ഇളയടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നാളെ നവകാഭിഷേകത്തിനു പുറമെ ഉദയാസ്തമന പൂജയും ഉണ്ടാകും. മലബാർ ക്യാൻസർ സെന്ററിന്റെ കീഴിലുള്ള ആന്റി ടുബാക്കോ സെല്ലും പള്ളൂർ വിനായക കലാക്ഷേത്രവും വർണ്ണം ചിത്രരചന പരിശീലന കേന്ദ്രവും ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പുകയില വിരുദ്ധ ബോധവൽക്കരണ ചിത്രരചനാ മത്സരം നടത്തുന്നു. ഈ മാസം 7-ാം തീയതി രാവിലെ 9:30 പള്ളൂർ സ്കോളർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് മത്സരം. മാഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും 6-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9745448170. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശിക്കുന്ന വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഡെൽസി റോഡ്രിഗസ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പരാമർശമുണ്ട്. കിഫ്ബിയുടെ വായ്പാ ബാധ്യത ഏകദേശം 21,000 കോടി രൂപയാണ്. ഇവ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നു. ധനകാര്യ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ധവളപത്രം രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും മറിച്ച് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു.
1: കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഇത് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി താണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇവിടെ ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്.
0: ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യവകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ആരോപിച്ചു. നന്ദി പ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ BJP അംഗം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിക്സ് സാംസ്കാരിക പ്രവർത്തക സമിതിയുടെ 2-ാമത് യോഗത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. മുതിർന്ന നയതന്ത്രജ്ഞരും നയരൂപകർത്താക്കളും സാംസ്കാരിക വിദഗ്ധരും ചർച്ചകളിൽ പങ്കെടുക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പ്രത്യേക പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി UKയിലെ വിദേശ കോമൺവെൽത്ത്കാര്യ സെക്രട്ടറി അഗറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടിയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. വൈകുന്നേരം ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, സിവിൽ ഏവിയേഷൻ, ടൂറിസം എന്നിവ ഉൾപ്പെടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ നിർവഹിക്കും. നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ പരിശോധനയ്ക്കു ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതികരണം തേടി കേരള ഹൈക്കോടതി. സംസ്ഥാനം സ്വീകരിച്ച തുടർ നടപടിയെക്കുറിച്ചാണ് കോടതി ആരാഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച ഹൈക്കോടതി. June 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് നേടിയതിന്റെ നിറവിലാണ് കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത്. പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി ആകാശവാണി വാർത്തകളോട്.
3: സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ദേശീയ തലത്തിൽ 1 1,00,000 രൂപയും കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ലഭിച്ച മുഴുവൻ തുകയും പഞ്ചായത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നതാണ്. ഈ അവാർഡ് മേലുകാവിലെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ H1N1 ബാധിച്ച് വയോധികം മരിച്ചു. കൊച്ചി പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെ കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
4: യോഗാസന കായിക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിലെ ട്രാൻസ് സ്റ്റേഡിയത്തിലാണ് തുടക്കമാകുന്നത്. കായിക രംഗത്തെ ചരിത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്ന ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗാഭ്യാസികളും കായിക താരങ്ങളും മത്സരിക്കും. 5 നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400 താരങ്ങളാണ് പങ്കെടുക്കുന്നത്. വേൾഡ് യോഗാസനയുടെ ആഭിമുഖ്യത്തിൽ യോഗാസന ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായിക മത്സരങ്ങളിൽ യോഗ ഉൾപ്പെടുത്തുന്നതിനും യോഗയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. 7 യോഗാസന ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ശക്തി, വഴക്കം, സഹിഷ്ണുത, കൃത്യത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 6 ഇടവേളയ്ക്ക് ശേഷം സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന ഇന്ത്യ. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ ഇന്ത്യ നേരിടും. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഗ്ലോബൽ ട്രാവൽ മാർട്ട് എക്സ്പോ 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റിനോട് അനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി കണ്ടുല ദുർഗേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കഴിഞ്ഞ 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ഇന്ന് അറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്നും ഈ വർഷം മാർച്ചിൽ 2.23 ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 72 ഉയർന്ന് 74,418, നിഫ്റ്റി 24 നേട്ടത്തിൽ 23,429 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 1,14,480, ഗ്രാമിന് 14,310 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കൾ കാത്തിരിക്കുന്ന വാട്സാപ്പ് സന്ദേശ ഗാനങ്ങളുടെ സമയമായി. റേഡിയോ മലബാറിൽ വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.

ആദ്യ സന്ദേശം മൊയ്യത്തു നിന്നും ശ്രീധരൻ അയച്ചതാണ്. ഹായ്, എനിക്ക് ഇന്നത്തെ സന്ദേശഗാനത്തിൽ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന ഗാനം പ്രക്ഷേപണം ചെയ്തു തരുമല്ലോ. തീർച്ചയായിട്ടും ശ്രീധരേട്ടാ, പാട്ട് കേട്ടോളൂ.

ഇരുപതാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലെ അമ്പരപ്പു വീതിയിലെ കുങ്കുമം ചെപ്പുടഞ്ഞ് എന്ന ഗാനം വച്ചുതരുമോ? എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയാണ് ചോദിക്കുന്നത്. ബാബു വട്ടോളി പരുമയിൽ നിന്നാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. ശ്രോതാക്കൾക്ക് വേണ്ടി ആവശ്യപ്പെട്ട പാട്ട് കേൾപ്പിച്ചു തരാം.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ടെമ്പിൾ കോർഡിനേഷനും IRPC യും ചേർന്നുകൊണ്ട് ഒരുക്കുന്ന കൊട്ടിയൂർ തീർത്ഥാടകർക്കുള്ള അന്നദാന പരിപാടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് കൊട്ടിയൂർ ശങ്കര എന്ന ഗാനം ചോദിച്ചുകൊണ്ട് രൂപേഷ് സന്ദേശം അയച്ചിരിക്കുന്നത്. എല്ലാ കൊട്ടിയൂർ തീർത്ഥാടകർക്കും റേഡിയോ മലബാറിന്റെ ആശംസകൾ. അതുപോലെ തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് അന്നദാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏർപ്പെടുത്തിയ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: അടുത്ത സന്ദേശം: ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഒളിയമ്പുകൾ എന്ന സിനിമയിലെ ആദി പ്രകൃതി എന്ന ഗാനം കേൾപ്പിക്കുമോ? സന്ദേശം അയച്ചിരിക്കുന്നത് PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ. നാളെ ലോക പരിസ്ഥിതി ദിനമാണ്, നമുക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഈ പാട്ട് കേൾക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: പേര് മേഘ സായന്ത്, സ്ഥലം മാങ്ങാട്ടിടം, സിനിമ കാണാ കൺമണി, പാട്ട് മുത്തേ മുത്തേ. ഡെഡിക്കേഷൻ, എൻ്റെ മകൾ സാക്ഷയുടെ പിറന്നാളാണ് ഇന്ന്. മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അച്ചച്ചൻ മനോഹരൻ, അമ്മ മലിജ്ന, സാരംഗ്. മേഘയും സായന്തും ചേർന്നാണ് സന്ദേശം അയച്ചത്. സാക്ഷിക്ക് വേണ്ടിയിട്ട് ശ്യാമ കൂടി സന്ദേശം അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ പേരിൽ രണ്ട് പാട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് രണ്ടു പേർക്കും കൂടി നമുക്ക് കാണാ കൺമണിയിലെ മുത്തേ മുത്തേ എന്ന് കൊടുക്കാം. ശ്യാമ സാക്ഷിയോടൊപ്പം കണ്ണനും ഷാൻവിക്കും പാപ്പോയ്ക്കും കൂടിയാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ ശ്യാമെ, നമ്മുടെ മേഘ ആവശ്യപ്പെട്ട പാട്ട് നമുക്ക് കൊടുക്കാം. അടുത്ത തവണ നമുക്ക് ശ്യാം ആവശ്യപ്പെട്ട പാട്ട് കൊടുക്കാം കേട്ടോ. സാക്ഷിയുടെ പിറന്നാളിന് റേഡിയോ മലബാർ ടീമിൻ്റെയും ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. മോളു, ഹാപ്പി ബർത്ത്ഡേ. പാട്ട് കേട്ടോളൂ കേട്ടോ.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
2: എൻ്റെ പേര് സോഫി. മലക്ക് താഴെ നിന്നുമാണ് സന്ദേശം അയക്കുന്നത്. എൻ്റെ മകളുടെ 3-ാം വിവാഹ വാർഷികമായിരുന്നു ഇക്കഴിഞ്ഞ 21-ന്. എൻ്റെ മോൾക്കും മോനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം 1000 കണ്ണുമായി എന്ന പാട്ടാണ് വേണ്ടത്. മക്കളുടെ പേര് ഡോക്ടർ റോജ ഹേമന്ത്. ബിലേറ്റഡ് വിഷസ് നേർന്നുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം.

0: ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ഗ്രോവ്സ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: പ്രിയ റേഡിയോ മലബാർ, മെയ് 28 പിറന്നാൾ ആഘോഷിച്ച എൻ്റെ അനിയത്തിയുടെ മകൾ ശിവശ്രീ രഞ്ജിത്ത്, മെയ് 31 പിറന്നാൾ ആഘോഷിച്ച മാമൻ്റെ മകൻ അന്വയ് കൃഷ്ണ, മെയ് 27 പിറന്നാൾ ആഘോഷിച്ച അനിയത്തി സൗമ്യ, മെയ് 26 പിറന്നാൾ ആഘോഷിച്ച അനിയൻ സുജിത്ത്, മെയ് 29 വിവാഹവാർഷികം ആഘോഷിച്ച അനിയത്തി രമ്യ, അവളുടെ ഭർത്താവ് രഞ്ജിത്ത് എന്നിവർക്കായി ആശംസാഗാനം തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് 1 കോടി മംഗളം വരമരുളി എന്നതാണ്. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് മട്ടന്നൂർ ഉത്തിയൂരിൽ നിന്ന് സിനിയാണ്. അപ്പോൾ സിനിയച്ചി ആവശ്യപ്പെട്ട എല്ലാവരുടെയും ജന്മദിനത്തിനും വിവാഹവാർഷികത്തിനും റേഡിയോ മലബാർ ടീമിൻ്റെയും ആശംസകൾ അറിയിക്കുന്നു. ബിലേറ്റഡ് വിഷസ് നേർന്നുകൊണ്ട് നമുക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20563-30, 7592-94-28-17, 8547-92-20-20.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
3: പ്രിയ റേഡിയോ മലബാർ, ഞാൻ പ്രേമവല്ലി കാഞ്ഞിലേരി. എന്റെ കൊച്ചുമകൾ നേവ ഇവാനിയുടെ 2nd ജന്മദിനം 3 ആഘോഷിച്ചു. കുഞ്ഞിവാവിക്ക് ഇന്നല്ലോ നല്ല നാള് പിറന്നാള് എന്ന ഗാനം ആശംസകൾ നേർന്നുകൊണ്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കാഞ്ഞിലേരിയിൽ നിന്നും പ്രേമവലിച്ച് സന്ദേശം അയച്ചത്. നേവ ഇവാനിയുടെ ജന്മദിനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ശൈലേച്ചിയും കൂടി സന്ദേശം അയച്ചിട്ടുണ്ട്. ശൈലേച്ചിയും പ്രേമവലിയേച്ചിയും കൂടി നേവ ഇവാനിക്ക് ആശംസകൾ നേർന്നുകൊണ്ടുള്ള ഗാനം നമുക്ക് കേൾക്കാം.

0: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.
1: ഹായ്, ഞാൻ ബിന്ദു. മനോജ് മാലൂർ, ഭർത്താവാണ് മനോജ്, മകൾ ഷിഞ്ചിമ. സ്നേഹനിറഞ്ഞ റേഡിയോ മലബാറെ നിന്നെ കിട്ടിയത് മുതൽ ഞങ്ങൾ എല്ലാ പരിപാടികളും ഇഷ്ടത്തോടെ കേൾക്കും. ഇതുവരെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. ഇഷ്ടപ്പെട്ട പാട്ടിന് വേണ്ടി സന്ദേശം അയക്കാൻ കാർത്തിക മാലൂർ പറഞ്ഞിട്ടാണ് അയക്കുന്നത്. നമ്മൾ നല്ല സ്നേഹിതരാണ്. വിദ്യാരംഭം എന്ന സിനിമയിലെ കൈതപ്രം എഴുതി ബോംബെ രവി സംഗീതം പകർന്ന് യേശുദാസ് പാടി അനശ്വരമാക്കിയ ഉത്രാളിക്കാവിലെ പട്ടോലപ്പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി എന്ന ഗാനം കേൾപ്പിച്ചു തരണം. തീർച്ചയായിട്ടും ബിന്ദു മനോജിന് റേഡിയോ മലബാർ കുടുംബത്തിലേക്ക് സ്നേഹസ്വാഗതം. ഒപ്പം കാർത്തികേജിക്ക് ഒരുപാട് താങ്ക്സ് പുതിയ ശ്രോതാക്കളെ റേഡിയോ മലബാറിലേക്ക് കൊണ്ടുവന്നതിൽ. നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഹലോ റേഡിയോ മലബാർ, നമസ്കാരം. ഞാൻ സന്ധ്യ ജഗദീഷ്, മയിൽ. ഇന്ന് എന്റെ അച്ഛന്റെയും അമ്മയുടെയും 50-ാം വിവാഹ വാർഷികമാണ്. അച്ഛൻ കുഞ്ഞിരാമൻ, അമ്മ സരസ്വതി, കൂടാതെ അനിയത്തിയുടെ മകൾ മാളു, അവന്തികിയുടെയും ചേച്ചിയുടെ മകൻ സായന്ത്കൃഷ്ണൻ കണ്ണന്റെയും പിറന്നാൾ കൂടിയാണ്. ഇവർക്കെല്ലാം ആശംസകൾ അറിയിച്ചുകൊണ്ട് ആശംസകൾ, നൂറു നൂറ് ആശംസകൾ എന്ന ഗാനം വെച്ചു തരുമല്ലോ. ഈ സന്ദേശം കഴിഞ്ഞ ദിവസമാണ് വന്നത്, നമുക്ക് ആ ദിവസം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ബിലേറ്റഡ് വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ആ പാട്ട് കൊടുക്കാം.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാത്രി 7:35 സർഗജാലകത്തിൽ നന്ദാത്മജൻ കോതേരി എഴുതി അവതരിപ്പിക്കുന്ന കവിത നഷ്ടവസന്തം. ലീന നാൽപ്പാടി ആലപിക്കുന്ന ശ്രീരേഖ സുഭാഷ് കോളയാട് എഴുതിയ കവിത അമ്മ. ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന ലളിതഗാനം. മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി എഴുതി അവതരിപ്പിക്കുന്ന കൊട്ടിയൂർ പെരുമാൾ എന്ന ഗാനം സർഗജാലകത്തിൽ കേൾക്കാം. പ്രിയ സന്ദേശഗാനത്തിന് 7 19th വിവാഹവാർഷികം ആഘോഷിച്ച പ്രിയ സുഹൃത്തുക്കളായ ആണിക്കേരിയിലെ രാജീവൻ ദിവ്യ ദമ്പതികൾക്കും ഷനിൽകുമാർ സൂര്യ ദമ്പതികൾക്കും സ്നേഹം നിറഞ്ഞ വിവാഹവാർഷിക ആശംസാമംഗളങ്ങൾ നേർന്നുകൊണ്ട് ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ത രാത്രി എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചത് ബാബു ആണിക്കേരി. റേഡിയോ മലബാറിന്റെ വിലയിരുത്തൽ വിഷസും കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പ്രിയ രാജീവൻ ദിവ്യ, ഷനിൽകുമാർ സൂര്യ എന്നിവർക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, സന്ദേശഗാനങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ മലബാറിന്റെ നന്ദി, സ്നേഹം. സന്ദേശം അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9037008960. മറക്കാതെ അയച്ചു തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ആശംസകൾ, കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉൾപ്പെടുത്താത്ത സന്ദേശങ്ങൾ അടുത്ത സന്ദേശഗാനങ്ങളിൽ തീർച്ചയായും ഉൾപ്പെടുത്തും. നന്ദി, നമസ്കാരം.
1: റേഡിയോ മലബാർ.
0: ഇനി അതിഥി ഭാഷാ ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ,

ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ അറ്റ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207 244 177.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762400.

മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ഗ്രോവ്സ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും ആലപിച്ച ഗാനം.

ലിവിംഗ് ടുഗദർ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്, ശ്വേത എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം യേശുദാസ് ആലപിച്ചത് ചിത്രം വീണ്ടും ചലിക്കുന്ന ചക്രം.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ അഭിനയിച്ച് അനശ്വരമാക്കിയ അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗം ഈ ആഴ്ച തീരുകയാണ്. ഈ നാടകത്തെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ, രചന, സംവിധാനം, അഭിനയം, ശബ്ദമിശ്രണം, സാങ്കേതിക വിഭാഗം, ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ശബ്ദ സന്ദേശമായോ ടെക്സ്റ്റ് മെസ്സേജായോ അയച്ചു തരിക. ഈ രണ്ടു ഭാഗങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960.
1: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.6.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
2: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: ഇന്ന് സംസാരിക്കുന്നു കല്ലൂർ നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ. കല്ലൂർ മഠം കാരണവർ ശ്രീ ബാലകൃഷ്ണൻ.
3: കല്ലൂർ നെയ്യമൃത മഠം എന്ന് പറയുന്നത് എത്ര അതിൻ്റെ പഴക്കം എന്ന് അറിയാം. നമ്മളെല്ലാം പിൻതലമുറക്കാരാണ്. അങ്ങനെ വന്ന് എന്നിൽ കൈ വന്നതാണ് കാരണവർ സ്ഥാനം. ഇതിൻ്റെ പഴക്കം ഇതുവരെ പറയാൻ ആർക്കും കഴിഞ്ഞില്ല. പുല്ലുമേഞ്ഞൊരു തുറന്നു കിടന്നൊരു ഷെഡ് പോലെയുള്ള സ്ഥലമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ശേഷം താവഴികളിങ്ങനെ കടന്ന് കടന്ന് വന്ന് നമ്മളതിൽ കയ്യിലെത്തിയിരിക്കുകയാണ്. നമ്മൾ നെയ്യമൃതം എന്ന ഈ വ്രതം എന്ന് പറയുന്നത് ഇത്രയും കടുപ്പമുള്ള ഒരു വ്രതം വേറെ ഒരു ഇതിനുമില്ല. അത്രയും കടുപ്പപ്പെട്ടൊരു വ്രതമാണ് ഈ വ്രതം എന്ന് വെച്ചാൽ. മഴയാൻ മഴ, വെയിലാൻ വെയിൽ, ഡ്രസ്സ് മാത്രം, നെയ്ക്കിണ്ടി മാത്രം. ഇതിൻ്റെ പരിശുദ്ധത എന്ന് പറയുന്നത് നമ്മളെ ഈ കൊണ്ടുപോകുന്ന നെയ്യിനെ ഇതിൻ്റെ പവിത്രം എന്ന് വെച്ചാൽ ഏത് ക്ഷേത്രത്തിലും കൊണ്ടുപോയാൽ അതിനൊരു പുണ്യാഗമുണ്ട്. നമ്മളിത് ആരും സ്പർശിക്കാതെ അത്രയും ശ്രേഷ്ഠമായി കൊണ്ടുപോകുന്നതുകൊണ്ട് നേരിട്ട് ഭഗവാൻ അഭിഷേകമാണ്. അതിൽ വേറെ ഇതൊന്നുമില്ല. അത്രയും ശ്രേഷ്ഠമായ വ്രതം. ഇതിൻ്റെ വ്രതത്തിൻ്റെ കടുപ്പം ഇത് തന്നെ. 10 ദിവസം നമ്മൾ വേറെ വീടുകളിൽ വെച്ചും 10 ദിവസം നമ്മൾ വളരെ നമ്മൾ തന്നെ പാകം ചെയ്ത് കഴിക്കും. 5 ദിവസം ഇവിടെ വ്രതാനുഷ്ഠാനം ജപം ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിട്ട് ഇവിടെ സന്ധ്യയ്ക്ക് രാവിലെ ഇതെല്ലാം പ്രത്യേകിച്ച് ഒരു കുളിച്ച് ചന എന്ന് പറയുന്ന ഓങ്കാരം മുഴക്കിയിട്ടുള്ള കുളിച്ച് കഴിഞ്ഞ അവിടെ കുളക്കടവിൽ അത് കഴിഞ്ഞ് എന്നിട്ട് വന്നിട്ട് നമ്മളിത് എന്തും കഴിക്കും. അതും ഭഗവാൻ്റെ ശ്രേഷ്ഠമായ പാനകം. അതാണ് ഭഗവാൻ്റെ ഇഷ്ട വഴിപാട്. അത് ചിലവർ വഴിപാട് അത് നമ്മൾ പ്രാർത്ഥിച്ച് അവർക്കും ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ കഴിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വ്രതത്തിൻ്റെ ഇതാണ് അതിൻ്റെ ചുരുക്കം പറഞ്ഞത്. ഇത്രയുള്ളൂ. പൂർവികന്മാർ എത്രയോ കടന്നുപോയതാണ്. ഇതിൻ്റെ പഴക്കം പോലും പറയും. നമ്മളിവിടെ നിന്നൊരു പുതിയ ഒരു ഉരുളി ഓട്ട വന്നിട്ട് നന്നാക്കം കൊണ്ടുവരാം. അതിൻ്റെ പഴക്കം അവർ പറഞ്ഞത് 200 വർഷത്തിന് മേലുണ്ട് എന്നാണ് പറഞ്ഞത്. ആ അപ്പോൾ അത്രയും പഴക്കം അവർക്ക് മനസ്സിലാവുന്നത് അത്രയും പൂർവികമാണെന്ന് അർത്ഥം. അതാണ് ഈ മഠത്തിന് ശ്രേഷ്ഠ. ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചവർക്കും ഇവിടെ നിന്ന് നിയമം എഴുന്നള്ളിച്ചവർക്കും എല്ലാം അഭിവൃദ്ധി. അല്ലാതെ ഒരു ഇതും വന്നില്ല. തൊഴിലില്ലാതെ വന്നവർ ഇവിടെ നെയ്യമൃതം നിന്നിട്ട് അവർ തൊഴിലിലേക്ക് എത്തിയതുണ്ട്. അല്ലെങ്കിൽ പെരുമാളെ കടക്ഷം ഇതിൽ വേറെ ഒന്നും പറയാം. എത്ര കാലം പോയി എത്രയൊന്നും പറയാൻ ഞാൻ അർഹനല്ലാതെ പറയാൻ പാടില്ലാത്തതാണ്. കാരണം ഇത്ര കാലം പോയി എന്നൊന്നും പറയാൻ പാടില്ല. ഇതിൻ്റെ അവിടുത്തെ വിളക്കിനും അങ്ങനെയുണ്ട്. ആ അടുത്തെ മണിത്തറയിൽ വയ്ക്കുന്ന വിളക്കിൻ്റെ കരി ഒരിക്കലും തുടക്കില്ല. ഈ മുള്ളുള്ള ഒരു കൈത എരപ്പക്കൈത എന്നാ പറയുക. ഈ ചുണ്ണാമ്പ് തേക്കുന്ന കാലത്ത് ഈ ഇത് ചുമരിലടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ സാധനം ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ നാര് അത് പ്രത്യേകിച്ച് കൊത്തി കൊണ്ടുവന്നിട്ട് കുളക്കടവിൽ വെച്ച് പറയാൻ മേൽ ഉന്തി ആ നാരാണ് ഇതിക്ക് കാണുന്ന നാര്. ഈ നാര് മടഞ്ഞ് ഇത് വളരെ പ്രശുദ്ധിയോടെ ഈ സമയത്ത് മാത്രമേ ഇത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയാൽ ഈ നാരിങ്ങനെ ഇതേ വീട്ടിൽ പൊട്ടി പൊട്ടിപ്പോകും അങ്ങനെ പറയപ്പെടുന്നത് നമ്മൾ പരീക്ഷിച്ചിട്ടില്ല. പെരുമാളെ ശക്തിയാണ്. ഇത് മടഞ്ഞ് ഇത് നമ്മൾ നെയ്യ് അമൃത മുരടയ്ക്ക് ഇങ്ങനെ ചുറ്റി അത് ഭംഗിയിൽ ചുറ്റി അത് തൂക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പോവുക. ഇതിൻ്റെ ബലം നമ്മൾ ഇപ്പോഴത്തെ നൈലോൺ കാരന് പോലും കിട്ടും അത്രയും വലിയ. ഇത് നനഞ്ഞാൽ പിന്നെയും കൂടുതൽ കടുപ്പം വരുമയ്യ മുറുകുവയ്യ അഴിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ഇതാണ് ഇതിൻ്റെ ശ്രേഷ്ഠത. ഇതാണ് നമ്മളെ ഇത് എത്ര ആണ് അതിൻ്റെ ശക്തി എന്ന് പറയാൻ കഴിയില്ല. അതാണ് നമ്മൾ ഇത് ഇതിൻ്റെ പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി 2-ാം കാരണവരായ നമ്മളെ വീട്ടിൽ ഈ മഠത്തിൽ 13 പേരായി ഇപ്രാവശ്യമുള്ളത്. പുത്തനായിട്ടുള്ള ആൾക്കാരും വരും, പക്ഷേ ഇപ്രാവശ്യം പുത്തനായിട്ടുള്ള ആരും ഇല്ല, പഴമക്കാർ മാത്രമേ ഉള്ളൂ. നെയ്മുരടക്ക് ചുറ്റിക്കെട്ട് അതിന് പ്രത്യേക ചടങ്ങുണ്ട്. നെയ്യമൃതം നിറയ്ക്കുന്നതിന് ഗോപ്യമായിട്ട് വളരെ ആരും പുറത്ത് കാണാതെ നമ്മൾ ഇതിൻ്റെ അത് വേറെ അടുപ്പ് കൂട്ടി നെയ്യ് ഒരുക്കി അത് പ്രാർത്ഥിച്ചുകൊണ്ട് നെയ്യിലും മുരട നിറച്ച് എന്നിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നത്. നാടൻ പശുവിൻ്റെ ഗോശാലയിൽ നിന്നുള്ള നെയ്യുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരണം, പക്ഷേ അതിൻ്റെ ശുദ്ധത കാണുന്നില്ല. അത് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ പ്രധാനം കിട്ടി പോകുമ്പോൾ അതെല്ലാം ഒരു പ്രത്യേകമാണ്, അതിൽ കൃത്യമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ നെയ്യല്ലേ നെയ്യാന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ പരിശുദ്ധ പാചകം ഇത് കഴിച്ച് അത് അവർ നെയ്യാന്ന് നടക്കുക.

0: രാമചന്ദ്രൻ. രണ്ടാം കാരണം പറഞ്ഞാണ് മഠത്തിൻ്റെ കുറച്ച് വർഷങ്ങളായി നിൽക്കുന്നു. മുന്നേ അച്ഛനായിരുന്നു നിന്നത്, പിന്നെ അവർ എനിക്ക് വേണ്ടി ഒരു നേർച്ച കൂട്ടി അങ്ങനെ നിന്ന് വന്ന. ഇതുവരെ ഒന്ന് വിഷമമൊന്നുണ്ട്. മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ 10 ദിവസം നമ്മൾ പെണ്ണുങ്ങളെ കഞ്ഞി എന്ന് പറയും, അത് 10 ദിവസം. അത് കഴിഞ്ഞാൽ വേറെ വെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പാകം ചെയ്ത് കഴിക്കുന്നത്. നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ വീടുകളിൽ പോയി വെക്കും, അല്ലെങ്കിൽ കാരണവരെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് നമ്മൾ കഴിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 5 ദിവസം മഠത്തിൽ, 6-ാമത്തെ ദിവസം നമ്മൾ സന്നിധാനത്തേക്ക് പുറപ്പെടും. കാൽനടയായിട്ട് പുറപ്പെടും. പുറപ്പെടുന്നന്ന് വൈകുന്നേരം മണത്തണ ചപ്പാരത്തിൽ, പിറ്റേന്ന് അവിടെ നിന്ന് കൊട്ടിയൂർ ഇതിലേക്ക് പോയി. വാഹനത്തിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ട് കാൽനടയായിട്ടാണ്. എല്ലാവരും സഹകരിച്ച് അങ്ങനെ പോകുന്നു. 13 ആളുള്ള ഈ പ്രാവശ്യം അവരെല്ലാവരും നല്ല സഹകരണത്തിൽ തന്നെ പോകുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാക്കുഴം മുതൽ ചടങ്ങ് തുടങ്ങും. വ്രതാനുഷ്ഠാനം തുടങ്ങുന്നത് പ്രാക്കുഴം. അത് 10 ദിവസം അവിടെ നിന്നാണ് പെണ്ണുങ്ങളെ കഞ്ഞി. അത് കഴിഞ്ഞാൽ പിന്നെ ഇത്രട്ടാതിക്ക് വേറെ വെക്കും. ചില ഓരോ സ്ഥലത്ത് ഓരോ നക്ഷത്ര ഓരോ മഠത്തിൻ്റെ ഇത് വേറെ വെപ്പ്. ഭരണിക്ക് വെക്കുന്നവരുണ്ട്, നമ്മൾ ഉത്രട്ടാതിക്കാണ് കല്ലൂരി മഠം വെക്കൽ. ആയില്യത്തിന് മഠത്തിൽ കയറും, ചിത്രക്ക് പുറപ്പെടും. നക്ഷത്ര ഇതിൽ കണക്കൂട്ടിയിട്ടാണ് നമ്മൾ ഈ വഴി ഇങ്ങനെ വഴുത്തി തന്നെ ചാവശ്ശേരി വഴി, അങ്ങനെ തില്ലങ്കരി മുഴക്കുന്ന് വഴി. അങ്ങനെ
1: എൻ്റെ പേര് ഷേണു, മറ്റൊരു തന്നെയാണ് താമസം. നമ്മളിവിടെ എല്ലാവരും തൊട്ടടുത്ത ആൾക്കാർ തന്നെയാണ്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ 5-6 വർഷം ആയിട്ടുള്ളൂ ഇവിടെ നിയമനം നിൽക്കാൻ തുടങ്ങിയിട്ട്.
2: ഞാൻ അനിരുദ്ധൻ, മട്ടന്നൂരാണ്. നിയമവ്രത വ്രതമായിട്ട് തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി. എൻ്റെ അച്ഛനായിരുന്നു മുന്നേ നിന്നിരുന്നത്. അതിനു മുന്നേ അച്ഛൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. തവഴിയായിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നു. വ്രതം എന്ന് പറയുന്നത് കഠിന വ്രതം തന്നെയാണ്. നമ്മൾ തന്നെ വെച്ച് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു വ്രതം തന്നെയാണ്. മറ്റുള്ള വ്രതം അല്ലാത്തവർ സ്പർശിക്കാതെ തന്നെ നമ്മൾ സ്വന്തമായി പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു വ്രതം. ഇതുപോലെയുള്ള ഒരു വ്രതം മറ്റുള്ള ഒരു ക്ഷേത്രത്തിലും ഒരു ആചാരത്തിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകതയുള്ളത്. ചിലവ് കാര്യങ്ങളെല്ലാമായിട്ട് പ്രാർത്ഥനയിലൂടെ വരുന്നുണ്ട്. പിന്നെ ഈ വ്രതത്തിൽ നിൽക്കുന്നവരും അതിൻ്റെ പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. വേറെ വെപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പണിക്ക് പോകാൻ കഴിയില്ല. 10 ദിവസം വേറെ വെപ്പ് തുടങ്ങും. മഠത്തിൽ കയറിയാൽ 5-6 ദിവസം, ഈ തവണ മാത്രമേ 5 ദിവസം ഉള്ളൂ. ചില ദിവസം 6-7 ദിവസം വരുന്നതുണ്ടാവും. അപ്പോൾ അത്രയും ദിവസം പണിക്കൊന്നും പോകാൻ കഴിയില്ല. അപ്പോൾ അതും കൂടി നമ്മൾ ത്യാഗം കൂടി ചെയ്തിട്ടാണ് ഇതിൽ നിൽക്കുന്നത്.
3: ശങ്കരാ ശംഭുവേ ചന്ദ്രകലാധരാ പമ്പണിഞ്ഞിടുന്ന തമ്പുരാനേ, ശങ്കരാ ശംഭുവേ ചന്ദ്രകലാധരാ പമ്പണിഞ്ഞിടുന്ന തമ്പുരാനേ.
4: പിന്നെ പ്രാർത്ഥിച്ചവർക്കെല്ലാം കൊട്ടിയൂർ പെരുമാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഈ മഠത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് പൂർവികന്മാരുടെ, എല്ലാ ക്ഷേത്രത്തിൻ്റെയും പരിസരങ്ങളിലാണ് ചില മഠങ്ങൾ. ഈ മട്ടന്നൂർ പ്രദേശം വെള്ളിയാമ്പറമ്പ് ഇവിടെ എല്ലാം ഉണ്ട്. അവിടെ എല്ലാം അടുത്ത് ഒരു കോട്ടം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടാവും. അപ്പം നമ്മളത് എന്താണെന്ന് വെച്ചാൽ, ഈ കല്ലൂർ മഠത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതുവരെ ഈ ഒരു ക്ഷേത്ര പരിസരം, ക്ഷേത്രം അപ്പുറമുണ്ട്, കല്ലൂർ അമ്പലം ഉണ്ടെങ്കിലും കൃഷ്ണൻ അവിടെ ഉണ്ട്, പക്ഷേ ഇത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെടാത്ത ഒരു പ്രത്യേകത. ഇതെന്ന് വെച്ചാൽ, നമ്മൾ പൂർവികന്മാർ പറഞ്ഞു കേട്ടെല്ലാം ജ്യോതിഷ പ്രശ്നപ്രകാരം പറഞ്ഞ് കൊട്ടിയൂർ പെരുമാളോട് നേരിട്ടുള്ള ദർശനമുള്ള ഒരു മഠമാണ്. അതുകൊണ്ട് ഇവിടെ ചുളിച്ചു കൂടിയവർക്കും പ്രാർത്ഥിച്ചവർക്കും അതിൻ്റെ സ്ഥിര ബലങ്ങളും, ചില സന്താനഭാഗ്യമില്ലായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെ ബലം കിട്ടലുണ്ട്. ചിലവരിപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ പ്രാർത്ഥന വന്ന് കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ബലം കിട്ടിയവർ ഇവിടെ വന്ന് നമുക്ക് നിർച്ചതന്നെ. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു കല്ലൂർ ദേശത്തുള്ള ഒരു മഠമാണിത്. ഇതിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ നേരിട്ട് ഇതിൻ്റെ ഉടമ കുട്ടിയൊരു തൃച്ചൂർമന്ന എന്ന് പറയുന്ന നമ്മളെ ദേവസ്വമാണ്. അതാണ്, അത് മറ്റേതൊരു മഠവും അങ്ങനെയല്ല. 4 കൂട്ടുകാർ ആ കുട്ടിയൂരുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമാണ് ഇത്. എങ്ങനെ വന്നു എന്താണെന്ന് പറയില്ല, അത്ര അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടുത്തെ എന്ന് വെച്ചാൽ, നമ്മളിതിപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, ശിവലിംഗം പോലെ ഇങ്ങനെ ഇങ്ങനെ ഉറ്റു പൊന്തി വരും. ഈ മൂലൊക്കെ ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ പൊത്തി വന്നിട്ട് നമ്മൾ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇവിടെ നടുക്ക് വരും, മാതൃക നേരെ ഇങ്ങനെ വരും. അങ്ങനെ വെച്ചാൽ ഇവിടെ അതിക്രമിച്ചിട്ടായിരിക്കും കടക്കാൻ കയ്യിൽ കടന്നവർക്കെല്ലാം അതിൻ്റേതായ തിരുത്ത ഫലങ്ങൾ. അങ്ങനെയുള്ളൊരു ശിവാലയം തന്നെ ശിവാലയം എന്ന് പറയുന്നത് ശരിയാ ശിവൻ്റെ നിത്യം വിളക്ക് വെക്കണമെന്നാണ് പറയുക. പക്ഷേ നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരും വെക്കാൻ വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ശ്രേഷ്ഠതയുള്ള ഒരു മഠം ഈ ഉണ്ടെങ്കിൽ നമ്മളെ ഈ മഠം മാത്രമേ ഉള്ളൂ. അതാണ് ഇതിനൊരു പ്രത്യേകത. ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെ ഇപ്രാവശ്യം ഈ നടയിൽ വന്ന് പ്രാർത്ഥിച്ചവർക്ക് അടുത്ത പ്രാവശ്യം അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട്. എത്രയോ സന്താനഭാഗ്യം ഇല്ലാണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവർക്ക് സന്താനഭാഗ്യം വന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ജോലികളില്ലാണ്ട് വന്ന് ചിലർ കുളിച്ചുകൂടി ജോലി ആയവരുണ്ട്. അതാണ് ഈ മഠത്തിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ എല്ലാ ഉടമ കുട്ടി പെരുമാൾ മാത്രം. അതാണ് ഈ നിന്ന വർഷം പറയില്ല എന്ന് പറയുന്നത്. നിന്ന വർഷം പറയാൻ വല്ല അത് പെരുമാളെ കണക്കിൽ പെരുമാൾക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ അന്നേ പല പല അത്ഭുതങ്ങളുള്ള നടന്ന ഒരു മഠാതിഥി. പ്രാർത്ഥിച്ചവർക്കും ഇവിടെ കയറാൻ ശ്രമിച്ചവർക്കും ഇവർക്കെല്ലാം അതിൻ്റെ തിക്ത ഫലങ്ങൾ ഭഗവാൻ അപ്പപ്പോട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന് നന്ദി, നമസ്കാരം.
5: കല്ലൂർ നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത വൃതക്കാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. തുടർഭാഗം അടുത്ത ദിവസം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇനി കേൾക്കാം നാടൻ പാട്ടുകൾ.

0: നാടൻ പാട്ടുകളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. 6:05 ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാതചിന്ത. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ. കല്ലൂർ മഠം നെയ്യമൃത സംഘം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 കാവ്യസൗരഭം. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന എൻ സുധാമണി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:00 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും. 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സർഗജാലകം. നന്ദാത്മജൻ കോതേരി എഴുതി അവതരിപ്പിക്കുന്ന കവിത നഷ്ടവസന്തം. ലീന നാൽപ്പാടി ആലപിക്കുന്ന ശ്രീരേഖ സുഭാഷ് കോളയാട് എഴുതിയ കവിത അമ്മ. ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന ലളിതഗാനം മല്ലിശ്ശേരി നാരായണൻ നമ്പൂതിരി.

0: रूपेण आहतानां पञ्चलक्षरूप्यकाणां च अनुग्रहधनस्य घोषणा कृता। बिहार राज्यस्य मुजफ्फरपुर नगरे एकस्मिन् निजी चिकित्सालये भीषणाग्निकाण्डे त्रयः जनाः मृताः, अनेके च आहताः। एषा घटना गतरात्रौ ब्रह्मपुरा क्षेत्रे अभवत्। गंभीर रोगिणः उपचारार्थम् अन्येषु चिकित्सालयेषु प्रविष्टाः। इति वार्ताः।
1: आकाशवाणी സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് BJP. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽകർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവഭാരത് ക്വിസ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റാനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം. കേവലം നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്ന് ധവളപത്രത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി VD സതീശനാണ് ധവളപത്രം ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
7: കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മൊത്തം വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ കിഫ്ബി സ്വതന്ത്രമായി വായ്പയെടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ഉൽപാദനത്തിനനുസരിച്ച് സബ്സിഡി നൽകുന്ന നിലവിലെ രീതി മാറ്റി അർഹരായ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുന്ന രീതിയിലേക്ക് മാറണമെന്നും ധവളപത്രത്തിൽ ശുപാർശ ചെയ്യുന്നു. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ കനത്ത നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും റിപ്പോർട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണം. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന് സമാനമായി വർദ്ധിപ്പിക്കണം.
6: ധവളപത്രം രാഷ്ട്രീയപരമായ രേഖയല്ലെന്നും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾപ്പെടുത്തിയുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യംവച്ചുള്ള രേഖയാണിതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
8: ഈ രേഖയിൽ ഒരു പ്രധാന ഗുണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യം പോയി. കഴിഞ്ഞ വർഷം നിങ്ങളോട് 600,000 കോടിയാണ്

0: കേരളത്തിന്റെ കടന്നാണല്ലോ അദ്ദേഹം പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ 600,000 കോടിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല എന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 507,000 കോടിയാണ് കേരളത്തിന്റെ ആകെ കടമെന്ന് പറയുന്നത്. ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇറക്കിയ ഈ ധവളപത്രത്തിന്റെ പുസ്തകത്തിലുണ്ട്.
1: സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് MLA BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: നമ്മളുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശം, ദുർബലം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഭാവി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണോ മറ്റേത് ഡോക്യുമെന്റ് ആണോ അതല്ല വിഷയം. ആ ഡോക്യുമെന്റിൽ പറഞ്ഞ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്യണം, മനസ്സിലാക്കണം.
1: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം നിയമസഭ പാസാക്കി. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 19 സഭ വീണ്ടും സമ്മേളിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് അന്നേ ദിവസം അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുന്നത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് മൈ ഭാരതിന് സമ്മാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ഈ മാസം 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: കേരളത്തിലും മാഹിയിലും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് തുടക്കമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്കാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ശേഷിക്കുന്ന ഭാഗങ്ങളിലും ഗോവയിലും മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ചില ഭാഗങ്ങളിലും 2-3 ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം വ്യാപിക്കും.
1: മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. പ്രകൃതിയിൽ നിന്നും പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. വനം വന്യജീവി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി കോടതികളിൽ സമർപ്പിക്കാൻ പുതിയ സംവിധാനമൊരുങ്ങി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹോക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. നാളെ നടക്കുന്ന ലോക പരിസ്ഥിതി ദിന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഔദ്യോഗികമായി അവതരിപ്പിക്കും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. എറണാകുളത്ത് H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്.

ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവെ കഴിഞ്ഞ ദിവസം ആണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവ ഭാരത് ക്വിസ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സന്ധ്യാഗീതങ്ങളായിരുന്നു ഇതുവരെ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഹരിത സമൃദ്ധിയിൽ ഒരു വ്യത്യസ്തനായ കർഷകൻ നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം. എൻ്റെ പേര് അക്ബർ. ഇന്നേഷ്ടം വരുമ്പോൾ പുതിയാണ്ടി തരും, അക്ബർ പുതിയാണ്ടി. പിന്നെ ഞാൻ താമസിക്കുന്നത് കൂത്തുറുമ്പെന്ന് കണ്ണൂർ റോഡിൽ പുറക്കളം തിരുവഞ്ചേരിക്കാവിൻ്റെ ഏകദേശം അടുത്തായിട്ട് വരും. ഒരു കനാലിൻ്റെ ഓപ്പോസിറ്റാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഒരു 37 വർഷം പ്രവാസിയായിരുന്നു ഖത്തറിൽ. അവിടെ മിനിസ്ട്രീൻ്റെ അണ്ടറിൽ പരിസ്ഥിതി വകുപ്പ്, മൃഗസംരക്ഷണം, കൃഷി ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പം ഞാൻ നാട്ടിൽ വന്ന് ഒരു 3 വർഷമായി. 3 വർഷമായതിനു ശേഷം എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കണമെന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരു ജൈവ രീതിയിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക. ആ പ്രവർത്തനത്തിൽ ഞാൻ ഏകദേശം ഒരു വിജയിച്ചു എന്നുള്ളത് പറയാൻ പറ്റില്ലെങ്കിലും ഒരു നല്ല 10% എൻ്റെ ശ്രമം അതിലുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം കാലാവസ്ഥാ വ്യതിയാനം അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. ഒരു 30 ഡിഗ്രി ആ രീതിയിൽ ഈ ചൂടിനും അവിടെ അനുഭവപ്പെടുന്ന ഇത്രയുള്ളൂ ചൂട്. ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ചെറുങ്ങന. ആ കൃഷിയുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരങ്ങളും വെട്ടി മാറ്റുന്നില്ല. അവിടെയുള്ള മരങ്ങളും, എൻ്റെ ഒരു പഴയ തറവാടുണ്ട്, ഒരു പഴയ കാർണോറ് കൊണ്ട് കുഴിച്ചിട്ട് കുറേ മരങ്ങളുണ്ട്. അത് കരയം, അമ്പായം, പേര, ഞാവൽ അങ്ങനെയുള്ള കുറേ, അതിനെ ഒന്നും നശിപ്പിക്കാത്ത രീതിയിൽ ഉള്ള ഒരു കൃഷി സംരംഭം. അത്ര എനിക്ക് സ്ഥലം മതിയാവുന്നില്ല. അതുകൊണ്ട് ഞാനിത് ചെയ്ത് കുറച്ച് മുമ്പിൽ ഒരു 2.5 ഏക്കറോളം ഇറിഗേഷൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. അവരോട് പെർമിഷൻ എടുത്തിട്ട് ചെറിയ ഭാഗം ഞാൻ എൻ്റെ കൃഷിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

ഇതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഈന്തപ്പന മറ്റുള്ള മരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിൽക്കുമ്പോൾ പല നേഴ്സറിക്കാരും ഗവൺമെൻറ് നേഴ്സറിയിലൊക്കെ ഉണ്ടാക്കുന്നൊരു വിധമുണ്ട്. അത് പനയുടെ അടി, നമ്മളെ വാഴയുടെ കന്നില്ലേ, അതുപോലെ ചെത്തിയെടുത്തിട്ട് ബാഗിൽ വെച്ച്, ഇന്ത്യനേഷ്യൻ്റെ ബാഗാണ് അവർ മിക്കവാറും വാങ്ങുന്നത്, ആ ബാഗിൽ വെച്ച് മണ്ണിട്ട് വേര് മുളപ്പിച്ചതിന് ശേഷം അതങ്ങനെ കൊണ്ടുപോയി വലിയ കുഴി കുഴിച്ച് അതിൽ കൊണ്ടുപോയി സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത്. നാട്ടിൽ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മരങ്ങളോടുള്ള പഴവർഗ്ഗങ്ങൾ കുറേ, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഈ പഴങ്ങളും മറ്റതൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതിനുള്ളൊരു കമ്പമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്നും മീഡിയയിലും മറ്റും ഇങ്ങനെ കണ്ടു ഓരോ പഴങ്ങളെപ്പറ്റി, അതിൻ്റെ പറ്റിയുള്ള ചർച്ചകളും മറ്റും. അപ്പോൾ ആ പഴങ്ങൾ തേടിയിട്ടുള്ള യാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കുറേ വിദേശ പഴങ്ങളൊക്കെ പല നേഴ്സറികളിൽ നിന്ന് കിട്ടി. അതൊക്കെ ഞാനിങ്ങനെ ഈ ഇതേപോലെ തന്നെ അവിടെ നിന്ന് കുറേ ബാഗ് കൊണ്ടുപോയിരുന്നു. ആ ബാഗിൽ ഞാൻ നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. വീട്ടിൽ വെളിച്ചക്കുറവ് കാരണമാണ് ഞാൻ കനാലിൻ്റെ ഭാഗത്തൊക്കെ ആക്കിയിട്ടാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അടുക്ക അത്രയൊന്നുമില്ല, അന്നൊരു 10-40 തരം മാവുകൾ തന്നെ ഉണ്ട്, പല വെറൈറ്റി ആയിട്ടുള്ള. അപ്പോൾ ആ മാവുകളുടെ എല്ലാറ്റിൻ്റെയും രുചി ഞാൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു 10-15 എണ്ണത്തിൻ്റെയൊക്കെ രുചി അറിഞ്ഞു. രുചി അറിയാതെ എനിക്ക് അതിനോട്ട് മുമ്പോട്ട് കൊണ്ടുപോകില്ല. അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാനും പറ്റില്ല. നേഴ്സറിക്കാർ അവരെ ലാഭേച്ഛയ്ക്ക് വേണ്ടിയിട്ട് പലതും പറയും, പക്ഷെ അതുപോലെയല്ലേ എനിക്ക് മനസ്സിലാവണ്ടേ. ഓരോ മാവിൻ്റെയും ഓരോ പഴത്തിൻ്റെയും രുചി മനസ്സിലാക്കിയതിന് ശേഷം അത് അതിനനുസരിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ തൈകളോ വേണമെങ്കിൽ ഒരു ഭാവിയിൽ ഒരു നേഴ്സറിയോ എന്തും തുടങ്ങണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ. ഞാനിപ്പോൾ അതിൻ്റെ അടുത്തൊരു ചില നേഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും അറിഞ്ഞുകൂടാത്ത പല സെയിൽസ്മാൻമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ആവരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ പരിസരത്തുള്ള റോഡുണ്ട്, ആ റോഡിന് ചുറ്റും ഞാൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച്, അപ്പോൾ അതിനൊന്ന് മോഡിഫൈ ചെയ്യുക. മരങ്ങൾ നിറയെ പഴവർഗ്ഗങ്ങളുണ്ട്, പൂക്കളുണ്ടാകുന്ന മരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, മൈഫ്ലവർ കൊന്ന തുടങ്ങിയ മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ പല കൃഷികളും അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ജനങ്ങൾക്ക് ഒരു സന്തോഷമായിരിക്കും. അതേപോലെ ഈ രോഗികളായ ഹാർട്ട് പേഷ്യൻറ്റും മറ്റേതോ ഷുഗർ പേഷ്യൻറ്റൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് ഇത് ആസ്വദിച്ചുകൊണ്ട് നടക്കാനും പിടിക്കാനൊക്കെ ഒരു അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാൻ അവരോട് ചോദിക്കും ഇങ്ങനെയുണ്ട്, ആ നല്ലത്, ഒരു ഇവിടെ എത്തുമ്പോൾ ഒരു നേരം തണുപ്പുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിലും എൻ്റെ മക്കൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ വലിയൊരു പണക്കാരനാണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒരു പേരൊന്നും ആർക്കും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും ആ നിൻ്റെ രക്ഷിതാവ് ഇതൊക്കെ ചെയ്യുന്നില്ലേ എന്ന് മക്കൾക്കും കൂടി സന്തോഷമുള്ള ഒരു അവസ്ഥ. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും ഉണ്ടായിക്കഴിഞ്ഞാൽ നടക്കും, അതാണ് എൻ്റെ ഇത്. ഇപ്പോൾ എൻ്റെ അടുക്ക ഞങ്ങൾക്ക് വേണ്ട ഈ പച്ചക്കറികൾ, വെണ്ടക്ക, വഴുതനിങ്ങ, നെല്ലില്ല കേട്ടോ, മറ്റേ പയർവർഗ്ഗങ്ങൾ, പച്ചമുളക്, ചീര, അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ തെങ്ങ്, അത് പിന്നെ ഉണ്ട്, വീട്ടിലുണ്ട്, ഓൾറെഡി ഉള്ളതാണ്, പക്ഷേ അതിനെ ഒന്നും കൂടി ഞാൻ ഇതാക്കുന്നത്. തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, കുരുമുളകുണ്ട്. മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ അടയ്ക്കയാണ്, നല്ല വരുമാനമാണ്. ഇപ്പം ഈ ഇടവളയായിട്ട് കവുങ്ങ് കൃഷി ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ ഈ അടക്കയുടെ വിലയും അതിൻ്റെ ഉൽപ്പാദനവും കൊണ്ട് സാധിക്കുന്നുണ്ട്. കൂത്തുറമ്പ് മുനിസിപ്പാലിറ്റിയുടെ ഉള്ള കൃഷിഭവൻ്റെ കീഴിലുള്ളത്, അവർക്ക് നല്ല ഒരു മതിപ്പാണ്. അവർ എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ വിളിക്കും, പറയും, അത് ഞങ്ങൾ സഹകരിച്ച് ചെയ്യും. ആഴ്ചയ്ക്ക് 2-3 പ്രാവശ്യമെങ്കിലും ഞാൻ കൃഷിഭവനം സന്ദർശിക്കും. ഇപ്പം ടൗണിലായതുകൊണ്ട് അപ്പോൾ അവരെ നല്ലൊരു നിലപാടാണ്. ഇപ്പം എന്താ വേണ്ടത് അതെല്ലാം അവർ ചെയ്തു തരും. പിന്നെ അത് മാത്രമല്ല, കുടുംബത്തിൻ്റെന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ സഹായം ഇല്ലാതെ ഒന്നും നടക്കില്ലല്ലോ. കുടുംബം നല്ല രീതിയിൽ തന്നെ സഹായ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്കുള്ള കന്നുകാലികൾ ഓർഗാനിക്കിന് വേണ്ടിയിട്ടുള്ള കന്നുകാലി, അപ്പോൾ പശുവിനെയും ആടിനെയും കോഴിനെയും ഒക്കെ എന്ന് പറഞ്ഞാൽ നോക്കണമെങ്കിൽ എൻ്റെ ഭാര്യ നന്നായിട്ട് മെനക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കുട്ടികൾ, കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷത്തോടു കൂടി അവരെല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയല്ലേ, തലമുറയ്ക്ക് അത് അവർക്ക് അത് സമയം കിട്ടില്ല. എന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു ഇങ്ങനെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഞാൻ കാലത്ത് എഴുന്നേറ്റ് എനിക്ക് ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടെങ്കിലും ഇതൊന്നും പ്രത്യക്ഷത്തിൽ കാണുകയില്ല, വർദ്ധിക്കുന്നുമില്ല. സാറിന് ഏതായാലും വെറുതെ അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ശരീരം
ഒന്നിനും കൊള്ളുക. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തണുപ്പുണ്ടാവും. ഞാൻ പുറത്തിറങ്ങി ജോലി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം റെഡിയായി. രാവിലെ 6:30 മുതൽ

0: ഒരു 10-11 12 മണി വരെ ഞാൻ ജോലി ചെയ്യും. അതിനുശേഷം ഒരു 4 മണി കയറി കഴിഞ്ഞാൽ ഒരു 6-7 മണി വരെ ഞാൻ ജോലി ചെയ്യും. ആ ജോലിയിൽ എന്ന് പറഞ്ഞാൽ എത്ര ചൂടായാലും എന്നെ ബാധിക്കാറില്ല. ഒരു നല്ല അതുമാത്രമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കാലും കൈയ്യൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഏത് കുന്നും മലയും കയറുന്ന രീതിയിൽ ആക്കിയെടുത്തത് ഈ കൃഷിയാണ്. അല്ലെങ്കിൽ എനിക്ക് 65 വയസ്സായി. 65 വയസ്സുള്ള ഒരാൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും. എൻ്റെ കൂടെയുള്ള പലരും ഈ ലോകം വിട്ടുപോയി. പലരും ഇന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ജോലിക്ക് എനിക്ക് ഇതില്ല. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ്. ഒരു മടുപ്പില്ലാതെ ഞാൻ ആ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ടെൻഷനില്ലാതെ അങ്ങനെ ജോലി ചെയ്താൽ മാത്രമേ ആരോഗ്യം നിലനിർത്തൂ. അല്ലാതെ അത് ചെയ്തില്ലാലോ ഇത് ചെയ്തില്ലാലോ കാശ് അത്ര കിട്ടിയില്ല ഇത്ര കിട്ടിയില്ല അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്തതിനെ കൊണ്ടൊന്നും കാര്യമില്ല. പക്ഷെ നമ്മൾ ആസ്വദിച്ചിട്ട് ഏത് ജോലി ആസ്വദിച്ചിട്ട് ചെയ്യണം.
1: ഹരിത സമൃദ്ധിയിൽ ഇന്ന് തന്റെ കാർഷിക വിശേഷങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചത് പുറക്കളത്തുള്ള അക്ബറക്കയാണ്. അദ്ദേഹത്തിന്റെ കാർഷിക വിശേഷങ്ങൾ അടുത്ത ദിവസം തുടർന്ന് കേൾക്കാം.

0: ജൂൺ മുതൽ നവംബർ വരെ നീണ്ടു നിൽക്കുന്നതാണ് കേരളത്തിലെ മഴക്കാലം. വളരെ നീണ്ട മഴക്കാലം നമുക്കുണ്ടെങ്കിലും മൊത്തം പെയ്ത്തിന്റെ ഭൂരിഭാഗവും കിട്ടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഇടവപ്പാതി കാലത്താണ്. കാലവർഷമെന്നും നാം ഇതിനെ വിളിച്ചു പോവാറുണ്ട്. ഇതിന്റെ ചുവടൊന്ന് പിഴച്ചാൽ മതി കർഷകന്റെ കണക്ക് തെറ്റാൻ. അതുകൊണ്ട് കാർഷിക കേരളത്തെ സംബന്ധിച്ച് വിളവിന്റെ തലവര തന്നെയാണ് കാലവർഷം. ഒട്ടുമിക്ക കാർഷിക വിളകളും കാലവർഷാശ്രിതങ്ങളാണ്. പ്രധാന ഭക്ഷ്യവിളയായ നെല്ലിന്റെ വിരിപ്പ് കൃഷി കാലവർഷത്തെ മാത്രം ആശ്രയിച്ചാണ്. ജലലഭ്യത അനുസരിച്ച് കേരളത്തിൽ ഒരാണ്ടിൽ 3 തവണ വരെ നെൽകൃഷിയിൽ വിളവെടുപ്പ് നടത്താറുണ്ട്. വിരിപ്പ് അഥവാ 1-ാം വിള ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുടങ്ങി സെപ്റ്റംബർ ഒക്ടോബർ വരെയും മുണ്ടകൻ അഥവാ 2-ാം വിള സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ഡിസംബർ ജനുവരി വരെയും പുഞ്ച അഥവാ 3-ാം വിള ഡിസംബർ ജനുവരി മുതൽ മാർച്ച് ഏപ്രിൽ വരെയുമാണ് നടത്തപ്പെടുന്നത്. ലഭിക്കുന്ന വിളവിന്റെ അളവ് നടീൽ സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും പ്രകാശ സംവേദനത്വം കാണിക്കുന്ന ഇനങ്ങളിൽ ഭൂപ്രകൃതി, ജലലഭ്യത, നെല്ലിനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച കൃഷി സമയങ്ങളിൽ പ്രാദേശികമായി മാറ്റമുണ്ടാകാം. ഉദാഹരണമായി ഓണാട്ടുകരയിൽ മുണ്ടകൻ കൃഷി ആരംഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഓഗസ്റ്റ് ആദ്യവാരമോ 2-ാം വാരമോ ആണ്. കുട്ടനാട്ടിലാവട്ടെ 3-ാം വിള കൃഷിയായ പുഞ്ച ഒക്ടോബർ ജനുവരി മാസങ്ങളിലാണ് നടത്തപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുഞ്ചകൃഷി സമയത്ത് ഓരുവെള്ളം കയറുന്നതുമൂലം കുട്ടനാട്ടിൽ കൃഷി നഷ്ടമുണ്ടാകുന്നതായി കാണുന്നു. മഴക്കുറവും പുഞ്ചകൃഷി സമയത്ത് വേണ്ടത്ര ജലസേചന സൗകര്യം ലഭിക്കാത്തതും ഇതിന് കാരണമാണ്. വിരിപ്പ് കൃഷിക്ക് സാധാരണഗതിയിൽ ജലസേചനം ആവശ്യമായി വരാറില്ല. എന്നാൽ കടുത്ത ഈർപ്പക്കമ്മി നേരിടുന്ന മാസങ്ങളിലാണ് മുണ്ടകൻ, പുഞ്ച കൃഷികൾ നടത്തപ്പെടുന്നത്. വേണ്ടത്ര ജലസേചന സൗകര്യം ഉറപ്പാക്കിയില്ലെങ്കിൽ വിള നശിക്കാനും മതി. ഉത്തര കേരളത്തിൽ ഇത് വളരെ സാധാരണമാണ്. തെക്കൻ കേരളത്തിൽ തുലാവർഷത്തെ ആശ്രയിച്ചും 2-ാം വിള കൃഷി നടത്താറുണ്ട്. താരതമ്യേന മഴ കുറഞ്ഞ ഡിസംബർ മെയ് മാസങ്ങളിൽ തോട്ടവിളകൾക്ക് ജലസേചനം നൽകുന്നത് ഗുണകരമാണ്. എന്നാൽ കനത്ത കാലവർഷ മഴ താഴ്ന്ന പ്രദേശങ്ങളിലും ഇടനാടുകളിലും വെള്ളക്കെട്ടിന് ഇടയാക്കുന്നു. സംസ്ഥാനത്തെ നെൽകൃഷിയെ വെള്ളക്കെട്ട് പ്രതികൂലമായി ബാധിക്കാറുണ്ട്. കനത്ത മഴയും മേഘാവൃതമായ ആകാശവും ബാഷ്പസ്വേദനത്തിന്റെ അളവിൽ കാര്യമായ കുറവ് വരുത്താറുണ്ട്. അതുവഴി വിളകളിലെ പോഷകാകിരണവും അസന്തുലിതാവസ്ഥയിലാകുന്നു. കാലവർഷകാലത്തെ ഉയർന്ന ആപേക്ഷിക ആർദ്രത കൃമികീടരോഗബാധയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഘടകമാണ്. മൺസൂൺ കാലത്തെ കനത്ത മഴയും സൂര്യപ്രകാശക്കുറവും വേനൽക്കാലത്തെ കുറഞ്ഞ മഴയും സുലഭമായ സൂര്യപ്രകാശവുമാണ് കേരളത്തെ സംബന്ധിച്ച് കാലാവസ്ഥയിലെ സവിശേഷതകൾ. ഏതൊരു വിളയുടെയും വിതരണം, ഉൽപ്പാദനം, ഉൽപ്പാദനക്ഷമത എന്നിവ കാലാവസ്ഥാ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊരു വിളയിൽ നിന്നും പരമാവധി വിളവ് ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ സാഹചര്യങ്ങളുണ്ടാകും. ഈ അനുയോജ്യ കാലാവസ്ഥാ സാഹചര്യങ്ങളെ തിരിച്ചറിയുകയും അതിനനുസൃതമായി വിള തിരഞ്ഞെടുക്കുകയും ചെയ്താൽ ഏറ്റവും മികച്ച ഉൽപ്പാദനം സാധ്യമാകും. അനുയോജ്യ കാലാവസ്ഥാ ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തി കാർഷിക കാലാവസ്ഥാ സൂചകങ്ങൾ വികസിപ്പിച്ചെടുക്കാവുന്നതാണ്. മേഖലകൾക്ക് ഏറ്റവും അനുയോജ്യമായ വിളകൾ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാർഷിക കാലാവസ്ഥാ സൂചകങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത വിളകളുടെ കാലാവസ്ഥാപരമായ അതിരുകളെ നിർണ്ണയിക്കാം. കാലാവസ്ഥാ മാപ്പുകൾ വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ ഒരു പ്രത്യേക വിളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായ പ്രദേശം ഏതെന്ന് തീരുമാനിക്കാൻ കഴിയുകയും ചെയ്യും. ഏറ്റവും മികച്ച വിളവ് ലഭിക്കാൻ ഏറ്റവും പ്രയോജനപ്രദമായ ഉപകരണങ്ങളിലൊന്നാണ് കാലാവസ്ഥാ മാപ്പുകൾ. ഇത്തരം മാപ്പുകളുടെ സഹായത്തോടുകൂടി ഫലവൃക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമായ ഇനങ്ങൾ തിരഞ്ഞെടുക്കാനും അതുവഴി സുസ്ഥിരമായ വിളവുറപ്പാക്കാനും സാധിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട അന്തരീക്ഷ ഘടകങ്ങളുടെ കാലാവസ്ഥാ നോർമലുകൾ വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പാണ്. സംസ്ഥാനത്തിന്റെ പ്രത്യേകമായ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് വിളവിനെ സംബന്ധിക്കുന്ന ഏറെ സൂക്ഷ്മമായ കാലാവസ്ഥാ ഘടകങ്ങളെപ്പോലും അപഗ്രഥിക്കുന്ന പഠനങ്ങൾ സംസ്ഥാന കാർഷിക സർവകലാശാലകളിൽ ഇന്ന് നടത്തുന്നുണ്ട്.
1: ഹരിത സമൃദ്ധി.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: ഉരുവച്ചാൽ എഡ്യൂവിഷൻ അക്കാദമി 2026-27 വർഷത്തെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം തുടരുന്നു. 7, 8, 9, 10 ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ബാച്ചുകൾ, ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ വിദഗ്ധ പരിശീലനം, മികച്ച അധ്യാപകർ. എഡ്യൂവിഷൻ അക്കാദമി, ശിവപുരം റോഡ്, ഉരുവച്ചാൽ. അഡ്മിഷന് ബന്ധപ്പെടുക 9447-20560-30, 7592-94-28-17, 8547-92-20-20.
2: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും ധാരണയിലെത്തി. ലോകത്തെ ഏറ്റവും അധികം എണ്ണ ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നായ വെനസ്വേലയുമായി ശക്തമായ ഊർജ്ജ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദേന്ദ്ര ടണ്ടൻ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വരും വർഷങ്ങളിലെ ഏറ്റവും വിശ്വസനീയ ഉപഭോക്താവായാണ് ഇന്ത്യയെ വെനസ്വേല കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The discussions also went into broadening the economic partnership to other areas, not just in the energy sector, but also in areas like mining, animal husbandry, transportation, agriculture equipment, automotive sector, and pharmaceuticals, to try and work out ways in which Indian commercial entities can enter the Venezuelan market successfully.
0: 5 ദിവസത്തെ സന്ദർശനത്തിനായാണ് വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ന് ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വെർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി June 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായാണ് ചെലവാകുന്നത്. നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്നും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DADR കുടിശ്ശിക ഇനത്തിൽ 48,733 കോടി രൂപയുടെ ബാധ്യതയാണുള്ളത്. 21,000 കോടിയാണ് കിഫ്ബിയുടെ വായ്പാ ബാധ്യത. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 78,851 കോടിയാണ്. KSRTC, വാട്ടർ അതോറിറ്റി എന്നീ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. കിഫ്ബി സ്വതന്ത്രമായി വായ്പ എടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുത്തുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണമെന്നും നിർദ്ദേശമുണ്ട്. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കണമെന്നും ധവളപത്രത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും ഇത് രാഷ്ട്രീയ രേഖയല്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ. പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതീവ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക രേഖകൾ പുറത്തു നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം വിമർശനമുന്നയിച്ചു. ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് LDF സർക്കാർ അറിയിച്ചിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതായി മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റുകൾ ഗണ്യമായി കുറഞ്ഞതാണ് കടബാധ്യത ഉയരാൻ കാരണമെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 3,300 കോടി രൂപയായിരുന്ന പ്രതിമാസ റവന്യൂ വരുമാനം 11,000 കോടി രൂപയിലെത്തിക്കാൻ ഇടത് സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഷിലോങ്ങിൽ നടന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിനുശേഷം സമൂഹമാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അവസരങ്ങളുടെ കേന്ദ്രമായി വടക്കുകിഴക്കൻ മേഖല മാറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിരോധ മേഖലയിലെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കര വ്യോമ നാവികസേന ഫീൽഡ് കമാൻഡർമാരുടെ സാമ്പത്തിക അധികാര പരിധി ഇരട്ടിപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരാറുകളും പദ്ധതികളും വേഗത്തിലാക്കാനും പ്രതിരോധ സേനകൾക്ക് ആവശ്യമായ വിഭവങ്ങൾ യഥാസമയം ലഭ്യമാക്കാനും നടപടി സഹായിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുത്ത് വ്യോമയാന മേഖലയ്ക്കായി 10,000 കോടി രൂപയുടെ ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. വിമാന സർവീസുകൾ സുഗമമാക്കുന്നതിനും യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പ്രഖ്യാപനം സഹായിക്കുമെന്നും വ്യോമയാന മന്ത്രാലയ ഡയറക്ടർ രോഹിത് രാജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിമാന ഇന്ധനത്തിന്റെ അസാമാന്യമായ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള താൽക്കാലിക സംവിധാനമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: Whenever international ETF prices rises above the benchmark level, that is the fixed price under this arrangement, the corpus will compensate OMCs, oil marketing companies, for the difference. When the fuel price moderates, the differential amount will be recovered from oil marketing companies and returned to the consolidated fund of India through a transparent mechanism.
0: പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനും ആൾമാറാട്ടം തടയാനുമായി മുഖം തിരിച്ചറിയൽ സംവിധാനം വികസിപ്പിച്ച് UPSC. 2026 സിവിൽ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രിലിമിനറി പരീക്ഷകളിൽ ഈ സംവിധാനം വിജയകരമായി നടപ്പിലാക്കിയതായി കമ്മീഷൻ അറിയിച്ചു. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥി അപ്ലോഡ് ചെയ്ത ഫോട്ടോയും പരീക്ഷ എഴുതാനെത്തുന്ന ആളും ഒരാളാണെന്ന് ഉറപ്പാക്കുകയാണ് സംവിധാനത്തിന്റെ ലക്ഷ്യം. മൊബൈൽ അധിഷ്ഠിത വേരിഫിക്കേഷൻ സംവിധാനം ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ഇ ഗവേണൻസ് വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് വികസിപ്പിച്ചത്. കോടതികളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കരട് ചട്ടങ്ങൾ പുറത്തിറക്കി സുപ്രീംകോടതി. കേസ് മാനേജ്മെന്റ്, നിയമഗവേഷണം, വിവർത്തനം തുടങ്ങിയ സഹായ പ്രവർത്തനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാമെങ്കിലും വിധി പുറപ്പെടുവിക്കുവാനോ ശിക്ഷ നിശ്ചയിക്കുവാനോ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പാടില്ലെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് ഈ മാസം 20 വരെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ബീഹാറിലെ മുസാഫർപൂരിൽ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 8 ജില്ലകളിലും മറ്റന്നാൾ 11 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോക ബോക്സിംഗ് റാങ്കിംഗിൽ മികച്ച നേട്ടവുമായി ഇന്ത്യൻ താരങ്ങൾ. 57 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ജെയ്സ്മിൻ ലംബോറിയ ഒന്നാമതെത്തി. ഏഷ്യൻ ചാമ്പ്യൻമാരായ പ്രിയ ഖൻഗാസ് 60 കിലോഗ്രാം വിഭാഗത്തിലും വിശ്വനാഥ് സുരേഷ് 50 കിലോഗ്രാം വിഭാഗത്തിലും മുന്നിലെത്തിയിട്ടുണ്ട്. നിഖത് സരിൻ, ലവ്ലീന ബൊർഗോഹെയ്ൻ എന്നീ പ്രശസ്ത താരങ്ങളും റാങ്കിംഗിൽ മികച്ച സ്ഥാനം നിലനിർത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യാർത്ഥം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗൗരിശങ്കരം എന്ന ചിത്രത്തിലെ യേശുദാസ് ആലപിച്ച ഒരു ഗാനം.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: അടുത്ത ഗാനം ഗ്രാമഫോൺ എന്ന ചിത്രത്തിൽ നിന്നാണ്, ആലാപനം യേശുദാസ്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ഗുൽമോഹർ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതാമോഹനും ആലപിച്ച ഗാനമാണ് ഇനി.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഗുരു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും രാധിക തിലകും ആലപിച്ചൊരു ഗാനം കേൾക്കാം.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: വളയം

0: ഇത് റേഡിയോ മലബാറിലെ വളയം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. വളയം എന്ന് പറയുന്നത് ഡ്രൈവർമാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ കൊട്ടിയൂർ ഉത്സവത്തിന്റെ വിശേഷങ്ങൾ അറിയാനും ഇവിടെ വരുന്ന ആളുകളെ കുറിച്ചൊക്കെ അറിയാനാണ് നമ്മൾ ഇന്ന് കൊട്ടിയൂരിൽ വന്നത്. പക്ഷെ കൊട്ടിയൂരിൽ തന്നെയുള്ള ഒരു ഓട്ടോ ഡ്രൈവറുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളിപ്പോ ഈ കൊട്ടിയൂരില് എത്ര വർഷമായി?
1: പതിനഞ്ച്
0: വർഷമായി. പിന്നെ വീട് ഈ പറഞ്ഞ പോലെ
1: വീടാണ്. ഞാനിവിടെ അമ്പലത്തിലെ ഒരു അവകാശം കൂടിയാണ്. ചപ്പരത്തിന് വാള് കൊണ്ടിരുന്നില്ല, നമ്മുടെ കുടുംബത്തിലാണ്.
0: നിങ്ങൾ പേരെന്തേന്ന് പറഞ്ഞു?
1: പ്രഭാകരൻ.
0: പ്രഭാകരൻ. കുടുംബത്തിലെ വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഭാര്യയും മോനും.
0: ഭാര്യയും മോനും. മോനെന്തെയ്യുന്നു?
1: മോന് സ്വത്തിന് മേഖല.
0: സ്വത്തിന് മേഖല. പേരെന്താ?
1: ആകാശ്.
0: ആകാശ്. ഭാര്യയുടെ പേര്?
1: അജിത.
0: ഇപ്പൊ 15 വർഷമായി നിങ്ങള്?
1: ഇപ്പൊ ഗൾഫിലായിരുന്നു. ഇപ്പൊ വന്നിട്ട്
0: പ്രവാസിയാണ്. കുറെ വർഷം ഉണ്ടായിരുന്നു ഗൾഫില്?
1: പിന്നെ ഒരു 7 വർഷം ഉണ്ടായിരുന്നു.
0: പ്രധാനമായിട്ട് നിനക്ക് ചോദിക്കാനുള്ളത്, ഉത്സവ സമയത്ത് നമ്മളെ കൊട്ടിയൂരിന്റെ ഒരു ചിത്രം, നമ്മൾ പുറമേയുള്ള ആളുകളൊക്കെ വളരെ അധികം വന്ന് നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങളായിരിക്കുമല്ലോ ഉത്സവ സമയത്ത്. ഈ സമയത്ത് നിങ്ങളെ ജോലിനെ അത് എങ്ങനെയാണ്
1: ബാധിക്കുന്നത്? നമുക്ക് ഓടാൻ പറ്റൂല.
0: ഓടാൻ പറ്റൂല ശരിക്കും. അത്രയധികം
1: ബ്ലോക്ക് ആയിട്ട് ഒന്നാമത്തേല് ഇവിടെ എവിടെയും വെക്കാൻ പറ്റില്ല. നമ്മളെ സ്റ്റാൻഡ് പറഞ്ഞാൽ അവിടെയാണ്. അവിടെ ആവപ്പാടെ 3 വണ്ടി വെക്കാൻ 4 വണ്ടി വെക്കാനുള്ള സ്ഥലമുള്ളൂ. ഉത്സവത്തിന് പോലീസുകാർ അവിടെ വെക്കാൻ സമ്മതിക്കില്ല. പിന്നെ വെച്ചാൽ ബ്ലോക്ക്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചില ദിവസം നമ്മൾ കേളം വരെ ഒന്ന് പോയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ 2 മണിക്കൂർ ഓടി കേളത്ത് പോയിട്ട്. ആവപ്പാടെ 15 മിനിറ്റിന്റെ 12 മിനിറ്റിന്റെ ഓട്ടോ ഉള്ളൂ.
0: അതിന്
1: ഒന്ന് 1.5 മണിക്കൂർ 3 മണിക്കൂറായ ദിവസമൊക്കെ ഉണ്ട്.
0: അപ്പൊ ശരിക്കും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുട്ടിയൊരു ഉത്സവം കാണാൻ വരുന്നത് ഭയങ്കര ആ ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വന്ന് തൊഴുതു പോകുന്ന ആളുകളാണ് ഇവിടെ കൂടുതലും എത്തുന്നത്. പക്ഷെ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്സവ സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ
1: അതിന്
0: ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര പ്രശ്നം പരിഹരിക്കപ്പെടാതെ
1: അവർക്ക് വിളിച്ചൊരു വണ്ടി എല്ലാം 4 ദിവസത്തും മലയാണ്.
0: മലമുകളിലേക്ക്
1: ഇങ്ങോട്ട് പോയ അപ്പമല, ഇങ്ങോട്ട് പോയ പന്നിയാമല, ഇങ്ങോട്ട് പോയ നെല്ലിയോടി മല, എല്ലാം മലയാണ്. നടന്നിട്ട് പോയിട്ട് ഒരു സാധനം കൊണ്ട് പോക്ക് തന്നെ നടക്കൂല,
0: പ്രയാസമാണ്. പക്ഷേ ഈ ഉത്സവ സമയത്ത് ഈ ടൗണിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകാനും
1: പ്രയാസമായിരിക്കും.
0: അപ്പൊ ഇതിന് കാലങ്ങളായി നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പരിഹാരം ഇനിയും അതിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല.
1: ഒരിക്കലും ഇത് എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഓരോ വർഷം കൂടുന്ന തിരക്ക് ഡബിൾ ആയിക്കൊണ്ടിരിക്കും.
0: ഈ കഴിഞ്ഞ വർഷത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കേട്ടത് ഇവിടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ
1: കൂടുതലും കർണാടക.
0: പക്ഷെ ഇപ്പോ ഉത്സവം തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ ഈ സമയത്തും തുടക്കത്തിൽ ഇന്നിപ്പോ ഇവിടെ കാണുന്നത് അവരെയാണെന്ന്
1: നേരിടുന്നുള്ളതല്ലേ ഇന്ന്? അപ്പം ഈ ഫേസ്ബുക്കിലെ കുടിയിലെ കൂടെ വാർത്തകൾ വന്നിട്ട് ഉത്സവം തുടങ്ങി എന്നാണ് അവര്. അതല്ല, ഇവര് ഉത്സവം കഴിഞ്ഞിട്ടും ഇവര് കുറെ പേര് വരുന്നുണ്ടായിരുന്നു. കർണാടക വണ്ടിയാണ് കൂടുതൽ. ഇപ്പൊ ഒരു 10 വണ്ടി പോകുമ്പോൾ 4 വണ്ടിയും കർണാടക വണ്ടിയാണ് ഇവിടെ വരുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉത്സവം കഴിഞ്ഞിട്ടും.
0: ഈ നവമാധ്യമത്തിലൂടെയുള്ള ഒരു പ്രചരണത്തില് ശരിക്കും കൊട്ടിയൂരിന്റെ ചിത്രം മാറി. പക്ഷെ ഈ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ഭൗതിക സാഹചര്യം
1: ഇവിടെ ഇല്ല.
0: ഇല്ല, അത് ഒരിക്കലും ഒരുപാട് പ്രയാസമുണ്ടെന്ന് തോന്നുന്നു. കാരണം
1: ഒന്നാമത്തെ ഇവർ ചെയ്യുന്ന കൊട്ടിയൂർ ഇവിടുത്തെ ദേവസ്വം ചെയ്യുന്ന വെച്ചാൽ ഉത്സവത്തിനെ അടുപ്പിച്ച് മാത്രം ഈ കാര്യങ്ങൾ.

0: ഇത് വരുന്ന ഒരു മാസം ഓടാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയില്ല. കഴിഞ്ഞ വർഷം ഓടാൻ പറ്റിയില്ല, ഈ വർഷം അത് തന്നെ ഒരു അവസ്ഥ.
1: അത് മാത്രമല്ല, ഇവിടുത്തെ ജോലി മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ മറ്റാവശ്യങ്ങൾക്ക് പോകണമെങ്കിലോ എല്ലാം
0: തടസ്സപ്പെട്ടാണ്. മലയതൊരാൾ ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റൂല. കാരണം വെച്ചാൽ അവിടെ എത്തുമ്പോഴത്തേനും ഒന്നര മണിക്കൂർ പിടിക്കും ഈ ബ്ലോക്കിന്റെ ഇടയ്ക്ക് കൂടി. ഇവിടുന്ന് ഒന്നും വേണ്ട, ഇവിടുന്ന് പാമ്പറപ്പാന്ന് മന്നഞ്ചേരി വരെ പോകാൻ മുക്കാൽ മണിക്കൂർ എടുത്ത ദിവസം, അതായത് ഒരു കിലോമീറ്റർ ഉള്ളൂ, മുക്കാൽ മണിക്കൂർ എടുത്ത ദിവസം. അപ്പൊ എണ്ണത്തിനകത്ത് നമുക്ക് മുതലാവില്ല. ഒന്നാമത്തെ സ്റ്റാർട്ടിങ്ങിലെ പോകുന്നു, അവിടെ വരെ എത്തുമ്പോഴത്തേനും അര ലിറ്റർ എണ്ണ എത്തും.
1: ശരിക്കും നമ്മള് ഞാനിപ്പോ നിങ്ങൾ പറയുന്നതിന് മുന്നേ വരെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രം, ഈ കൊട്ടിയൂരിന്റെ ഈ റോഡരികിലുള്ള ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് പ്രയാസം എന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങളിപ്പോ പറയുമ്പോൾ അറിയുന്നത് ഇതിന് ചുറ്റിലുള്ള മലക മുകളിലുള്ള ആളുകൾ പോലും
0: ബുദ്ധിമുട്ട് അവർക്കൊക്കെ വണ്ടി കിട്ടൂല. കാരണം വെച്ചാൽ അവർക്ക് ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല. തലശ്ശേരിയിലോ കണ്ണൂരൊക്കെ ഒന്ന് പോകണമെങ്കിൽ ബസ്സിന് വന്ന സീറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല, നിന്നിട്ട് പോലും പോകും.
1: അതെ, ഈ പ്രദേശത്തുള്ള ആളുകൾ പുറത്തുപോയി ജോലി ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അവരെങ്ങനെ?
0: എന്റെ മോനൊക്കെ വെച്ചാല് കണ്ണൂര് ഡെയിലി പോയിട്ട് വരുന്ന, അവൻ കണ്ണൂരെ ജോലി ചെയ്യുന്നത്. ഈ ഉത്സവ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്, അവിടുന്ന് ഉടൻ വരെ നിൽക്കേണ്ടി വരും.
1: സമയത്തിന് അങ്ങോട്ടും എത്തൂല, ഇങ്ങോട്ടും
0: എത്തൂല, ആ ഒരു ബുദ്ധിമുട്ടാണ്.
1: അപ്പൊ ആ ഉത്സവ സമയത്ത് മറ്റെവിടെയെങ്കിലും താമസിക്കുവോ?
0: അങ്ങനെ എന്തേലും ചെയ്യേണ്ടി വരും ഇപ്രാവശ്യം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ആറ് മണിക്കെങ്കിലും പോകേണ്ടി വരും. ഒമ്പത് മണിക്ക് അവൻ ഓഫീസിൽ എത്തണമെങ്കിൽ.
1: ഈ വർഷത്തിന്റെ ഒരു ചിത്രം എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു വർഷമായി തോന്നുന്നു. കാരണം ഇപ്പൊ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വന്നു തുടങ്ങി. അപ്പൊ ആ ആളുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ എങ്ങനെയായിരുന്നു? നിങ്ങൾ ഇതിന്റെ അവകാശം കൂടിയാണെന്നല്ലേ?
0: ഇവിടെ അക്കരെ കയറി കഴിഞ്ഞാൽ ദിവസം വോളണ്ടിയേഴ്സാണ്, അവര് 1500 വോളണ്ടിയേഴ്സിനെ വെച്ചിട്ടുണ്ട്. അവരാണ്
1: അവരെ നിയന്ത്രിക്കുന്ന ഈ 500 വോളണ്ടിയേഴ്സിൽ ഭൂരിഭാഗം ആളുകൾക്കും മറ്റു സംസ്ഥാനത്തു നിന്ന് വരുന്നവരെ
0: ഭാഷ അറിയില്ല. അതാണ് മെയിൻ ഒരു പ്രശ്നമാണ്. ഇവര് പറയുന്ന അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്ന ഇവർക്കും മനസ്സിലാവില്ല.
1: പ്രത്യേകിച്ചും ഇപ്പോ പെട്ടെന്ന് നവമാധ്യമത്തിലൂടെ അറിഞ്ഞ ഒരു ഉത്സവം കാണാനാണ് ഇവർ വരുന്നത്. ഇവിടുത്തെ ആചാരം എന്താണെന്നോ ഇവിടുത്തെ രീതികൾ എന്താണെന്നോ ഒന്നും അവർക്ക് അറിയില്ല. പറഞ്ഞു കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ്.
0: അവരും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ എന്ന് വ്യക്തമായിട്ട് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ്.
1: അതിന് ഇപ്രാവശ്യം എന്തെങ്കിലും പരിഹാരം ഉണ്ടോ?
0: ഉണ്ട് എന്നൊക്കെയാണ് ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ പറയുന്നത്. അവരെ ഭാഷ അറിയുന്ന ആൾക്കാരെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്, എനിക്ക് തോന്നുന്നില്ല. അവർ പറഞ്ഞു
1: ഒറ്റയടിക്ക് വരുന്ന ഒരുപാട് ആളുകളെ ഒന്നിച്ച് പറഞ്ഞു മനസ്സിലാക്കുകയും പ്രയാസമില്ല.
0: അതാണ്, ഇവർ കൂട്ടത്തോടെയല്ലേ വരുന്നത്. ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഈ പൂഴി വാരിയിട്ട് താഴെയില്ല. അതേപോലെയാണ് ഈ ശനി ഞായറൊക്കെ പ്രത്യേകിച്ചിട്ടും. അല്ലാത്ത പോലെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ശനി ഞായറാണ് അങ്ങനെ തിരക്ക് വരാറ്. ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ എല്ലാ ദിവസവും ഒന്നിനൊന്ന് ഇന്ന് പേർക്ക് നാളെ പേർക്ക് ഇത്രയും ഉണ്ടാവില്ല, പക്ഷെ നാളെ അതിന്റെ ഡബിൾ. അങ്ങനെ അങ്ങനെ ഇതുവരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായ കലശാട്ടുണ്ടെന്ന് അവർ വന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് അറിയാത്തതുകൊണ്ട് അവർ കലശാട്ടുണ്ടെന്ന് വെച്ചാൽ പ്രത്യേക ചടങ്ങുകളാണല്ലോ.
1: അപ്പൊ അവർ
0: വെച്ചാല് ഗേറ്റ് എല്ലാം വെളുപ്പിനെ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്തപ്പോ അവര് 4 ഗേറ്റിനും വന്നിട്ട് ഫുള്ള് നിറഞ്ഞിരുന്നു. ആർക്കും അവിടെയുള്ള അവകാശികളൊക്കെ പോലും അമ്പലത്തിലേക്ക് പോകാൻ പറ്റാത്ത, നമ്മള് പോകുന്നില്ല നിങ്ങളും പോകണ്ടെന്നുള്ള അവസ്ഥ. അതായത് എനിക്ക് തന്നെ അവിടെ പോകാൻ പറ്റിയില്ല. കാരണം എന്നിട്ട് ഞാൻ പുഴയെ ചാടിയിട്ട് പോയത്. പോലീസുകാർ പറഞ്ഞു ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി നമുക്ക് നിയന്ത്രിക്കാനാവില്ല, നീ പുഴയിലെങ്ങനെ ചാടിയിട്ട് പോയിക്കോ. അതാണ്
1: അത്രമാത്രം പ്രശ്നമാണ്,
0: അത്രയും പ്രശ്നമാണ്.
1: അപ്പൊ കൂടുതൽ ആളുകൾ അറിഞ്ഞു വരികയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം കൂടി കാണണം അല്ലേ? പക്ഷേ എങ്ങനെ പറ്റും? ഈ ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അക്കരെ,
0: അത്രേ ഉള്ളൂ.
1: അപ്പൊ ആ ദിവസങ്ങൾ ആ വളരെ ചെറിയ സ്ഥല സൗകര്യം അവിടെ ഉള്ളൂ. ആ സൗകര്യങ്ങൾ ഇത്രയധികം തള്ളിച്ചുണ്ടാവുമ്പോ എന്ത് ചെയ്യാൻ പറ്റും?
0: അത് ഇതിന്റെ ആചാരങ്ങളെ കൃത്യമായിട്ട് പറയാന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു സ്ഥാനങ്ങളുണ്ടല്ലോ, ഓരോന്നിന് ഓരോ സ്ഥാനങ്ങളുണ്ട്. അത് അവിടുന്ന് മാറ്റലൊന്നും നടക്കൂല.
1: പക്ഷെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ആളുകള് ചെലവഴിക്കുന്ന സമയം കുറക്കാൻ പറ്റുമായിരിക്കും. അതിലവിടെ വന്ന് കടന്നു പോകുക എന്നുള്ളതിൽ കവിഞ്ഞ് അവിടെ ഒരു കൂടുതൽ സമയം നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവരെ നിയന്ത്രിച്ചാൽ കുറച്ചുകൂടി എളുപ്പം തോന്നും.
0: അത് ശരിയാണ്. പക്ഷേങ്കില് ഇത് പറയാന്നല്ലാണ്ട് ഇപ്പം അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അപ്പുറത്തെ കൂടി വീണ്ടും വരാൻ പറ്റും. അവിടെ കുറച്ചു നേരം നിൽക്കണം എന്ന് വെച്ചാൽ നമ്മളിപ്പം അവരെ കടത്തി തള്ളി വിട്ടു വെച്ചോ, അതേപോലെ അവർ തിരിച്ച് അപ്പുറത്തേക്ക് വന്ന് വീണ്ടും
1: തിരിച്ചു വരും,
0: വരാൻ പറ്റും. അതാണ് സാധാരണ കിഴക്കൻ നാടും പടിഞ്ഞാറേ നാടും. ഇപ്രാവശ്യം അപ്പുറത്തേക്ക് കൂടി വേറൊരു വഴിയും കൂടെ
1: ആക്കിയിട്ടുണ്ട്. ശരി, പക്ഷെ ഏതിലെ വന്നാലും നിൽക്കാൻ അത്രയല്ലേ സ്ഥലമുള്ളൂ,
0: അത്രേ ഉള്ളൂ.
1: അപ്പൊ അതൊരു പ്രയാസം തന്നെ ആയിരിക്കും അല്ലേ?
0: അത് ഇപ്രാവശ്യം കുറേശ്ശും കൂടി പുറകോട്ട് കയ്യാലുകളൊക്കെ കുറച്ചുകൂടി പുറകോട്ട് വലിച്ചിട്ടുണ്ട്. ഇനി കുറേയും കൂടി പുറകോട്ട് വലിച്ചു കഴിഞ്ഞാല് കുറച്ചുകൂടി കിട്ടും,
1: സ്ഥലം കിട്ടും. എന്നാലും അവിടെ അധിക സമയം നിൽക്കാൻ പറ്റില്ല
0: എന്നുള്ള ആൾക്കാർ ഉൾക്കൊള്ളാനുള്ള അത്രയും സ്ഥലപരിമിതി അത്രേ ഉള്ളൂ.
1: അതുപോലെ നമ്മൾ ഈ റോഡില് ഒരു വൺ വേ സംവിധാനമെങ്കിലും വേണ്ടി വരൂലേ?
0: വൺ വേ സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ ആ റോഡും കഴിഞ്ഞ പ്രാവശ്യം സമാന്തര റോഡ് പറഞ്ഞാൽ അതും ബ്ലോക്ക് ആയിരുന്നു. കാരണം അത് പ്രാവശ്യം പിന്നെ കുറച്ചും നന്നാക്കിയിട്ടുണ്ട്, റോഡൊക്കെ നന്നായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം
1: തളിയും. സമാന്തര റോഡ് എന്ന് പറയുന്നത് എവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്?
0: അതായത് ഇവിടുന്ന് നമ്മളെ മന്നഞ്ചേരി മുതല് അവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാം വരെ എത്തും. ആറുള്ള ഫാം ആ വഴി അങ്ങനെ പോയി ഇട്ട് എടൂരൊക്കെ ആ വഴിയൊക്കെ പോവാം. അത് പക്ഷേ എല്ലാവർക്കും ആ വഴി അറിയണമെന്നില്ല.
1: അറിയുന്നില്ല.

0: ഈ കണ്ണൂര് തലശ്ശേരി ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
1: പോലീസുകാർ ചെയ്യുന്ന വെച്ചാല് അവര് ഒന്നിക്കെ കളന്ന് തിരിച്ചുവിടും, അല്ലെങ്കിൽ പിന്നെ ഇവിടെ നീണ്ടോക്കി വന്നാൽ തിരിച്ചുവിടും, അത്രേ ചെയ്യുന്നുള്ളൂ. അത് അവരെ അങ്ങനെ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ
0: കുറെ
1: അവർക്ക് അന്നേരം ഒരു വഴിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പോകണൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറെ എങ്ങോട്ടാ തിരിയണ്ടെന്നൊക്കെ അതിനുള്ള ദിശാബോധം, അതിനുള്ള അല്ലെങ്കിൽ ആ ജംഗ്ഷനിൽ ഒരാളെ നിർത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങളുണ്ട്.
0: അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ
1: അതുമല്ല, ഇവര് ഈ കർണാടകക്കാരെന്ന് വെച്ചാൽ അവര് വണ്ടി തോന്നുന്ന പോലെ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ട്
0: പോകും,
1: അത് കൂടുതൽ ബ്ലോക്ക് ആണ്. അതാണ് മെയിനായിട്ട് രണ്ട് റോഡ് സൈഡിലും കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് വണ്ടിയായിരുന്നു. ഒരു വണ്ടി ഇങ്ങോട്ട് എടുത്ത് ഒന്ന് ഒഴിവാക്കി എടുത്തിട്ട് പോകാൻ പറ്റുന്നില്ല. ഈ റോഡ് സൈഡിൽ പാർക്കിംഗ് ഒഴിവാക്കി തന്നെ കുറെ കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ അമ്പായത്തോട് മുതൽ ഞാൻ വന്നു വെച്ചാല് നീണ്ടുപോക്കി അപ്പുറം ബംഗലോടി വരെ റോഡിന്റെ രണ്ട് സൈഡും വണ്ടിയായിരുന്നു.
0: അപ്പൊ എന്തായാലും ഉത്സവ സമയം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ത്യാഗങ്ങൾ
1: ബുദ്ധിമുട്ടുകൾ, പിന്നെ പെരുമാൾക്ക് എല്ലാവരും
0: അതെ അങ്ങനെ സമാധാനിക്കുക. എന്നാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ പോലുള്ളവരുടെ ഉപജീവന മാർഗത്തിന് പ്രയാസം നേരിടുന്നുണ്ട്. വാഹനങ്ങൾ ഇപ്പൊ തന്നെ കൂടി, ഇനിയും ഉത്സവം തുടങ്ങുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ വരും. പാർക്കിംഗ് മാത്രമല്ലല്ലോ, റോഡിലെ തിരക്കുകൾ ഒരുപാട് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ടല്ലേ. എങ്ങനെയാ മറ്റു സമയങ്ങളൊക്കെ എങ്ങനെയാ ചെലവഴിക്ക? വീട്ടില്
1: ഇവിടെ വീട്ടിൽ പോയി ടി വി കാണും.
0: രാവിലെ എത്ര മണിക്ക് വരും?
1: ഞാൻ ഒരു 8 മണി
0: വരും. തിരിച്ചു പോകുന്നതോ
1: വീട്ടിലേക്ക്? 8 മണി ആരും ഉണ്ടാവില്ല.
0: ശരി ശരിക്കും ഈ കൊട്ടിയൂർ ഉത്സവ സമയം മാത്രമാണ് ഇവിടുത്തെ ഒരു തിരക്ക്. അത് കഴിഞ്ഞാൽ
1: വലിയ തിരക്കില്ല. പിന്നെ ശിവരാത്രി അങ്ങനെയുള്ള
0: ആ സമയത്ത് മാത്രമേ ഉള്ളൂ,
1: അത്രേ ഉള്ളൂ.
0: അല്ലാതെ ആളുകൾ അങ്ങനെ മലമുകളിൽ നിന്ന് രാത്രികളിൽ അധിക സമയം ഇവിടെ
1: ചെലവഴിക്കാൻ
0: തിരിച്ചുപോക്ക് ബുദ്ധിമുട്ടായിരുന്നു. പാട്ടൊക്കെ കേൾക്കുന്ന ആളാണോ?
1: പാട്ട്
0: ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടുവോ?
1: പാട്ട് പാടേ എന്നാ ഒന്നാത്ത എന്റെ സൗണ്ട് ശരിയില്ല. എന്റെ എല്ലാവർക്കും ഇത് തന്നെ ഒരു ഇതാണ്, കാരണം ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് റാഷായിട്ട് എന്റെ ഇതിനെ
0: വരുന്നത്. ഇഷ്ടപ്പെട്ടൊരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? നിങ്ങൾ പറയുന്ന പാട്ട് നമുക്ക് റേഡിയോയിലൂടെ കേൾക്കാം.
1: എനിക്ക് വെച്ചാല് ഹൃദയം ദേവാലയം എന്നുള്ള പാട്ട് ഭയങ്കര
0: ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്.
0: അപ്പോ ഹൃദയം ദേവാലയമായി സൂക്ഷിക്കുന്ന ഒരാളാണ്.
1: നമ്മളെല്ലാം ഒപ്പം എല്ലാം പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് പറയും.
0: അതെ അതെ അതെ.
1: ഒന്നും മനസ്സിൽ ഉണ്ടാവില്ല, പക്ഷേ പെട്ടെന്ന് റിയാക്ട് ചെയ്യും.
0: നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണ്.
1: അപ്പൊ അതുകൊണ്ട് ആരും നമ്മള് ചതിക്കണോ വഞ്ചിക്കണോ ഒന്നുമില്ല. പക്ഷെ നമ്മളോട് എങ്ങനെയാ അങ്ങോട്ട് മാത്രമേ ശരിക്കും ഞാൻ അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ പോലും ആയി പോലും, പക്ഷെ ഒരു പരിധി വരെ
0: മറ്റു സമയത്ത് ഉത്സവ തിരക്കുകൾ കഴിഞ്ഞാൽ മറ്റു സമയത്ത് ജീവിച്ചു പോകാനുള്ള ജോലി പണി കിട്ടും. ഇവിടെ
1: ഞാൻ വേറെ പണിക്കൊക്കെ പോകും. ഞാൻ ബിരിയാണി വെക്കാൻ പോകും.
0: ഞാൻ പാചകക്കാരനാണ്.
1: 22 ഹോട്ടൽ ഫീൽഡായിരുന്നു, ബാറിലായിരുന്നു, ബാറിൽ കുക്കായിരുന്നു.
0: ശരി. അപ്പോ സകലവിധ പാചകവും അറിയാം.
1: അറിയാം.
0: ഇവിടെ പണി കുറയുമ്പോ ആ
1: മേഖല പ്രൊഫഷനായിട്ട് എന്റെ ഇതിപ്പം ആരെയും നമ്മുടെ കൂട്ടുകാരൊക്കെ വിളിച്ചു എന്നല്ലാണ്ട് അങ്ങനെ ഇപ്പൊ കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഇതില്ല. അറിയുന്ന ആൾക്കാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ.
0: ഗൾഫിൽ എന്തായിരുന്നു ജോലി?
1: ഗൾഫിൽ പെർഫ്യൂം കമ്പനിയിലായിരുന്നു.
0: വിട്ടു വന്നു, കുടുംബത്തോടൊപ്പം ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തിരിച്ചെത്തി. ഇപ്പൊ ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. റേഡിയോ മലബാറിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ വേദിക്കരികിൽ തൂണിനോട് ചാരിയിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്.
1: പേര് രാജീവൻ, പെരിഞ്ചേരിയാണ് സ്ഥലം.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ബസ്സിലെ കണ്ടക്ടറാണ്. ഇപ്പോ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാണ്.
0: ഏത് ബസ്സിലാ?
1: കെ എച്ച് ബസ്സിലെ കണ്ടക്ടറാണ്.
0: എത്ര വർഷമായി നിങ്ങള്
1: ഇവിടെ വന്നിട്ട്? 6 വർഷമായി.
0: കൊട്ടിയൂർ ഉത്സവത്തിന്റെ
1: 6 വർഷം. അപ്പൊ താൽക്കാലികമായിട്ട് ഒരു മാസത്തില് നമ്മളിവിടെ വരും.
0: എന്താ ഇവിടുത്തെ പ്രധാനപ്പെട്ട ജോലി? എന്താ
1: ജോലി? നമ്മളെ നിയമിക്കുന്നത് തിരുവഞ്ചിറ നിയന്ത്രിക്കുക, അങ്ങനെയുള്ള പരിപാടിയാണ്.
0: ഇവിടുത്തെ വളണ്ടിയറാണ്. എങ്ങനെയുണ്ട് ഈ 6 വർഷത്തെ അനുഭവം? എങ്ങനെയാ?
1: അടുത്ത വർഷം വരണ്ടെന്ന് വിചാരിച്ചാലും ആ വർഷം ആവുമ്പോ നമുക്ക് വരണം തോന്നും, മനസ്സുകൊണ്ട് തോന്നിപ്പിക്കും.
0: ഈ ഭക്തന്മാരുടെ തിരക്ക് നിയന്ത്രിക്കാൻ വലിയ പ്രയാസം?
1: ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അപ്പോഴും വരണ്ടെന്ന് വിചാരിച്ചാന്ന്. പക്ഷെ ഈ വർഷം ആവുമ്പോ നമുക്ക് അതിന്റെ ഒരു മനസ്സുകൊണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളാനാവും.
0: എങ്ങനെയായാലും ഇവിടെ ഉത്സവ സമയമാകുമ്പോൾ എത്തിച്ചേരും.
1: എത്തിച്ചേരും, അതാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം തന്നെ.
0: ഇങ്ങനെ ഒരു വളണ്ടിയറായി സേവനം അനുഷ്ഠിക്കാനുണ്ടായ കാരണം എന്താ?
1: ഫസ്റ്റ് എൻ്റെ ഒരു കൂട്ടുകാരെ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കൊട്ടിയൂരമ്പലത്തിൽ ഇങ്ങനെ ആളെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേരും കൂടി കൊടുക്കും. അങ്ങനെ അവൻ കൊടുത്ത് കൊടുത്തതിന് ശേഷം എനിക്ക് ഒരു കൊല്ലം വരണം തോന്നി. ആ കൊല്ലം വന്നു, പിന്നെയും പിന്നെയും വരണം വരണം എന്ന് തോന്നുന്നുണ്ടായത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കലശാട്ട് കഴിഞ്ഞിട്ടേ
0: പോകും. ഉത്സവം തുടങ്ങിയാൽ ഉത്സവം തീരുന്നത്
1: ഇവിടെ തന്നെ ഉണ്ടാവും.
0: വീട്ടിൽ പോവുകയില്ല?
1: വീട്ടിൽ പോവുകയില്ല.
0: ഓണം തോന്നൂല?
1: ഓണം തോന്നൂല, അത് തന്നെ.
0: അപ്പൊ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ഉത്സവ സമയത്ത് ഒരുപാട്
1: ഉണ്ടാവും. അവരൊക്കെ കാണുമ്പോ ലോക്യം പറയും.
0: അത്രയും സമയം ഉണ്ടാവും?
1: അത്രയും സമയം ഉണ്ടാവും. ചിലപ്പോ കണ്ടാൽ ലോക്യം പറയായിട്ട് നാട്ടിൽ പോയാൽ പറയും അവൻ കണ്ടിട്ട് മിണ്ടിയില്ല.
0: ശരിക്കും ഉത്സവവും മഴയൊക്കെ ഒരേ സമയത്ത് തുടങ്ങുകയാണ്. അപ്പൊ ഈ തിരുവഞ്ചിറ നിയന്ത്രിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കുടയും ചൂടി നിൽക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കില്ലല്ലോ.
1: അല്ലല്ല,
0: അപ്പോ മഴ കൊണ്ട്
1: നിൽക്കേണ്ടി വരും. വെയില് കൊണ്ട് നിൽക്കേണ്ടി വരും.
0: എത്ര സമയം നിൽക്കണം? ഒരു
1: നമ്മള് രാവിലെ 4 മണിക്ക് വന്നിട്ട് ഉച്ചക്ക് 3 മണി വരെയൊക്കെ തുടർച്ചയായി നിന്നിട്ട് ഭക്ഷണം കഴിക്കാൻ മാത്രം ഒന്ന് കയറി പോകാനും മാത്രം പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതും ഉണ്ടായിട്ടില്ല.
0: അത്രയും തിരക്കായിരുന്നു.
1: ആൾക്കാർ തീരാതെ ഒരു തിരക്കായിരുന്നു.
0: കഴിഞ്ഞ വർഷം മറ്റ് വർഷങ്ങളെ അപേക്ഷിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് ഭക്തരെത്തിയ വർഷമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: അതെ അതെ.
0: അവരെ നിയന്ത്രിക്കുക എങ്ങനെ? നിങ്ങൾക്ക് അവരുടെ ഭാഷ കൈകാര്യം ചെയ്യുന്നത്?
1: അത് കാരണം എന്ന് വെച്ചാൽ അത് നമ്മളാരും കുറ്റപ്പെടുത്തുന്നില്ല. പെട്ടെന്നൊരു ഇത് വന്നു, ദേവസ്ഥത്തിന് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇത്രയും ജനങ്ങൾ വന്നു, കർണാടകത്തു നിന്ന് ആൾ വന്ന്, അതിനെ അവരുമായിട്ട് ഒന്ന് സാരിപ്പെടാൻ ആർക്കും ആയില്ല. അപ്പോ അതിന്റെ മുൻകരുതലൊന്നും കണ്ടില്ല. പെട്ടെന്ന് അത് വന്നേരം ആർക്കൊന്നും ഉൾക്കൊള്ളാനായില്ല. ഉൾക്കൊള്ളാന്ന് വെച്ചാൽ അവര് വന്ന് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നോ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്നോ ഇവിടുത്തെ നമ്മുടെ പൂജാകർമ്മങ്ങൾ എങ്ങനെയാണെന്നോ അതൊന്നും അവർക്ക് അറിയത്തില്ല. അവരിങ്ങനെ വരുന്നു, നമ്മള് ഭഗവാനെ കാണുന്നു എന്നിട്ട് അവരിങ്ങനെ. അപ്പോ അത് അവർക്ക് അറിയാതെ ഒരു ബുദ്ധിമുട്ട് മാത്രം.
0: അവരെ പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക്
1: ഭാഷ അറിയില്ല. അത് അതിന്റെ പരിഹാരമായിട്ട് ഇപ്രാവശ്യം കർണാടകത്തിന്റെ കന്നഡ അറിയുന്ന പല ഭാഷകൾ അറിയുന്ന ആളെയും ഇപ്രാവശ്യം ഇതിൽ യൂട്ടിക്ക് എടുത്തിട്ടുണ്ട്.
0: അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ല
1: എന്ന് പ്രതീക്ഷിക്കാം.
0: ബസ്സില് കുറെ കാലമായോ ജോലി?
1: ബസ്സില് 10-25 കൊല്ലം.
0: 25 കൊല്ലമായി. എങ്ങനെയാ സ്കൂൾ പഠനം കഴിഞ്ഞ് നേരെ ബസ്സിൽ?
1: അല്ല, ഞാൻ സ്കൂൾ പഠനം കഴിഞ്ഞ് ചെറുപ്പത്തിലെ പല പണിക്കും പോയതാ. ഹോട്ടൽ പണിയെടുത്തിട്ടുണ്ട്, എല്ലാ പണിയും എടുക്കും. പെരുതേരി പണിക്ക് പോയിട്ടുണ്ട്, തേപ്പിന്റെ പണിക്ക് പോയിട്ടുണ്ട്. ലാസ്റ്റാന്ന് ബസ്സിലേക്ക് മാറി. 3-4 വർഷം ബസ്സിൽ ക്ലീനർ ആയിട്ട് പോയി. അതിനുശേഷം കണ്ടക്ടർ പണി മേടിച്ച്
0: പറഞ്ഞു.
1: പേര് രാജീവ്.
0: രാജീവൻ. വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയൻ, അനിയന്റെ ഭാര്യ, രണ്ട് പങ്കന്മാരെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി. ഒരാളെ ആലിച്ചേരും, ഒരാളെ കുഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി.
0: അനിയൻ, അനിയന്റെ ഭാര്യ, പങ്കന്മാരെ കല്യാണം കഴിച്ചു തന്നു. അപ്പോ
1: ഞാൻ കഴിച്ചില്ല.
0: ഈ തിരക്കുകൾക്കിടയിൽ ആ ഭാഗം ചിന്തിച്ചില്ല?
1: ഇല്ല, അതങ്ങനെ നിന്നുപോയി.
0: അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉത്സവ സ്ഥലത്തൊക്കെ ഒരു മാസമൊക്കെ വന്ന് ചെലവഴിക്കുന്നതിന് പ്രയാസമില്ല. അപ്പോ മറ്റു ദിവസങ്ങളിലൊക്കെ എങ്ങനെയാ? ഉത്സവമൊക്കെ കഴിഞ്ഞ്?
1: ഉത്സവം കഴിഞ്ഞ് ഒരാഴ്ച റെസ്റ്റ്. കാലൊക്കെ പണിയാവും, കാലൊക്കെ അരിച്ചിട്ട് പണിയാവും. വെള്ളത്തിലൊക്കെ നിന്നിട്ട്
0: ഭൂരിഭാഗം സമയം വെള്ളത്തിലാണല്ലോ.
1: വെള്ളത്തിലാണ്. അപ്പൊ കാലൊക്കെ അരിച്ച് അതൊന്ന് ക്ലിയർ ആയി. ഒരാഴ്ച വീട്ടിലിരുന്ന് പിന്നെ അതൊന്ന് ക്ലിയർ ആകുമ്പോ അപ്പോൾ വണ്ടി കയറും. പിന്നെ നമ്മളെ നാട്ടിലും അമ്പലമൊക്കെ ഉണ്ട്.
0: ഭൂരിഭാഗം സമയം വെള്ളത്തിലാണെന്ന് പറയുമ്പോ ആളുകൾ തെറ്റിദ്ധരിക്കും. യഥാർത്ഥത്തിൽ
1: ആ ഉദ്ദേശിക്കുന്ന വെള്ളമല്ല, നമ്മളെ ക്ഷേത്രമായിട്ട് ജോലിയിലെ വെള്ളത്തിലാണ്. തിരുവഞ്ചിറയിലെ വെള്ളത്തിൽ ചളിയും വെള്ളവും
0: ആ വെള്ളത്തിലായിരിക്കും മിക്കവാറും സമയം നിന്ന് നിയന്ത്രിക്കും അല്ലേ?
1: കാലരിച്ച് പണിയാവും.
0: ഒരാഴ്ച ഉത്സവം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും വണ്ടിയിലേക്ക്
1: പോകും.
0: ഏത് റൂട്ടിലേ പോ?
1: ഇരിട്ടി തലശ്ശേരി.
0: ഇരിട്ടി തലശ്ശേരി. ഏതാ ബസ്?
1: കെ കെ എച്ച്.
0: ആദ്യമേ മലയാളിയുടെ കീഴിലാണോ?
1: അല്ലല്ല, ഞാൻ ഇപ്പോ അയാളെ കീഴിലൊക്കെ ആയിട്ട് ഒരു 3 വർഷമാണെന്നുള്ളൂ.
0: അത്രേ ഉള്ളു.
1: ആദ്യം ഒരു ഗീതാലക്ഷ്മി എന്ന് പറഞ്ഞ ബസ്സിലായിരുന്നു.
0: ബസ് ഓൾട്ടായ വീട്ടിൽ വരാൻ പറ്റുമോ?
1: ആ, വീട്ടിൽ വരാം.
0: എവിടെയാ ഓൾട്ടാവുക?
1: ബസ് ഓൾട്ടാന്നത് വേങ്ങാടാന്ന്. അയാളെ വീട് വീട്ടിൽ കൊണ്ടേക്ക് പോയാ വണ്ടി. രാവിലെ വേങ്ങാടേക്ക് ഞാൻ നാട്ടിൽ നിന്ന് പോവുകയാണ്. പെരിഞ്ചേരി അത്രയുള്ള 5 കിലോമീറ്റർ ഉള്ളു.
0: അതുകൊണ്ട് വീട്ടിൽ വരാനുള്ള
1: സൗകര്യമുണ്ട്.
0: അപ്പോ ഒഴിവു സമയങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്?
1: ഒഴിവു സമയങ്ങളില് ടി വി കണ്ടു, പിന്നെ രാമായണ പോലത്തെ ആൾക്കാരുടെ കോമഡി കണ്ടു, ഇങ്ങനെയൊക്കെ ചെലവഴിക്കുന്നു.
0: അപ്പൊ പാട്ട് കേൾക്കാനും സിനിമ കാണാനൊക്കെ ഇഷ്ടമാണ്?
1: സിനിമയോടൊന്നും അങ്ങനെ താല്പര്യം, വാർത്ത
0: കേൾക്കും.
1: അതായത് സിനിമയോടൊന്നും അങ്ങനെ, പണ്ടൊക്കെ സിനിമക്കൊക്കെ പോകും,
0: ഇപ്പൊ അങ്ങനെ
1: സിനിമ കണ്ടിട്ടുള്ള കാലങ്ങളായി.
0: അത് ശരി. പാട്ട് കേൾക്കുമല്ലോ?
1: പാട്ട് കേൾക്കും.
0: ഒരു പാട്ട് പാടിയാലോ?
1: പാട്ട് പാടാനാവില്ല.
0: ഒരു ഇഷ്ടമുള്ള പാട്ട് ഏതാന്ന് ചോദിച്ചാ ഏതാ പറയാ?
1: നമ്മള് മോഹൻലാലിന്റെ സിനിമ കിരീടം എന്ന് പറഞ്ഞ സിനിമയില് കണ്ണീർ പൂവിന്റെ,
0: കണ്ണീർ പൂവിനോടാണോ താല്പര്യം?
1: കണ്ണീർ പൂവിന്റെ കവലിൽ തലോടി, ആ പാട്ട് ഭയങ്കരമായൊരു
0: ഇഷ്ടമാണ്. അതിന് പ്രത്യേകിച്ച് കാരണം ഒന്നും ഉണ്ടോ?
1: ഇല്ല,
0: പാട്ടിനോടുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ.
1: ആ പാട്ടിനോട്,
0: അതെ, സങ്കടങ്ങളോട്?
1: സങ്കടമൊന്നും ഇല്ല,
0: അതൊന്നും ഇല്ല. ജീവിതം ഹാപ്പിയാണ്?
1: ജീവിതം ഹാപ്പിയാണ്.
0: അടിച്ചു പൊളിച്ചു പോവാണ്?
1: അടിച്ചു പൊളിച്ചു.
0: അപ്പൊ ഈ ഉത്സവത്തിന്റെ തിരക്കുകളിലേക്ക് വീണ്ടും മുഴുകാനുള്ള അവസരമായിട്ടുണ്ട്. നമുക്ക് റേഡിയോ മലബാറിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്ക് വീണ്ടും കാണാം.
1: ഓക്കേ.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഇതുവരെ കേട്ടത് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയിലൂടെ ഒരു ഗ്രാമം മുഴുവൻ അറിയപ്പെടുക എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. അത്തരത്തിൽ മലയാള സിനിമയിൽ നാടിനോടൊപ്പം തന്റെ പേര് ചേർത്തുവെച്ച ഒരുപാട് അഭിനേതാക്കളുണ്ട്. അതിൽ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിയാണ് അരവിന്ദൻ. അങ്ങനെയല്ല, മാള എന്ന ഗ്രാമത്തെ തന്റെ പേരിനോടൊപ്പം ചേർത്ത് നിർത്തിയ കലാകാരൻ മാള അരവിന്ദൻ.
3: കല്യാണം കഴിഞ്ഞ പിന്നെ ഭർത്താവിനോടെ പോണ്ടേ? നീ വല്ലതും കഴിക്കേ.
2: ഇന്ന് താരസ്വരത്തിലൂടെ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. കാട്ടൂർ ബാലന്റെ താളവട്ടം എന്ന നാടകത്തിൽ പകരക്കാരനായാണ് അഭിനയ രംഗത്തേക്ക് ഇദ്ദേഹം കടന്നു വരുന്നത്. ആദ്യം ചെറിയ ചെറിയ നാടകങ്ങളിൽ അഭിനയിച്ച അരവിന്ദൻ പിന്നീട് പ്രൊഫഷണൽ നാടകവേദികളിൽ അഭിനയിക്കാൻ തുടങ്ങി. കേരളത്തിലെ നാടക കമ്പനികളായ കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ്, പെരുമ്പാവൂർ നാടകശാല, സൂര്യസോമ എന്നിവരുടെ നാടകങ്ങളിൽ ഒട്ടേറെ തവണ പ്രത്യക്ഷപ്പെട്ടു. നാടകത്തിന് കേരള സർക്കാർ ആദ്യമായി അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ എസ് എൽ പുരം സദാനന്ദൻ നേതൃത്വം നൽകുന്ന സൂര്യസോമയുടെ നിധിയിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചതും ഇദ്ദേഹത്തിനായിരുന്നു. ഏകദേശം 15 വർഷത്തോളം നാടകത്തിൽ പ്രവർത്തിച്ചു.
4: സമയെന്തായി?
5: സമയപ്പോ 5:40.
4: നല്ല കാപ്പി. എന്താ വായിച്ചേ?
5: തനിക്ക് പോയി ചത്തുവിടണോ എന്ന്.
4: ഒന്നിട്ട് വായിച്ചേ. പക്ഷെ എനിക്ക് ഇപ്പോൾ ഒഴിവില്ല.
5: ഒഴിവുള്ളപ്പ മതി. ശ്രുതിയൊക്കെ ശരിയല്ലേ? തര തര തര തര തര തര തര തര കറക്റ്റ് വായിച്ചോളണം, ഒന്നും തെറ്റിക്കരുത്.
6: എന്താ സാറേ?
5: എന്റെ വയലിന്റെ കമ്പി ഇവിടെ പൊട്ടിപ്പോയി. ആർക്കെങ്കിലും കിട്ടിയോ? നാളെ വരെ സ്പെയർ കമ്പി കൊണ്ടുവരണം
4: കേട്ടോ. എന്താ കൺമഷി? അത്ര വേണ്ട.
5: 90 വയസ്സായ അഭിനയം നിർത്തിട്ടാന്ന് ചിന്തിച്ചു. മീശമിട്ടി മീശമിട്ടി ചുണ്ടുപിടിക്കല്ലേ, ഡയലോഗ് പറയാനുള്ളതാ. അയ്യോ, ഇതെല്ലാം പോയാലൊരു

0: പിന്നീട് നിരവധി ചിത്രങ്ങളുടെ കടന്നുവരവായിരുന്നു.
1: എന്നാ പിന്നെ അത് നിനക്ക് നേരത്തെ പറയാൻ വരില്ലല്ലേ. വെറുതെ ഉള്ള ഇടി മുഴുവൻ വാങ്ങിച്ചിട്ട് നിനക്ക് വല്ലാതെ വേദനിച്ചു അല്ലേ. പോട്ടെ, സാരമില്ല. നീ ഒരു കാര്യം ചെയ്യേ, ഇതാ ഇതുകൊണ്ട് കോഴി സൂപ്പും ബാക്കിയുള്ള കാശിന് കുഴമ്പെല്ലാം വാങ്ങി തേച്ച് കുളിച്ചിട്ട് പോ കേട്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ ഞാനൊരു മാതൃകാ പോലീസുകാരനാണെന്ന്. എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇതുപോലെ കുറ്റവാളികളെ കൂടുതൽ തീർക്കാറാണ് പതിവ്. അയ്യേ, നീ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ കിമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടാ. പോ ചെല്ല, പോയിട്ടോ പോയിട്ടോ. എന്തൊരു കഷ്ടമാണ് ദൈവമേ. അയ്യോ അയ്യോ, എന്റെ സർവീസിനാണല്ലോ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ.
2: സാറെന്താ അവനെ വിട്ടുകളഞ്ഞത്?
1: അയാളൊരു ഊമയാണോ പാവം.
2: ആ സാറിനെങ്ങനെ മനസ്സിലായി?
1: അവൻ എന്നോട് നേരിട്ട് പറഞ്ഞതല്ലേ.
2: അയ്യോ
0: എറണാകുളം ജില്ലയിൽ വടവുകോട് എന്ന സ്ഥലത്ത് എക്സൈസ് ഉദ്യോഗസ്ഥനായ താനാട്ട് അയ്യപ്പന്റെയും സ്കൂൾ അധ്യാപികയായ പൊന്നമ്മയുടെയും മൂത്ത മകനായിട്ടാണ് അരവിന്ദൻ ജനിച്ചത്. ചെറുപ്പക്കാലത്ത് തബലിസ്റ്റായിരുന്ന അരവിന്ദൻ പിന്നീടാണ് നാടകരംഗത്തേക്ക് എത്തിയത്. ആദ്യം അഭിനയത്തിനു പകരം നാടകങ്ങളിൽ അണിയറയിൽ തബലിസ്റ്റായിരുന്നു. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ട ശേഷം സംഗീതാധ്യാപികയായ അമ്മയ്ക്കൊപ്പം മാളയിലെ വീട്ടിൽ താമസമാക്കി. അതിനുശേഷമാണ് അരവിന്ദൻ മാള അരവിന്ദനായി മാറിയത്.
2: അതെ, ഹലോ, ഞങ്ങൾ ഇവിടെ പറഞ്ഞ കേട്ടോ. ആ അതെ, മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ കാറ് വിളിക്കാനേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളോ. അതെ, എന്തട്ടാന്ന്? അത് തിരുവനന്തപുരത്ത് നിന്ന് പാസ്സായി വന്നോളൂ, തിരുവനന്തപുരത്ത് നിന്ന് പാസ്സായി വന്നോളൂ. സമയമെടുക്കുമെന്നോ? എപ്പം കിട്ടുമെന്നോ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോ കിട്ടില്ല എന്ന് വരും. അതിനിപ്പം തൊട്ടാ പറ്റിയേ? ഇനി മേല കാശെന്നും പറഞ്ഞ് ഇങ്ങടങ്ങ ഫോൺ വിളിച്ചാണ്ടല്ലോ അട്ടിച്ച് നിന്റെ ബോണറ്റി അളക്കും. കാറിന്റെ അല്ല, നിന്റെ ബോണറ്റി അളക്കുന്ന. നീ ആരും കാര്യം മനസ്സിലായിണ്ടോ?
3: എന്താ
2: ടൂറിസ്റ്റുകാരല്ലേ ആ കേലി 455? അത് തന്നെ. ഇന്നാള് മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ നമ്മള് കാറ് വിളിച്ചില്ലേ, അതിന്റെ കാശ് കൊടുക്കാൻ. പിന്നെ അവന്റെ പോക്കറ്റിന്ന് കാശ് എടുത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ, അതിന്റെയും കാശ് കൊടുക്കാൻ.
3: അതൊക്കെ അപ്പഴേ തീർന്നില്ലേ?
2: ആ താൻ എന്തുണ്ടാ വിളിച്ചേ?
3: പുറത്തൊരു വനിതാ രത്നം വന്നു. പണ്ട
2: ആരണ്ടാ രത്നമ്മ?
3: മഹിളാ രത്നം.
2: കാണാനില്ലല്ലോ, എവിടെയുണ്ടോ തന്റെ രത്നമ്മ?
3: ഇപ്പൊ വിളിച്ചോണ്ട് വരാം.
2: എന്താണാവോ വിശേഷം?
4: എന്റെ ചേട്ടനെ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്.
2: എന്തുട്ടാ ചേട്ടൻ നല്ല പേര്?
4: തമ്പി.
2: തമ്പി? ആ പിടിച്ചോണ്ട് വന്നുണ്ട്. അതിപ്പോ എന്ത് വേണാവോ?
4: സാർ രക്ഷിക്കുന്നു.
2: അതെ, രക്ഷിക്കുക ശിക്ഷിക്കുക എന്നൊക്കെ പറയണത് ഞങ്ങളുടെ ജോലിയല്ല. പിടിക്ക, ഇവിടെ കൊണ്ടൊന്ന് ഇടുക, പിന്നെ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് എസ് ഐ സാറിന്റെ കടമേനി. സാറിന് എന്തുട്ടാ വേണേച്ചാല് എസ് ഐയോടെ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല.
3: ആശാൻ ഈ പെൺകൊച്ചിനെ കണ്ടിട്ട് എന്താ ഇത്ര ഒരു അലിവ്?
2: ഏതേ മോന്ത കുറ്റിക്ക് ഒറ്റ പൂശന്നാണ്ടല്ലോ. ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലോ. വ്യാകുല മാതാവിന്റെ മൊഹോണി കുട്ടിക്ക് മാതാവിന്റെ മുഖം കണ്ടാ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ മാതാവേ, ഞാൻ ആകെ അപ്സെറ്റ് ആവട്ടോ. വാ കൊച്ചേ, നിനക്ക് നിന്റെ ചേട്ടനെ കണ്ടേ?
3: ഒരു പ്രശ്നമല്ല കേട്ടോ,
2: വന്നോളൂ. ഒരു പ്രശ്നമല്ല വന്നോളൂ. ഇത് പോലീസ് സ്റ്റേഷന് ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്.
0: മറ്റാരിൽ നിന്നും കടമെടുത്ത അഭിനയശൈലി ആയിരുന്നില്ല അദ്ദേഹത്തിന്റേത്. ഏത് ചിത്രമെടുത്തു നോക്കിയാലും അതിൽ കഥാപാത്രം ഏതു തന്നെയായാലും സ്വതസിദ്ധമായൊരു ശൈലി അവയ്ക്കെല്ലാം പകർന്നു നൽകാൻ ഈ കലാകാരന് സാധിച്ചു. എന്റെ ഗ്രാമം.

0: തറവാട്, അധികാരം, ആളൊരുങ്ങി അരങ്ങൊരുങ്ങി, തടവറ, മീശമാധവൻ എന്നിവ പ്രധാന ചിത്രങ്ങളാണ്.
1: കൊള്ളാലോ. ഇനിയിപ്പോ ഈ കളസം എടുത്തിടണം, പിന്നെ ഈ ബാഗ് എടുത്ത് കൈ തൂക്കണം, പിന്നെ ഏത് ജഗത്താന്റെ മുമ്പിലും വിളറാത്ത സ്ഥിരം ചിരിക്കുന്നതിന്റെ മോന്തേ ഫിറ്റി. ഇത്രയും കഴിഞ്ഞാ റെഡി, ഏത് രാജാവും വീഴും. വീട്ടു എന്താ വീട്ടൂലേ? ആ വീഴുന്നു. ഏതായി തിരുമണികൾ? അവന്മാരുടെ വിചാരം ഒന്ന് കണ്ണിറക്കി കാണിക്കുമ്പോഴേക്ക് ഈ ശങ്കരൻകുട്ടി വീഴുമെന്നാ. അത് നടക്കില്ല. പിന്നെ അതിനിച്ചിരി പുളിക്കും, വേറെ ആളെ നോക്കിയാ മതി.
2: എങ്കിൽ പിന്നെ അവരെന്തിനാ എന്നെ നോക്കി കണ്ണിറക്കിയത്? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരിഷ്ടം തോന്നി കാണും.
1: അല്ലാതെ പിന്നെ അങ്ങനെയാണെങ്കിൽ അവരെന്നെ വല്ലാതെ നിരാശപ്പെടുത്തിയല്ലോ. ഇല്ല, ഒരിക്കലും ഞാൻ അവരെ നിരാശപ്പെടുത്താൻ.
0: നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ 650-ലേറെ സിനിമകളിൽ അഭിനയിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. 2014 ലാൽ ബഹദൂർ ശാസ്ത്രി എന്നതാണ് അവസാന ചിത്രം. ഓസ്കാർ മിമിക്സ് എന്ന പേരിൽ മിമിക്രി ട്രൂപ്പ് അദ്ദേഹം നടത്തിയിരുന്നു.
3: ശരിക്കും സംഗീതം കിട്ടുന്ന പോലെ തന്നെ എല്ലാ കലകളും ഗിഫ്റ്റാണ്. അതിൻ്റെ ഫാദറിൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര കൊമേഡിയൻസാണ്. എന്ത് പറഞ്ഞാലും ചിരിക്കും. വളരെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യം നമുക്ക് ചിരി വരും. അത് അതുപോലെ തന്നെ സംഭവം എനിക്ക് കിട്ടിയതാണ്. പിന്നെ സംഗീതത്തിൻ്റെ ഒരു ചെറിയ സംഭവം, ഇച്ചിരി ചെറിയ താളബോധങ്ങളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ അത് അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു. പണ്ടത്തെ മ്യൂസിക് MA പാസ്സായിട്ടുള്ളതാണ്, സീനിയർ മോസ്റ്റ്. അപ്പോൾ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ഒരു അമ്മാവനും അസുഖമായിട്ട് പാടുമായിരുന്നു. അപ്പോൾ അമ്മാവനും അമ്മയിൽ നിന്നും കിട്ടിയുള്ള സിദ്ധി എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ല, അമ്മ ആദ്യം ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, ഇനി പൊടിക്ക് മുമ്പായിട്ട് വേറെ കാര്യം പറയാം. അമ്മ പഴനിക്ക് പോയി, പഴനിമലയ്ക്ക് പോയി. ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ള സമയത്ത് അമ്മ ഞാനില്ലാതെ അതുകൊണ്ട് കുടുംബത്തോടു കൂടി പോയി. പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അമ്മ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ എങ്ങനെയുണ്ട് അമ്മ, പഴനിമല കേട്ടൊക്കെ? വയ്യാണ്ട് പോയതാണല്ലോ. ഒന്നും പറയണ്ട പോലെ ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ചോണ്ടാണ് പഴനിമല കയറിയതെന്ന്. അപ്പം എന്തിനാ പഴനിക്ക് പോയത്? ഗുരുവായൂരപ്പനെ വിളിച്ചു. അപ്പം മനസ്സറിച്ച ഗുരുവായൂരപ്പനാണ്. പട്ടണം പൊടിക്കുന്ന സാധനം വളരെ നൈസ് പൊടിയാണ്, പുക പോലിരിക്കുള്ള സാധനം. അപ്പോൾ അന്ന് ഞാൻ പൊടി പൊടിക്കുന്ന സമയത്ത് അമ്മ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചോദിക്കും, മോനെ ഇച്ചിരി പൊടി ഞാൻ എന്ന് പറയും. ഈ പൊടി അമ്മയ്ക്ക് ഇത്തിരി കൊള്ളിട്ട് കൊടുക്കുക. അമ്മ കുറച്ച് മതി എന്ന് പറയും. അവനെ കുറച്ചെടുത്ത് അമ്മ ഒരു സുഖം അമ്മയ്ക്കും, അതായത് സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പൊടി വയ്ക്കുന്ന സ്ഥലം അമ്മയ്ക്കറിയാം. അപ്പോൾ അമ്മ എന്നെ കാണാതെ കട്ടുപിടിക്കും കുറേശ്. അത് കഴിഞ്ഞൊരു ദിവസം പറഞ്ഞു, മോനെ ഇച്ചിരി പൊടി ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൊടിയുടെ ഇപ്പം ഇങ്ങനെ അഴിച്ചിട്ട് ഒരു തരി പോലും ഇല്ല, ഇതിൽ അപ്പം ഇങ്ങനെ ഡിപ്പ് ഉണ്ട്. ഇത് കണ്ട ഒറ്റ തരി പോലും ഇല്ല, കണ്ട ഒട്ടുമില്ല. ഇതേ കൊട്ടം ഞാൻ കാണിച്ചുതരാം, നീ ആ ഒരു കാര്യം ചെയ്യുക, സാധനം അമ്മയ്ക്കൊന്നും മണത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അമ്മ എടുത്തിട്ട് ഒരു സുഖം. അമ്മ രണ്ടാമതും ഞാൻ പൊടി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എടുത്തിട്ട് ഇങ്ങനെ പൊടി നിറച്ചു വെച്ചിരിക്കുന്നു. ഞാൻ പട്ടണം പൊടി, ഞാൻ നോക്കുമ്പോൾ തലമുടിയുടെ മുകളിൽ കൂടെ പൊടി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ സംഭവം
0: താറാവു എന്ന സിനിമയിലെ അഭിനയത്തിന് സഹനടനുള്ള സംസ്ഥാന പുരസ്കാരം, ഫിലിം ക്രിട്ടിക്സ് അവാർഡ് എന്നിവ മാള അരവിന്ദന് ലഭിച്ച അംഗീകാരങ്ങളാണ്. മോഹൻലാലിനോടൊപ്പം കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിലെ ഒരു ഗാനം ആലപിച്ചതും ഇദ്ദേഹമാണ്.

0: സൗദാമിനി, 2004 അന്തരിച്ച രാമനാഥൻ എന്നിവരാണ് സഹോദരങ്ങൾ. ഭാര്യ ഗീത. 1971 ഇവരുടെ വിവാഹം നടന്നത്. വിവാഹത്തിന് മുൻപ് ക്രിസ്തുമത വിശ്വാസിയായിരുന്ന ഗീതയുടെ യഥാർത്ഥ പേര് അന്ന എന്നാണ്. കല, കിഷോർ എന്നീ രണ്ടു മക്കളുണ്ട്. സുഹൃത്തായ പരമനോടൊന്നിച്ചായിരുന്നു മാള അരവിന്ദൻ നാടകരംഗത്തേക്ക് എത്തിയത്. സത്യം പറഞ്ഞാൽ അരവിന്ദൻ എന്ന വ്യക്തിയിലെ കലാകാരനെ ആദ്യം തിരിച്ചറിഞ്ഞത് അധ്യാപികയായിരുന്ന അമ്മയാണ്. തബലയോടുള്ള താല്പര്യം മനസ്സിലാക്കിയ അമ്മ അദ്ദേഹത്തെ കൊച്ചിൻ മുഹമ്മദ് ഉസ്താദിന്റെ അടുത്തേക്ക് തബല പഠനത്തിനായി ചേർത്തു. പരമന്റെ ഹാർമോണിയവും അരവിന്ദന്റെ തബലയും ഒന്നിച്ചപ്പോൾ പിന്നീട് ഇരുവരും അമേച്വർ നാടകവേദികളിലെ സ്ഥിരം സാന്നിധ്യമായി.
1: എന്നിലച്ഛൻ, എന്നിലെ മകൻ, ഭർത്താവ്, ഇതൊക്കെ വേറെ വേറെ രൂപത്തിലാണല്ലോ.
2: ഇവള് പഠിക്കുന്ന സ്കൂളിലുകള് ഈ ഗ്രൂപ്പ് ഡാൻസ്
1: ഉണ്ടായിരുന്നു. ഡാൻസ് ഇല്ലേ, അതിന് ഇവള് ഡാൻസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അന്ന് അവിടെ അനുവേഷറെ എന്റെ കൂട്ടുകാരൻ പരമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അണ്ണമല്ല, അയാൾ ഹാർമോണിയസ്റ്റ് ആണ്. ഞാൻ തബല. അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാള് ക്ലാർനെറ്റ്, കൊടകര മാധവൻ മ്യൂസിക് സംഗീതം പാടാൻ. ഇങ്ങനെ നാലു പേരും കൂടി ചെന്നിട്ട് ഞങ്ങള് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ തബല വായിച്ചപ്പോൾ ഇവിടെ അവിടെ നോക്കി ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ തബലവായൻ അന്ന് അന്നത്തെ കാലത്ത് എനിക്കന്ന് എത്ര വയസ്സുണ്ട്, 18 വയസ്സുണ്ടാവും അല്ലേ, 18-19 വയസ്സേ ഉള്ളൂ. 14 വയസ്സ് കൊടുക്കും കാണും. തൃശ്ശൂർ ജില്ലയിലെ സ്റ്റാറാണ് ഞാൻ, തബല സ്റ്റാർ. അപ്പോൾ അത് വായിച്ചോണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഇവിടെ എല്ലാം എന്തെങ്കിലും കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഞാൻ ഇതേമാതിരി ഇങ്ങനെ വയ്ക്കും. ഇവിടെ എന്തെങ്കിലും കോശി കാണുമ്പോൾ ഞാനും കോശി കാണി. അങ്ങനെ ഇത് വെറുതെ തമാശയായി മാറി ഒടുവിൽ ഇങ്ങനെ പേരെന്താന്ന് ചോദിച്ചു. എന്നാണെന്ന് പറഞ്ഞത് പേര് ശരിക്കും പറഞ്ഞു, ഹിഷി ബിലോങ്സ് ടു ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ പെണ്ണാണ്. പേര് അന്നക്കുട്ടി എന്നാണ് ശരിക്കും. ഞാൻ ഗീത എന്ന് വിളിക്കുന്നു, കാരണം കല്യാണം കഴിഞ്ഞ ശേഷം റേഷൻ മാരേജ് ആയിരുന്നു ഞങ്ങളുടെ. 1 February 1 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും എനിക്ക് ഓർമ്മയില്ല, ഇത് മാത്രമേ ഓർമ്മയുള്ളൂ. അങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം ആൾക്കാർ ഇപ്പോൾ ഗീത എന്ന് മാറ്റി, എന്തെങ്കിലും പേര് മാറ്റിയില്ലെങ്കിൽ എന്താണ് ഈ അന്നക്കുട്ടി എന്ന് വിളിക്കുന്നത്, ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പേര് മാറ്റിയത്, വേറെ ഒന്നുമല്ല. പിന്നെ കത്തുകളൊക്കെ അയച്ചു, സ്കൂളിലേക്ക് കത്തുകളൊക്കെ അയച്ചു, അത് പിടിച്ച് മാഷ്. അങ്ങനെ വലിയ കുഴപ്പമൊക്കെ ഉണ്ടായി. പിന്നെ നാട്ടുകാരറിഞ്ഞ്, വീട്ടുകാരറിഞ്ഞ്, പിന്നെ 3-5 വർഷത്തോളം ഇങ്ങനെ നമ്മൾ കാണുന്ന ഒരു സ്നേഹം മാത്രം, ഭയപ്പാടോടുള്ള സ്നേഹം, ഒരു ഡിവൈൻ ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ കാലത്തെ മാതിരിയല്ല, ഒരു ദൈവികമായിട്ടുള്ള ഒരു എന്തോ അടുപ്പം മനസ്സിൽ വന്നു. ഏതോ ഒരു പിന്നെ ജന്മം ഞാൻ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇവിടെ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ വന്ന് ചേരേണ്ടവർ ചേരുമല്ലോ, ഒരു നിമിത്തങ്ങളുണ്ടല്ലോ. അങ്ങനെ വന്ന് ചേർന്നപ്പോൾ അങ്ങനെ 1 February 1 കല്യാണം കഴിഞ്ഞു.
0: കുതിരവട്ടം പപ്പുവിനും ജഗതിക്കും സമകാലികനായി സിനിമയിൽ നിറഞ്ഞു നിന്ന അദ്ദേഹം തൻ്റെ സ്വന്തം ശൈലികൾ കൊണ്ട് എല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ചിരുന്നു. നീട്ടിയും കുറുക്കിയുമുള്ള സംസാര ശൈലി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കോമഡി നമ്പർ.
3: ഓപ്പൺ ദി ഡോർ. അയ്യോ അയ്യോ അയ്യോ അയ്യോ അയ്യോ അയ്യോ.
4: അല്ല, ഇതാര്? രഞ്ജനോ?
3: അതേ, കാലിനെന്ത് പറ്റി? സാറിന് എന്നെ കുറിച്ച് അറിയാമല്ലോ.
4: എന്ത്?
3: കീപ് ലെഫ്റ്റ്.
4: കീപ് ലെഫ്റ്റ്?
3: കേരള ഗവൺമെന്റ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുള്ള പട്ടയദാനമാണ് കീപ് ലെഫ്റ്റ്. കാരണം ഇത്രയും കീപ് ലെഫ്റ്റ് പാലിക്കുന്ന വേറെ കുടുംബക്കാര് ഇന്ത്യ സംസ്ഥാനത്തിലില്ല സാർ. എന്റെ അച്ഛൻ റോഡിൽ ഫുട്പാത്ത് ഇല്ലാഞ്ഞിട്ട് സ്വന്തമായി ഭൂമി വാങ്ങി ഫുട്പാത്ത് ഇട്ട് അതിലൂടെ നടന്ന് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളാ. ആ അച്ഛന്റെ മകനാ ഈ ഗതികേട് സംഭവിച്ചത്.
4: ഓ, അപ്പൊ അതാണ് ഈ കീപ് ലെഫ്റ്റ് രഞ്ജൻ എന്ന് പറയുന്നത് അല്ലേ?
3: അതെ,
4: അത് ശരി.
3: അപ്പൊ ഞാൻ പോട്ടെ.
4: അല്ല, കാലം തെറ്റി ഇത് പറഞ്ഞില്ല.
3: അങ്ങനെ അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ പോട്ടെ. സീ യു.
4: അല്ല, കാലിനെന്താ പറ്റിയത് പറഞ്ഞില്ലല്ലോ.
3: ഓ, മറന്നുപോയി. സാറിനറിയാമല്ലോ ഞാനൊരു കീപ് ലെഫ്റ്റ് ആണെന്ന്. ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഞാനൊരു സൈക്കിൾ എടുത്ത്,
4: എനിക്ക് സൈക്കിളുണ്ട്,
3: ഞാൻ നേരെ റോഡിന്റെ നടുവിലൂടെ കീപ് ലെഫ്റ്റ് ചെയ്ത് വരികയായിരുന്നു. എന്തൊരു കാറ്റായിരുന്നു എന്നറിയാവോ? അപ്പോഴേ സാറേ ദാ നിൽക്കുന്നു 8 അടി ഉയരത്തിൽ. ണ്ടോ എന്റെ മേലൊക്കെ രോമാഞ്ചം? ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോഴും എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല സാർ. 8 അടി ഉയരമുള്ള ആര്? ആരാണെന്നോ? സാർ അപ്പൊ റോഡ് സൈഡിലൊന്നും നോക്കാതെയാണ് പോകുന്നത്. സിലക്ക് സ്മിത. എന്റെ അമ്മോ, ഒരു നിപ്പ് തന്നെ. സാറേ, ഞാൻ കാല് മുതൽ നോക്കി തുടങ്ങിയതാ. അര എത്തിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ നോക്കുമ്പോ ഞാൻ ലോറി സഞ്ചരിച്ചോണ്ടിരിക്കുക, രണ്ടുകാലും ഫ്രാക്ചർ. ഈ കീപ് ലെഫ്റ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ലോറി.
0: എൺപതുകളിലാണ് മാളയുടെ സിനിമകൾ മലയാളക്കരയിൽ തരംഗം തീർത്തത്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഈ ഒരു വേളയിലാണ് പപ്പു മാള ജഗതി എന്ന പേരിൽ ഒരു സിനിമ തന്നെ പുറത്തിറങ്ങിയത്. ഹാസ്യത്തിനൊപ്പം നിരവധി ക്യാരക്ടർ റോളുകളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2013 പുറത്തിറങ്ങിയ ഗോഡ് ഫോർ സെയിലാണ് റിലീസ് ചെയ്ത അവസാന
5: ചിത്രം.
6: ഞാനല്ല വിഗ്രഹം മോഷ്ടിച്ചു.
5: എനിക്കറിയാം, വെള്ളത്താക്കൂടുണ്ടാക്കിയ ശ്രീകോവിന്റെ വാതിൽ തുറന്നത്. നീ ഓടലക്കില്ലേ കയറാറ്? ഒരാൾക്ക് ഒറ്റയ്ക്കത് ചെയ്യാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കട്ടത് നീ തന്നെയാണ് ഉറപ്പിച്ചിരിക്കുക. നാട്ടുകാർ, നീ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. ഇനി നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കില്ല.
6: ഞാൻ എങ്ങോട്ട് പോകാനാ പാപ്പേട്ട?
5: വീട്ടിലേക്ക് ഏതായാലും പോകണ്ട. അവിടെയൊക്കെ നിറച്ച ആൾക്കാരാ. പോലീസുകാർ കയറി കല്യാണത്തിന്റെ പണ്ടവും പണവും ഒക്കെ എടുത്തോണ്ട് പോയടാ. എനിക്ക് നിന്നെ സഹായിക്കണമെന്നൊന്ന് പോനെ. പക്ഷെ ഞാനെങ്ങനെയാ ഇവിടെ ഇങ്ങനെ നിന്ന്? അപകടാ. ഒന്നുകിൽ എങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും നുളിക്കുക.
6: വിഗ്രഹം കെട്ടവരെ ഞാൻ കണ്ടു പോപ്പേട്ട. എസ് ഐയുടെ വീട്ടിലാണ് ഞാൻ ഒളിക്കാൻ കയറിയത്. അവിടെ അവരുണ്ട്. എസ് ഐയും അവരുടെ സംഘത്തിൽപ്പെട്ടതാ.
5: വിഗ്രഹം നീ കണ്ടോ?
6: ഇല്ല.
5: പിന്നെ
6: വിഗ്രഹം ഈ പരിസരത്തുള്ള ഏതൊരു പൊട്ടക്കിണറ്റിലുണ്ട്. ഇന്നലെ രാത്രിയും ഈ നിമിഷം വരെയും അവർക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. അതെവിടെയാണെന്ന് കണ്ടുപിടിച്ച ഞാൻ രക്ഷപ്പെട്ടു.
5: ഈ നാട്ടിൽ എത്രയോ കണറുണ്ടാ, എവിടെയെന്ന് വെച്ചാ തപ്പുക. എന്താ കയ്യിൽ ചോര?
6: അത് സാരമില്ല, കാല് തെറ്റി പൊട്ടക്കിണറ്റിൽ വീഴാൻ പോയപ്പോ കയറി പിടിച്ചാ മുരുക്കില്ല.
7: കൈക്കെന്ത് പറ്റി? ഇതാ പൊട്ടക്കിണറ്റിന് കയറിയപ്പം കാല് തന്നിയതാ, കയറി പിടിച്ചത് മുരിക്കലും.
6: പപ്പേട്ട, വിഗ്രഹം പപ്പേട്ടന്റെ പറമ്പിലെ പൊട്ടക്കിണറ്റില.
5: ഇത് എവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താലും എടുത്തു കൊടുത്താലും നമ്മൾ കൊടുക്കും. നീയല്ലെന്ന് ആളുകൾ വിശ്വസിക്കണമെങ്കിലേ കൊട്ടവന്മാർ വന്ന് തന്നെ ഇതെടുക്കണം. നാട്ടുകാരെ മുമ്പിൽ വെച്ച് നമ്മളവരെ കൈയോടെ പിടികൂടുകയും വേണം. അതിനു മുമ്പ് മറ്റാരെങ്കിലും ഈ വിഗ്രഹം ഇതിനകത്ത് കണ്ടാ നമ്മളെ രണ്ടുപേരും കുടുങ്ങും.
6: ഇനി മൂന്നാല് ദിവസം കഴിയേണ്ട അവരിതെടുക്കും തോന്നണില്ല. അപ്പോഴേക്കും എന്റെ മാലതിയുടെ കല്യാണം. ഇന്ന് രാത്രി തന്നെ നമുക്കിത് അവരെ കൊണ്ടെടുപ്പിക്കണം.
5: എങ്ങനെ?
6: പപ്പേട്ടൻ എന്റെ കൂടെ നിൽക്കാമോ?
5: മര്യാദയ്ക്ക് നടക്കാൻ കൂടി പറ്റാതെ ഞാൻ എങ്ങനെയാണ് നിന്റെ കൂടെ നിൽക്കുക?
6: അതിനൊക്കെ വഴിയുണ്ട്.
5: എടാ, നീ എന്നെ കളയാൻ കൊണ്ടുപോകണോ?
6: ആ കേറ് പപ്പേട്ട.
5: എപ്പോഴാ ഇറക്കുക? സംഗതി ഏറ്റു മോനെ.
6: പപ്പേട്ടൻ പുഞ്ചപ്പാടം വഴി പൊക്കോ. ആദ്യം കോയം പുഷ്കരനും ഇവരെ അറിയിക്കേ.
5: ഞാനേ ഈ കാലം വെച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് അവന്മാർ വിഗ്രഹം പൊക്കി സ്ഥലം വിടും.
6: ഇല്ല പപ്പേട്ട, നമ്മുടെ തേവരെ അങ്ങനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല.
8: ജേക്കിലെ തേവരെയും കൊണ്ട് പോവാൻ മീശക്ക് ഇത്രയും കട്ടി പോരാ ഈ പമ്പാപ്പച്ചി സാറേ.
9: കള്ളം പോലീസിനെ പിടിച്ചേ.
0: ലോഹിതദാസിന്റെ ചിത്രങ്ങളിലൂടെയാണ് കൊമേഡിയൻ എന്നതിനും അപ്പുറത്ത് തന്നിലൊരു നടനുണ്ടെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. സല്ലാപ്പത്തിലെ കുഞ്ഞിക്കുട്ടൻ ആശാരിയുടെ വേഷവും താറാവിലെയും ഭൂതക്കണ്ണാടിയിലെയും വേഷങ്ങളും ഒക്കെ അതിനുദാഹരണങ്ങളാണ്.
9: നിങ്ങക്ക് എത്ര ഉപ്പി കള്ളു വേണേ ഞാൻ മേടിച്ചു തരാം. കുമാരന് കാശൊരു പ്രശ്നമല്ല, ഇപ്പൊ ചത്താ പോലും മനസമാധാനത്തോടെ കള്ളു കുടിച്ചിട്ട് ചത്തതാണെന്ന് ആശ്വസിക്കാം.
10: കുമാരേട്ടാ, നിങ്ങളൊരു മഹാന.
9: ഓ
10: മഹാൻ.
9: അയ്യടാ,
11: എത്ര നാളായിന്നറിയോ ഒരു തുള്ളി മോന്തിയിട്ട്.
12: കുമാരൻ എന്തു ആവാം, ഒറ്റ ചെക്കനാ, വയ്യാണ്ട് കിടന്ന നോക്കാൻ ആളുണ്ട്. ഞാൻ കിട്ടുന്ന കാശ് നുള്ളിപ്പെറുക്കി വെച്ചില്ലെങ്കിലേ
11: എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ ഭാർഗവ്യം ഊരി കണ്ടി
9: അന്യനായിട്ടാണ് കാണുന്നത് അല്ലേ?
11: അതല്ലടു, ഒന്ന് കരുതി ജീവിച്ച പിന്നെ വിഷമിക്കണ്ടല്ലോ.
9: ജീവിതമായാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് വെച്ച് എപ്പോഴും അത് ആലോചിച്ചിരുന്നാൽ പിന്നെ എന്താണോ ഒരു സുഖം.
13: തലചുട്ട് പൊള്ളുന്നു. ആർക്കോ എന്തിനാ വേണ്ടി വാദിച്ച വാക്കിന്റെ മുതന്ന വേളയിൽ മൂർച്ചയിൽ എന്റെ തലയുട്ട് കൊള്ളുന്നു. എന്റെ തലയുട്ട് കൊള്ളുന്നു.
14: ഓ തുടങ്ങി പോരപ്പന്റെ ഒരു ഗീതാപാരായണം.
11: അവൻ എന്ത് വേണമെങ്കിലും ആയിക്കൂടെ, ചെലവിനുള്ള കാശ് മോൻ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഭാഗ്യം ചെയ്ത ജന്മ.
9: ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച, അതാണ് മനുഷ്യന്റെ സ്ഥിതി.
11: അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായില്ല.
9: എടോ എന്നുണ്ടായിട്ട് എന്താ കാര്യം? ഒറ്റയ്ക്ക് തരിച്ചുള്ള ജീവിതം തിന്നോ കിടന്നൊന്ന് നോക്കാൻ ഒരാളില്ലാതെ
13: തലയുട്ട് കൊള്ളുന്നു.
9: പോരപ്പൻ ചൊല്ലുന്നത് കവിതയല്ല, ജീവിതമാണ്. പൂർത്തീകരിക്കാത്ത കവിത പോലെയാ ജീവിതം.
4: തന്നിരിക്കുന്നു. എന്താ മാപ്പ്?
3: മാപ്പോ? മാപ്പല്ല, ആപ്പ്. ആപ്പ് ആപ്പി കസം കണ്ടിട്ടില്ലേ?
4: കുഞ്ഞുട്ടേട്ടോ.
3: ഓ
4: മരുമോനെ, എവിടെയോ ഒരക്ഷര പശുക്ക് കാണുന്നുണ്ടട്ടാ.
9: എടാ അവന്റെ ഒരക്ഷരല്ലേ പശുത്തുള്ളൂ, നിന്റെ മൂന്നക്ഷരം പശു കിടക്കുക.
4: മൂന്നക്ഷരം?
9: കുരുത്തം.
4: ഇതുപോലൊരാൾ എന്റെ വീടിന്റെ അടുത്തുണ്ട്. ചെവിയിൽ എപ്പോഴും ഒരു പൂവച്ചുണ്ടാവും, ചെമ്പരത്തിപ്പൂ.
3: എടാ നിന്റെ വീടിന് അടുത്തുള്ള ഒരാളെന്ന് പറയേണ്ട കാര്യമില്ല, നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരെ.
4: അതാരാ?
3: നിന്റെ അച്ഛൻ. മോനെ ശശിയേ, കള്ളപ്പണി പഠിക്കല്ലേ?
4: കുളിക്ക് മൂർച്ച കൂടണ്ട മാവാ.
3: കണ്ണും മനസ്സും കുളിത്തലൊക്കെ വേണം. നമ്മളെ രാഘവനെ കണ്ടു പഠിക്കല്ലേ? നീ നാനുവാശര മോനാ, ആ പേര് കളയരുത്.
4: അത് നമ്മക്കിട്ട് ഒരു ആപ്പടിച്ചാണല്ലോ.
3: എടാ ആപ്പടിക്കുന്നിടത്ത് ആണി അടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ കുരങ്ങ?
0: രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി 28 രാവിലെ 6 കോയമ്പത്തൂരിലെ കോവൈ മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ വച്ചായിരുന്നു മാള അരവിന്ദൻ എന്ന അതുല്യ പ്രതിഭയുടെ അന്ത്യം. അപ്പോൾ 75 വയസ്സായിരുന്നു. ഏറെക്കാലമായി പ്രമേഹവും ഹൃദയസംബന്ധമായ അസുഖങ്ങളും കാരണം ബുദ്ധിമുട്ടിയിരുന്ന അദ്ദേഹത്തെ വടക്കാഞ്ചേരിയിൽ ഒരു സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചതായിരുന്നു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലെത്തിച്ചു. ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷം ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടായെങ്കിലും വീണ്ടും ഹൃദയാഘാതമുണ്ടായതോടെ ആരോഗ്യനില വഷളായി. മൃതദേഹം മാളയിലെ വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ച ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കരിച്ചത്. മലയാള സിനിമാ ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ, ഇന്നും മലയാളി മനസ്സിൽ തങ്ങി നിൽക്കുന്ന മാള അരവിന്ദൻ എന്ന കലാകാരന് മുന്നിൽ പ്രണാമം നേർന്നുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു.
15: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
16: കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.

0: ഇതുവരെ കേട്ടത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. പാതയോരങ്ങളിൽ ഓർമ്മകളുടെ ചുവപ്പ് വിരിക്കുന്ന ഗുൽമോഹർ മരങ്ങളെ പ്രണയിക്കാത്തവരുണ്ടോ? മിക്കവർക്കും ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് മലയാള സിനിമയിലെ ചില മനോഹരമായ ഗാനങ്ങളിലൂടെയാണ്. കവികൾ വിരഹത്തിന്റെ ചുവപ്പായും പ്രണയത്തിന്റെ ദാഹമായും ക്യാമ്പസ് ഓർമ്മകളുടെ തണലായും പാട്ടുകളിൽ നട്ടുപിടിപ്പിച്ച വാഗ എന്ന വാക്കിനെ തേടിയാണ് ഇന്നത്തെ നമ്മുടെ സംഗീതയാത്ര. വാഗപ്പൂക്കൾ പെയ്തിറങ്ങുന്ന പഴയ വിദ്യാലയമുറ്റങ്ങളിലേക്ക്, പ്രണയത്തിന്റെ ആദ്യ തുടിപ്പുകളിലേക്ക് തിരികെ നടക്കാം. തുടക്കമിടുന്നത് 1965 എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കാത്തിരുന്ന നിക്കാഹ് എന്ന സിനിമയിലൂടെയാണ്. പ്രേംനസീറും അടൂർ ഭാസിയും ഷീലയും അംബികയുമെല്ലാം ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒപ്പം എസ് പി പിള്ളയും ബഹദൂറും അതിഥി താരങ്ങളായി എത്തി. വയലാറിന്റെ വരികൾക്ക് പരവൂർ ദേവരാജ് ഈണം കൊടുത്ത് പി സുശീല, എൽ ആർ ഈശ്വരി, എ എം രാജ, യേശുദാസ്, ഉദയഭാനു എന്നിവർ പിന്നണിയിൽ ഗാനം ആലപിച്ചു. ആകെ 8 പാട്ടുകളാണുള്ളത്. ഈ സിനിമയിലെ 8 ഗാനങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാം പി സുശീല പാടിയ നെന്മേനി വാഗപ്പൂങ്കാവിൽ നിന്നൊരു പൊന്മാൻ പറന്നു വന്നു, താമരപ്പൂത്ത തടാകക്കരയിൽ തപസ്സിരുന്നു പൊന്മാൻ തപസ്സിരുന്നു.

ചില പൂക്കൾ കാണുമ്പോൾ നമുക്ക് അത്യധികം സന്തോഷം തോന്നും. എന്നാൽ വാകപ്പൂക്കൾ അങ്ങനെയല്ല. ചുവന്നു തൊടുത്തു നിൽക്കുമ്പോഴും ഉള്ളിലെവിടെയോ ഒരു നേർത്ത വിരഹത്തിന്റെ നോവ് അവ ബാക്കിവെക്കും. കവികൾക്കെന്നും വാകപ്പൂക്കൾ പ്രണയത്തിന്റെ അഗ്നിയായിരുന്നു. വിട പറഞ്ഞു പോയ വസന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. വാകപ്പൂവിന്റെ ഓർമ്മകളുമായി ഇത് അടുത്തതായി നമ്മളെ തേടിയെത്തുന്നത് 1968 പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത വിപ്ലവകാരികൾ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനമാണ്. വയലാർ രാമവർമ്മ രചിച്ച്, പരവൂർ ദേവരാജൻ സംഗീതം പകർന്ന്, കമുകർ പുരുഷോത്തമൻ, യേശുദാസ്, പി ലീല, പി സുശീല, എസ് ജാനകി എന്നിവർ പാടിയ 5 ഗാനങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. മധുരഗീതങ്ങളിലൂടെ കേൾക്കാം കസ്തൂരി വാകപ്പൂങ്കാറ്റേ, കാറ്റേ നീർമണിക്കാറ്റേ, യേശുദാസിന്റെ ശബ്ദത്തിൽ.

റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ വാഗ എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഏവർക്കും സുപരിചിതമായ ഒരു ഗാനം കേൾക്കാം. ഷീലയ്ക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ഐ വി ശശി ചിത്രം, അതെ അനുഭവം. ഇതിലാണ് വാഗപ്പൂമരം ചൂടും എന്ന എവർഗ്രീൻ ഹിറ്റ് ഗാനമുള്ളത്. ഷീലയും ജയഭാരതിയും അമ്മയും മകളുമായി അഭിനയിച്ച സിനിമയായിരുന്നു ഇത്. ആലപ്പി ഷെറീഫിന്റെ രചനയിൽ 1976 ജൂൺ 10 ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ബിച്ചു തിരുമല എ ടി ഉമ്മർ കൂട്ടുകെട്ടിനെ ഒരിക്കലും പരാമർശിക്കാതെ പോവാൻ കഴിയില്ല. കാരണം വാഗപ്പൂ കൂടാതെ സൗരമയൂഖം, സ്വർണം പൂശിയ, ഒരു മലരിൽ എന്നീ ഹിറ്റുകളും ഇതേ സിനിമയിലൂടെയാണ് മലയാളികൾക്ക് ലഭിച്ചത്. വീണ്ടും വാഗച്ചുവട്ടിലിരുന്ന് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടാം. 1976 അനുഭവം എന്ന സിനിമയിലെ വാഗപ്പൂമരം എന്ന ഗാനം കേട്ട് തിരിച്ചുവരൂ. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, മലബാറിന്റെ മധുരസ്വരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലൂടെ വാഗ എന്ന പദം വരുന്ന അതിമനോഹരങ്ങളായ മൂന്ന് ഗാനങ്ങൾ നമ്മൾ കേട്ടു. ഇനിയും പാട്ടുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അല്ലേ? മലയാള സിനിമാ സംഗീതത്തിന്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ വാഗപ്പൂക്കൾ എന്ന് പറയുമ്പോൾ കലാലയ മുറ്റത്തേക്കാണ് ഓരോരുത്തരും വന്നിറങ്ങുന്നത്. ഓരോ മലയാളിയുടെയും ക്യാമ്പസ് ഓർമ്മകളിൽ ഒരു ഗുൽമോഹർ മരമെങ്കിലും കാണും. ജൂൺ മാസത്തെ ആദ്യ മഴയിൽ നനഞ്ഞ് ക്ലാസ് മുറിയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ചുവന്ന് തുടത്തു നിൽക്കുന്ന വാഗമരം സൗഹൃദങ്ങളുടെ ആദ്യ പ്രണയ തുറന്നു പറച്ചിലുകളുടെ വിപ്ലവത്തിന്റെയൊക്കെ സാക്ഷിയായിരിക്കും പലപ്പോഴും വാഗമരം. അതിനുമപ്പുറം കാമുകിയെ വർണ്ണിക്കാനും വാഗപ്പൂവുകൾ കൊണ്ട് സാധിക്കും. നെന്മേനി വാഗപ്പൂ കാതിലണിഞ്ഞവളി, നെന്മേനി പൊന്നു കൊണ്ടോ വെണ്ണക്കൽ കുളിരു കൊണ്ടോ വെണ്ണില തളിരുകൊണ്ടോ. ONV യുടേതാണ് രചന. ഈണം കൊടുത്തത് MK അർജുനൻ മാസ്റ്റർ. യേശുദാസും സംഘവും ചേർന്നാണ് പാടിയത്. ചിത്രം 1977 PM ബെന്നി സംവിധാനം ചെയ്ത മുഹൂർത്തങ്ങൾ. MG സോമനും സുധീറും റാണിചന്ദ്രയും ശ്രീവിദ്യയുമെല്ലാം പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ മുഹൂർത്തങ്ങൾ എന്ന സിനിമയിൽ നിന്നുള്ള ഗാനമാണ് നെന്മേനി വാഗപ്പൂ. കേട്ട് തിരിച്ചുവരൂ. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് കേൾവിയുടെ വസന്തം. ഇപ്പൊ കേട്ട ഈണം ഹൃദയത്തിൽ തൊടാത്തവരായ ആരാണുള്ളത്? സത്യത്തിൽ കേൾക്കും തോറും പ്രണയം കൂടുന്ന ഈണങ്ങൾ അല്ലെ. നമ്മുടെ നാട്ടിടവഴികളിൽ, കുളക്കടവുകളിൽ, ചായം പൂശുന്ന സന്ധ്യകളിലൊക്കെ ഈ വാകപ്പൂക്കൾ വീണുകിടക്കാറുണ്ട്. വീണുകിടക്കുന്ന വാകപ്പൂക്കൾക്ക് മീതെ ചവിട്ടാതെ നടക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാറില്ലേ? കാരണം എന്തെന്നോ, അവ വെറുമൊരു പൂവല്ലെന്ന് നാം ഓരോരുത്തരും പറഞ്ഞു പഠിച്ചിരിക്കുന്നു. കവിഭാഷയിൽ പറഞ്ഞാൽ അത് ഭൂമിയുടെ നെഞ്ചിലെ പ്രണയത്തിന്റെ അടയാളങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഇതാ അടുത്തതായി വരുന്നു വാകപ്പൂക്കളുടെ മനോഹാരിതയിൽ വിരിഞ്ഞ ഗാനം. 1981 സിതാര വേണു സംവിധാനം ചെയ്ത ഇളനീർ എന്ന സിനിമയിൽ നിന്നു. രണ്ടേ രണ്ട് ഗാനങ്ങളാണ് ഈ സിനിമയിലുള്ളത്. രണ്ടും നല്ല അടിപൊളി ഗാനങ്ങൾ. അതിൽ ഈ താളം ഇതാണെന്റെ താളം എന്ന ഗാനത്തിന് സംവിധായക തന്നെയായ സിതാര വേണുവാണ് വരികളെഴുതിയത്. എന്നാൽ വാകപ്പൂവിന്റെ ചുവപ്പിറ്റുന്ന ഗാനത്തിനായി വയനാർ വല്ലഭനാണ് വരികളെഴുതിയത്. ശ്യാം ഈണംകുളത്തെ ഈ പാട്ടുപാടിയത് എസ് ജാനകിയാണ്. ഇനിയൊട്ടും വൈകിക്കുന്നില്ല, കേൾക്കാം മതിമനോഹര ഗാനം ഇളനീർ എന്ന സിനിമയിൽ നിന്നും.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ദേ നോക്കൂ, പഴയ കാലഘട്ടത്തിലെ അതിമനോഹരങ്ങളായ ഗാനങ്ങളാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. പഴയ പാട്ടുകൾക്ക് പ്രത്യേകതകളേറെയാണ്. അവ എത്ര പഴക്കം ചെന്നാലും വീഞ്ഞുപോലെയാണ്, വീര്യം കൂടിക്കൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ക്യാമ്പസുകളിലും കൗമാരത്തിലും മാത്രമല്ല വാഗപ്പൂക്കൾക്ക് സ്ഥാനമുള്ളത്. കല്യാണപ്പെണ്ണിനോട് കാമുകനെപ്പറ്റി വർണ്ണിച്ചാൽ അതിലെങ്ങനെ ഒരു വാഗപ്പൂവിന് സ്ഥാനം പിടിക്കാൻ പറ്റുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള ഉത്തരം മൈലാഞ്ചി എന്ന സിനിമയിലുണ്ട്. 1982 എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ ഷാനവാസ്, അംബിക എന്നിവരെല്ലാം അഭിനയിച്ച അതിമനോഹര സിനിമയായിരുന്നു മൈലാഞ്ചി. 7 ഗാനങ്ങളുള്ള ഈ സിനിമയിൽ ബാപ്പു വെള്ളിപ്പറമ്പ് വരികളെഴുതി എ ടി ഉമ്മർ ഈണം കൊടുത്ത് ലൈല റസാക്കും സംഘവും ആലപിച്ച ആ പാട്ടിങ്ങനെയാണ്: മലർവാഗ പൂമാരൻ പെണ്ണിന്റെ കൈകളിൽ പുലർക്കാലം അണിയിച്ച മൈലാഞ്ചി. കേട്ടുനോക്കാം റേഡിയോ മലബാറിലൂടെ ഈ ഗാനം മൈലാഞ്ചി എന്ന സിനിമയിൽ നിന്നും.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: മധുര ഗീതങ്ങൾ
2: പ്രിയ ശ്രോതാക്കളെയും, മധുരഗീതങ്ങളിലൂടെ വാക എന്ന പദം വരുന്ന പെരുമഴക്കാലത്തും കത്തുന്ന വേനലിലും ഒരുപോലെ മനസ്സിന് കുളിർമയേകുന്ന ഒത്തിരി വരികൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. വാഗപ്പൂക്കൾ ഉതിർന്നു വീഴുന്നതുപോലെ ഈ പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങുകയാണ്. നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഇതാ ഈ സംഗീതയാത്രയിലെ അടുത്ത ഗാനം കേൾക്കാം. പൊരുത്തം എന്ന സിനിമയിൽ നിന്നും 1993 കലാധരൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മുരളി, സിദ്ദിഖ്, വിജയരാഘവൻ

തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. മൂന്ന് പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. ഓലക്കം പീലി എന്ന് തുടങ്ങുന്ന ഗാനത്തിന് സംവിധായകനായ കലാധരൻ തന്നെയാണ് വരികൾ എഴുതിയത്. മറ്റ് രണ്ട് പാട്ടുകൾക്കും ഗിരീഷ് പുത്തഞ്ചേരിയും മൂന്ന് ഗാനങ്ങൾക്കും ഈണം കൊടുത്തത് മോഹൻ സിത്താരയാണ്. കേൾക്കാം വസന്തം വാഗമലരെ നിൻ ഹൃദന്തം സുരഭിലമാക്കി എന്ന ഗാനം. പൊരുത്തം എന്ന സിനിമയിൽ നിന്നും യേശുദാസിന്റെ ശബ്ദത്തിലൂടെ ഇത് റേഡിയോ മലബാർ 89.6 FM കേൾവിയുടെ വസന്തം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുര ഗീതങ്ങളിലൂടെ വാകപ്പൂച്ചന്തം തീരുന്നതേയില്ല. വേനലിന്റെ കടുപ്പത്തിലും വിരഹത്തിന്റെ നോവിലും ചുവപ്പ് പടർത്തുന്ന ആ ഗുൽമോഹർ മരങ്ങൾ നമുക്കായി പകർന്നു നൽകിയ ഗാനങ്ങൾ വീണ്ടും തുടരുകയാണ്. ഇതാ നഷ്ടപ്പെട്ടു പോയ വസന്തങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, ഉള്ളിൽ പ്രണയത്തിന്റെ തീ ഉണർത്തുന്ന മറ്റൊരു ഗാനം. സ്നേഹദൂത് എന്ന സിനിമയിൽ നിന്നും 1997 ദീ മധു ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. നിർഭാഗ്യവശാൽ ആ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. എങ്കിലും സ്നേഹദൂതിനു വേണ്ടി കൈതപ്രമെഴുതിയ 5 പാട്ടുകളും ശ്രോതാക്കൾ അന്നും ഇന്നും നെഞ്ചേറ്റിയവയാണ്. മോഹൻ സിത്താര ഈണം പകർന്ന് ചിത്ര ആലപിച്ച ആ ഗാനം ഇങ്ങനെയാണ്: കണിവാകപ്പൂവേ തിരയാടണ്ടേ, മലയണ്ണാർ കണ്ണ തിര താഴണ്ടേ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലൂടെ വാഗ എന്ന പദം വരുന്ന ഒത്തിരി ഒത്തിരി ഗാനങ്ങൾ കേട്ടു. ഇതുവരെ കേട്ടതെല്ലാം ഏകദേശം 2000 കാലഘട്ടത്തിന് മുന്നേയുള്ളവയായിരുന്നു. എന്നാൽ നമ്മളിതേ 2000 ശേഷമുള്ള സിനിമകളിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. അതിൽ ആദ്യം തന്നെ 2007 ജോഷി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ July 4 എന്ന സിനിമയിലെ ഗാനമാണ്. ദിലീപ്, റോമ എന്നിവർ ജോഡികളായെത്തിയ ഈ സിനിമയിൽ 6 ഗാനങ്ങളാണുള്ളത്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ വാഗപ്പൂവിന്റെ നിറം ചാലിച്ചുകൊണ്ട് MG ശ്രീകുമാറും സയനോറ ഫിലിപ്പും ചേർന്ന് പാടിയ ആ ഗാനം. അതെ, വാഗമരത്തിൻ കൊമ്പിലിരുന്നൊരു ചങ്ങാതിക്കിളിയെ. പ്രണയവും വിരഹവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഈ പാട്ടിനായി ഷിബു ചക്രവർത്തിയാണ് വരികളെഴുതിയത്, ഈണം കൊടുത്തത് ഔസേപ്പച്ചൻ. കേട്ടു തിരിച്ചു വരൂ. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, മലബാറിന്റെ മധുരസ്വരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മധുരഗീതങ്ങൾ തുടരുന്നു. വാക എന്ന പദം വരുന്ന ഗാനങ്ങൾ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. വാക എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ പല പല ഓർമ്മകൾ കടന്നു വന്നിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയായ കാര്യമാണ്. എല്ലാ കാലത്തും എഴുത്തുകാർക്ക് വാകമരം എന്നത് ഏതൊരു മൂടിനെയും അതിന്റെ തീവ്രതയിലേക്ക് എത്തിക്കാൻ പാകത്തിനുള്ള ഉപാധിയായിരുന്നു. സാഹിത്യഭാഷയിൽ പറഞ്ഞാൽ ഒരമ്മ തന്റെ മക്കൾക്ക് തണൽ വിരിക്കുന്നത് പോലെ, കാമുകൻ കാമുകിയുടെ ഓർമ്മകളെ നെഞ്ചേറ്റുന്നത് പോലെയൊക്കെയാണ് അവർ വാകപ്പൂക്കളെ കണ്ടത്. പച്ചപ്പുകൾക്കിടയിൽ നിന്നും പെട്ടെന്നൊരുനാൾ ചുവപ്പിലേക്ക് വഴിമാറുന്ന വാഗമരം ജീവിതത്തിലെ അപ്രതീക്ഷിത പ്രണയങ്ങളെയും പ്രണയ നൈരാശ്യങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പാതയോരങ്ങളിൽ എന്നും തലയുയർത്തി നിൽക്കുന്ന ആ വാഗമരങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരാറില്ലേ? എന്താണെന്നാൽ, പൂക്കൾ കൊഴിഞ്ഞാലും അവ തണൽ തന്നുകൊണ്ടേയിരിക്കും. ഈ പാട്ടുകളെ പോലെ തന്നെ. അങ്ങനെയെങ്കിൽ ഇത്തിരി നേരം പാട്ട് കേട്ടുകൊണ്ട് തണലത്തിരിക്കാം. 2012 ജോണി ആന്റണി സംവിധാനം ചെയ്ത താപ്പാന എന്ന സിനിമ, മമ്മൂട്ടി, ചാർമി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ സിനിമയിൽ 4 ഗാനങ്ങളുണ്ട്. അതിൽ മുരുകൻ കാട്ടാക്കട വരികളെഴുതി വിദ്യാസാഗർ ഈണം കൊടുത്ത് മധു ബാലകൃഷ്ണൻ, തുളസി യതീന്ദ്രൻ എന്നിവർ ചേർന്ന് പാടിയ ആ ഗാനത്തിന്റെ വരികൾ ഇങ്ങനെയാണ്: മണിവാകപ്പൂത്ത മലയിൽ എന്റെ കുടിലിൽ സ്വർണമയിലെ പരന്നുവാ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ വാഗ എന്ന പദം വരുന്ന ഗാനങ്ങൾ ഇനിയും തീർന്നിട്ടില്ല, നമ്മളെ കാത്തിരിക്കുകയാണ്. പ്രണയം വരികളാകുമ്പോൾ അതിൽ എവിടെയെങ്കിലും ഒരു വാഗപ്പൂ വീഴാതിരിക്കില്ല എന്ന് ഇത്രയും പാട്ട് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ വീണുകിടക്കുന്ന വാഗപ്പൂക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൊടും വേനലിൽ ഉണങ്ങിപ്പോയാലും അവയുടെ ചുവപ്പ് നമ്മുടെ ഓർമ്മ പുസ്തകങ്ങളിൽ ബാക്കിയുണ്ടാകും. പഴയൊരു കൗമാരക്കാലത്ത് പ്രിയപ്പെട്ടവർക്കായി ഡയറിക്കുറിപ്പുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച വാഗപ്പൂ വിതലുകൾ ആർക്കൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെയൊരു ഓർമ്മപ്പെടുത്തലുമായി 2015 ഒന്ന് പോയി വരാം. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത എന്നും എപ്പോഴും എന്ന സിനിമ. കുറച്ചു കാലങ്ങൾക്ക് ശേഷം മോഹൻലാലും മഞ്ജു വാര്യരുമാണ് ജോഡികളായി ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിലെ അതിമനോഹരമായിട്ടുള്ള വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദാണ്. വിദ്യാസാഗർ ഈണം കൊടുത്ത് പി ജയചന്ദ്രനും രാജലക്ഷ്മി അഭിരാമും ചേർന്നാണ് പാടിയത്. കേൾക്കാം, മലർവാഗ കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് മഴവില്ലൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സമയം എത്ര വേഗമാണ് നമ്മളെ കടന്നു പോകുന്നത്. ഇതേ മധുരഗീതങ്ങളുടെ സമയം ഏതാണ്ട് തീരാറായിരിക്കുകയാണ്. ഇന്നത്തെ മധുരഗീതങ്ങൾ തീരാറായെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്ത വാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇനിയും ഒരു വേനലിൽ, ഇനിയും ഒരു വസന്തത്തിൽ ആ വാഗമരങ്ങൾ വീണ്ടും പൂക്കും. അതുവരെ ഇന്ന് നമ്മൾ കേട്ട പാട്ടുകളെല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പാട്ടുശേഖരത്തിലേക്ക് ഒരു ഗാനം കൂടി. ചിത്രം ക്വീൻ ഓഫ് നീർമാതളം പൂത്തകാലം 2019 AR അമൽക്കണ്ണനാണ് സംവിധാനം ചെയ്തത്. ഒത്തിരി പുതുമുഖങ്ങൾ അണിനിരന്ന ഈ സിനിമയിൽ 9 ഗാനങ്ങളുണ്ട്. ഇതിൽ അനഘ അനുപമ വരികൾ എഴുതി സംഗീത വിജയൻ ഈണം കൊടുത്ത് KS ഹരിശങ്കർ പാടിയ ഗാനം അണിവാഗ പൂത്തൊരൻ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതേ നോക്കൂ, ഒരു മണിക്കൂർ നേരം എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. അങ്ങനെ വാക്കപ്പൂക്കളുടെ ചുവപ്പും പ്രണയവും നിറഞ്ഞ ആ സമയം നാം ഏവരും ഒരുമിച്ച് ആസ്വദിച്ചു എന്ന് കരുതുന്നു. പാട്ടുകൾ അവസാനിച്ചാലും ഉള്ളിൽ പൂത്തു നിൽക്കുന്ന ആ ഗുൽമോഹർ മരങ്ങൾ ഒരിക്കലും വാടാതിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സിലും പ്രണയത്തിന്റെ ഓർമ്മകളുടെ വാക്കപ്പൂക്കൾ എന്നും പെയ്തുകൊണ്ടേയിരിക്കട്ടെ. റേഡിയോ മലബാറിന്റെ ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്നാൽ വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വാക്കുകളും ആ വാക്കുകളിൽ വിടരുന്ന ഗാനങ്ങളുമായി മധുരഗീതങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരൂ, ആസ്വദിക്കൂ ഇഷ്ടഗാനങ്ങൾ.
1: മധുരഗീതങ്ങൾ

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ത് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 22, ഹിജ്റവർഷം 1447, ദുൽഹജ് 19, ശകവർഷം 1948, ജ്യേഷ്ഠം 15, 2026 ജൂൺ 5, വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89